0: सुनो 91.7 FM,
1: कदर्स फेवरेट रेडियो स्टेशन।

0: വചനങ്ങളിലൂടെ
1: നിങ്ങളുടെ അടുത്ത് കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ നിങ്ങളും കുട്ടികളെ പോലെയാവുക.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു റേഡിയോ സുനോ. കൂടെ എത്തിയത് ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. നല്ല സന്തോഷം നിറഞ്ഞൊരു ദിവസം തന്നെ എന്നത്തെയും പോലെ എല്ലാവർക്കും ഉണ്ടാവട്ടെ. നമ്മൾ ആഗ്രഹിക്കുന്നതും നമ്മൾ ആഗ്രഹിക്കേണ്ടതും അത് തന്നെയാണ്. സന്തോഷം ഉണ്ടായിരിക്കണം, സമാധാനം ഉണ്ടായിരിക്കണം. നമ്മൾക്ക് ജീവിതത്തിൽ ഈ പറയുന്ന സന്തോഷങ്ങൾ അല്ലെങ്കിൽ സമാധാനപരമായിട്ടുള്ള നിമിഷങ്ങളൊക്കെ ഉണ്ടാവുന്നത് എപ്പോഴാണെന്നറിയോ? നമ്മൾ നേരായ രീതിയിൽ കൂടി ചിന്തിക്കുമ്പോഴാണെന്ന് പറയും. അല്ലാതെ കുനിഷ്ഠ ചിന്തിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരും. അപ്പൊ ആ പ്രശ്നം മറികടക്കാനായിട്ട് അടുത്ത കാര്യം നമ്മൾ ആലോചിക്കണം, പിന്നെ അടുത്ത പ്രശ്നങ്ങൾ വരും. അപ്പൊ നേരെ വഴിയിൽ കൂടിയാണ് നമ്മൾ പോകുന്നതെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതിൽ വരുന്ന തടസ്സങ്ങൾ നമ്മൾക്ക് തന്നെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. കാരണം നമ്മുടെ ചിന്ത നല്ല ഫോക്കസ്ഡ് ആയിരിക്കും, നമ്മൾ അതിൽ നല്ല

വെറുതെ ഇരിക്കുമ്പോൾ സമയം കൊല്ലാൻ വേണ്ടി മാത്രമാണ് നമുക്ക് ഫോൺ. അല്ലല്ലോ, ഇപ്പൊ പകുതി പേർക്കും ജോലി പോലും നടക്കുന്നത് ഫോണിൽ കൂടിയാണ്. റേഡിയോസനമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, കൂടെയുള്ളത് ഞാൻ ചച്ചുവാണ്. ഇന്നലെ ഞാനിങ്ങനെ ഫോൺ എടുത്ത സമയത്ത് പെട്ടെന്നൊരു മെസ്സേജ്, ഞാൻ നോട്ടിഫിക്കേഷൻസ് എല്ലാം ഓഫാണ്, അപ്പൊ ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാലേ കാണുള്ളൂ. അപ്പൊ എനിക്കൊരു മെസ്സേജ്, എടാ നീ സീക്രട്ട് എന്ന പുസ്തകം വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട്, അതന്നെ മലയാളം ട്രാൻസ്ലേഷനും ഉണ്ട് രഹസ്യം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ആ അതൊരു സെൽഫ് ഹെൽപ്പ് അല്ലേ, എന്താ? അപ്പൊ എന്നോട് ചോദിച്ചു, അത് വായിച്ചിട്ട് നിനക്ക് എന്ത് തോന്നി എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്താണ് തോന്നേണ്ടത്? അപ്പൊ പറഞ്ഞു, എന്നാ എനിക്കത് വായിക്കണമായിരുന്നു, എന്താണ് കാര്യം എന്നൊന്ന് പറയൂന്ന്. അപ്പൊ ഞാൻ ചുമ്മാ ചോദിച്ചു, വായിക്കാൻ പോകുന്ന ഒരു പുസ്തകത്തെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത്, നീ അത് വായിക്കൂ. അപ്പൊ പറഞ്ഞു, അല്ല ഒറ്റ വാക്കിൽ ഈ പുസ്തകത്തെ കുറിച്ച് നീ എന്ത് പറയും ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഒറ്റ വാക്കിൽ പറയാനാണെങ്കിൽ നമ്മൾക്ക് എന്താണ് ആവശ്യം അത് നമ്മൾ യൂണിവേഴ്സിനോട് ചോദിച്ചാൽ യൂണിവേഴ്സ് അത് നമുക്ക് തരും, ഇതാണ് ആ ബുക്കിൽ പറയുന്നത്. അത് ഒറ്റ വരിയിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിലും അതിന്റെ വിവിധ തലങ്ങളിലൂടെയാണ് ആ പുസ്തകം പോകുന്നത്. നമ്മൾ എന്ത് ചോദിക്കുന്നു അത് നമ്മൾക്ക് തരും, പക്ഷെ നമ്മൾ എങ്ങനെ ചോദിക്കണം എന്ന് നമുക്കറിയോ? അതാ പുസ്തകത്തിൽ പറയുന്നുണ്ട്. റേഡിയോ സിനിമയാണ് കേൾക്കുന്നത്. സ്റ്റേ ട്യൂൻഡ്.

വായിച്ച എല്ലാ പുസ്തകങ്ങളും ഓർമ്മയിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയുന്നതായിരിക്കും സത്യം. എല്ലാം ഓർത്തു വെക്കുന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ കമ്പ്യൂട്ടേഴ്സ് ആയിരിക്കില്ലേ? റേഡിയോ സിനിമയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ചച്ചുവാണ്. പലരും ചോദിക്കും കുറേ വായിക്കുന്നുണ്ടോ, അപ്പൊ ഞാൻ പറയുമല്ല കുറച്ച് വായിക്കുന്നു. അപ്പൊ വായിച്ച എല്ലാ പുസ്തകങ്ങളും ഓർമ്മയുണ്ടോ? ഇല്ല, തീർച്ചയായിട്ടും ഓർമ്മയില്ല. ഇപ്പോ ആരെങ്കിലും ഒരു പുസ്തകത്തെ കുറിച്ചു അതിലെന്താണ് പറയണേ, അപ്പൊ അത് കുറേ മുന്നേക്ക് വായിച്ചതാണെങ്കിൽ നമ്മൾ ഓർത്തെടുക്കും. ചിലത് അങ്ങനെയല്ല, ചിലത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സ്ട്രൈക്ക് ചെയ്ത് കിടക്കുന്നുണ്ടാകും. അതിപ്പോൾ പുസ്തകം മാത്രമല്ല, നമ്മൾക്ക് ചില വ്യക്തികളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും, ചില അനുഭവങ്ങളാണെങ്കിലും, ചില സംസാരങ്ങളാണെങ്കിലും, ഇതെല്ലാം പെരുമാറ്റങ്ങളാണെങ്കിലും എല്ലാം ചിലരെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നന്നായിട്ട് പതിഞ്ഞിരിക്കും. ചിലത് നമ്മൾ ഓർക്കുക പോലുമില്ല. ഇപ്പൊ ചില ആൾക്കാരെ പറ്റി എനിക്ക് ഇന്ന ആളെ അറിയാന്ന് ചോദിച്ചാൽ ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഫോട്ടോ കാണിക്കുമ്പോൾ ആ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് എവിടെയാണെന്ന് ഓർമ്മയില്ല. വ്യക്തികളുടെ കാര്യത്തിൽ നമ്മൾ ചില സമയങ്ങളിൽ അങ്ങനെ ഒരു വ്യക്തത വരാതിരിക്കാറുണ്ട്. നമ്മൾ ചിലപ്പോൾ മറന്നു പോകും, നമ്മൾ എത്ര ആൾക്കാരെ കാണുന്നു. അതുപോലെ തന്നെയാണ് വായിക്കുമ്പോൾ ചില പുസ്തകങ്ങളെ കുറിച്ച് നമുക്ക് മറന്നു പോകാറുണ്ട്. എന്നാൽ സീക്രട്ട് എന്ന പുസ്തകത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു സെൽഫ് ഹെൽപ്പാണ്. ഇതിൽ നമ്മളോട് കൃത്യമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്, അതെന്താന്ന് ഞാൻ പറയാട്ടോ. പക്ഷെ കേട്ടോണ്ടിരിക്കുക, റേഡിയോ സുനോ, സ്റ്റേ ട്യൂൻഡ്.

സീക്രട്ട് എന്ന പേരിൽ ഒരു സെൽഫ് ഹെൽപ്പ് പുസ്തകമുണ്ട്. അതിന്റെ മലയാള പരിഭാഷയാണ് രഹസ്യം. പെരിവസനുമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, കൂടെയുള്ളത് ഞാൻ ചച്ചു. നമ്മൾക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് നമ്മൾ ആദ്യം തിരിച്ചറിയണമെന്ന് പറയും. അപ്പോ ചില സെൽഫ് ഹെൽപ്പ് പുസ്തകങ്ങളിൽ ഇങ്ങനെ കൃത്യമായിട്ട് പറയുന്നുണ്ടാകും എന്താണ്. നമ്മൾ ആദ്യം നമ്മളെ മനസ്സിലാക്കണം. ചിലപ്പോൾ നല്ല രസമായിട്ട് വായിക്കുക കേട്ടോ ഇങ്ങനത്തെ ബുക്സ് ഒക്കെ. ഒരു മൂഡൊക്കെ ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ബുക്സ് ഒക്കെ എടുത്ത് വായിക്കുന്നത് നമുക്ക് ചെറിയ രീതിയിലെങ്കിലും ഒരു മോട്ടിവേഷൻ തരാറുണ്ട്. ചിലർ ഒരു പിന്നെ ഇതൊക്കെ വായിച്ചിട്ട് എന്ത് കിട്ടാനാണ്. പക്ഷെ നമുക്ക് ചില സമയത്ത് ഓഹോ ഇങ്ങനെയാണോ എന്നുള്ളൊരു തോന്നൽ വരും. അതായത് നമ്മൾക്കൊരു കാര്യത്തെക്കുറിച്ച് നമുക്കൊരു കാര്യം ആവശ്യമുണ്ട്. അപ്പൊ നമ്മള് യൂണിവേഴ്സിനോട് ചോദിക്കുകയാണ്. യൂണിവേഴ്സിനോട് ചോദിക്കുക എന്ന് പറയുമ്പോൾ നമ്മളൊരു മൊട്ടക്കുന്നിന്റെ മേലെ കയറി നിന്നിട്ട് ഉറക്കെ വിളിച്ചിട്ട് ഏതോ ഒരു സിനിമയിൽ ഇന്നസെന്റ് ഉറക്കെ സത്യം വിളിച്ച് പറയുന്നത് പോലെ ഉറക്കെ വിളിച്ച് ചോദിക്കുന്നതല്ല യൂണിവേഴ്സിനോട് ചോദിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ എന്താണോ ഉള്ളത് നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിക്കണം എന്നാണ് പറയുക. അപ്പൊ നമ്മൾ അതേ കാര്യം തന്നെ നമ്മുടെ ബ്രെയിനിലിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ, നമ്മൾ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ ഈ യൂണിവേഴ്സിനെ മനസ്സിലാകും നമ്മുടെ ആവശ്യം അതാണെന്ന്. അപ്പൊ നമ്മൾ നെഗറ്റീവ് ചിന്തയാണ്, അയ്യോ എനിക്ക് എന്തെങ്കിലും സംഭവിക്കും, അയ്യോ എനിക്ക് എന്തെങ്കിലും സംഭവിക്കും, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യൂണിവേഴ്സ് ഓക്കെ സംഭവിക്കും അല്ലെങ്കിൽ സംഭവിക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു നെഗറ്റീവ് കാര്യമായിരിക്കും നമ്മളിലേക്ക് തരുന്നത്. അപ്പൊ എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഈ ചിന്തയാണ് നമ്മൾ ഈ യൂണിവേഴ്സിന് കൊടുക്കേണ്ടത്. അപ്പോൾ ആ കറക്റ്റ് സാധനം നമ്മളിലേക്ക് എത്തിച്ചേരും. അതുകൊണ്ട് നെഗറ്റീവ് ചിന്തകൾ മാക്സിമം മാറ്റിവെക്കുക, പോസിറ്റീവായിട്ട് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ എല്ലാവർക്കും നല്ല സന്തോഷം നിറഞ്ഞൊരു ദിവസം തന്നെ ഉണ്ടാവട്ടെ. സ്റ്റേ ട്യൂൻഡ്.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.
2: In association with
3: Commercial Bank, we are saving more, turns dreams into reality. Commercial Bank's 5 million riyals dream, dream bigger. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop. Just feel like you're
5: good morning and suprabhadam. Ellavarkkum snehathodu koodi swagatham morning savarilekku. ഒരു പുതിയ ദിവസമാണ്, ഒരുപാട് നല്ല പ്രതീക്ഷകളോട് കൂടി തന്നെ നമ്മൾ ഈ ഒരു ഡേയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഓഗസ്റ്റ് 5-ാം തീയതിയാണ്, ബുധനാഴ്ച ദിവസമാണ്. ഞാൻ സദ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്ന സമയം 6 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആണ് കേട്ടോ. നമ്മുടെ ലൈഫിൽ നമ്മൾ സഞ്ചരിക്കുന്ന പാത, അല്ലെങ്കിൽ നിങ്ങൾ സഞ്ചരിക്കുന്നത് ശരിയായ പാതയിലൂടെയാണ് എന്നുണ്ടെങ്കിൽ, നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ലൈഫിൻ്റെ ഒരു റൂട്ട് നോക്കുവാണെന്നുണ്ടെങ്കിൽ, നമ്മൾ സഞ്ചരിക്കുന്നത് ശരിയായ പാതയിലൂടെയാണെങ്കിൽ, ആ യാത്ര തുടരാൻ നമ്മൾ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ, കാലക്രമേണ നമ്മൾ തീർച്ചയായിട്ടും പുരോഗതി കൈവരിക്കും എന്നുള്ളതാണ്. വളരെ ഫേമസ് ആയൊരു കോട്ടാണ് കേട്ടോ. നിങ്ങൾ സഞ്ചരിക്കുന്നത് ശരിയായ പാതയിലൂടെയാണെങ്കിൽ, ആ യാത്ര തുടരാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, കാലക്രമേണ നിങ്ങൾ തീർച്ചയായും പുരോഗതി കൈവരിക്കും എന്നുള്ള ഈ ഒരു ചെറിയ ചിന്തയോടുകൂടി തന്നെയാണ് ഇന്നത്തെ മോർണിംഗ് സവാരി നമ്മൾ ഒരുമിച്ച് ഇതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. കൂടെ നിങ്ങളുടെ നല്ല നല്ല മോർണിംഗ് മെസ്സേജുകൾ, ഇന്നത്തെ ദിവസത്തിൻ്റെ സന്തോഷങ്ങൾ,

യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന സിനിമയിലെ പാട്ടാണ് കേട്ടത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 18 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരിയിൽ ഞാനിസ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് കേട്ടോ. എല്ലാവരുടെയും നല്ല നല്ല മോർണിംഗ് മെസ്സേജുകളൊക്കെ ഇങ്ങനെ വന്നു നിൽക്കുന്ന സമയമാണ്. അപ്പം ഞാൻ നേരെ മെസ്സേജുകളിലേക്ക് ആദ്യം പോവുകയാണ്. രാജേഷ് മട്ടിക്കലിൻ്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്, വെരി വെരി ഗുഡ് മോർണിംഗ്, ഒരു നല്ല ഡേ വിഷ് ചെയ്യുന്നു. അജി ജേക്കബ് ആണ് നെക്സ്റ്റ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നു, വെരി ഗുഡ് മോർണിംഗ്. ആരോടെങ്കിലും എന്തെങ്കിലും പരിഭവം ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് പറഞ്ഞ് തീർക്കണേ. അയ്യോ, അപ്പം നമ്മുടെ ലൈഫാണല്ലോ, എങ്ങനെയാണ് ലൈഫ് മുന്നോട്ട് പോകാമെന്ന് നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് തീർക്കുന്നതായിരിക്കും എപ്പോഴും ലൈഫിൽ നല്ലത് എന്ന് പറഞ്ഞിട്ട് സ്നേഹത്തോടുകൂടി നമ്മുടെ ലൈഫ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് പറയുന്നൊരു ഓർമ്മപ്പെടുത്തലാണ് അജി ജേക്കബ് നൽകിയിട്ടുള്ളത്. ഉമേഷ് നല്ലൊരു ബുധനാഴ്ച എല്ലാവർക്കും വിഷ് ചെയ്യുന്നുണ്ട്. റിയാസിൻ്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്, വെരി വെരി ഗുഡ് മോർണിംഗ് റിയാസ്. പ്രഭുജിയുടെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹായ് ഗുഡ് മോർണിംഗ് എവറി വൺ എന്ന് പറഞ്ഞിട്ട് എബിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഒരു നല്ല പ്ലസൻറ്റ് ഡേ എസ്പെഷ്യലി ആള് വിഷ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഷാൻ മോർണിംഗ് നിസ എന്ന് പറയുന്നു, വെരി വെരി ഗുഡ് മോർണിംഗ് ഷാൻ. അൻസൽ ഹബീബിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. മീരാൻ ഖാൻ മെസ്സേജ് ചെയ്യുന്നു. ഷാജു ശ്രീധരുടെ മെസ്സേജ് ഉണ്ട്. അപ്പം എന്തായാലും നിങ്ങൾ കേട്ട് തുടങ്ങിയ സമയമാണ് ഇത് എന്നുണ്ടെങ്കിൽ നല്ല നല്ല മോർണിംഗ് കോട്ട്സും മോർണിംഗ് തോട്ട്സും ഒക്കെ തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. കൂടെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും ഇന്നൊരു ബർത്ത്ഡേയോ വെഡിങ് ആനിവേഴ്സറിയോ ഉണ്ടെങ്കിൽ ആ ഒരു വിശേഷങ്ങൾ കൂടി നിങ്ങൾക്കൊന്ന് അയച്ചു തരാവുന്നതാണ് എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടി ഞാൻ അടുത്ത പാട്ട് തരാണ്. മേഘം സിനിമയിലെ പാട്ടാണ്. ചിത്രചേച്ചിയുടെ മനോഹരമായ ശബ്ദത്തിലാണ് നമ്മൾ ഈ പാട്ട് കേൾക്കുന്നത്. നമ്മുടെ നാടും എന്താ പറയുക, തൊണ്ടും തൊടിയും ഒക്കെ ഓർമ്മ വരും എന്ന് പറഞ്ഞ പോലെയുള്ളൊരു പാട്ടാണിത്. കേൾക്കാം, ആസ്വദിക്കാം മോർണിംഗ് സവാരിയിലൂടെ.

0: 91.7 FM.
1: Qatar's favorite radio station.
2: Joy Alukas brings you the joy of summer.
3: This summer season, jewelry purchase nulla 8 mega deals idai theerkunu. Diamond jewelry purchase cheyumbol nedam free cash vouchers. 3.99% onwards, assured lowest making charges. Old gold exchange cheyya verum 0% deduction rate. Pinne ningal naadilekku pogan plan cheyunnundo? Ningalude jewelry purchases kooda labhagaramaku with up to 15% savings on import duty from Joy Alukas in the GCC. E offerugal August 8 vare maatram.
2: Terms and conditions apply.
1: Joy Alukas, world's favorite jeweler.
4: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
5: റേഡിയോ നാടക മത്സരം സീസൺ 4.
4: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ഐഡി PR@suno.qa.
5: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.

0: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM.
1: You're listening to Morning Safari. Morning Safari.
2: Only on Radio Suno 91.7 FM. Radio Suno 91.7.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். மலபார் கோல்ட் அண்ட் டைமண்ட்ஸിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel

അടിപൊളി പാട്ടുകളൊക്കെ ഇങ്ങനെ കേട്ടു പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. സമയം 6 മണി കഴിഞ്ഞ് 34 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ജെന്നിസ നിങ്ങളുടെ കൂടെയുണ്ട്. ഈ ദിവസത്തിന്റെ ഒരു പ്രത്യേകതകളൊക്കെ നമ്മൾ നോക്കി പോകുന്ന സമയത്ത്, ഇന്ന് 5 ഓഗസ്റ്റ് ബുധനാഴ്ച ദിവസമാണ്. ഒരു സമയത്ത് ബ്ലോഗ് എഴുതുന്ന ആളുകൾ ഒരുപാട് പേരുണ്ടായിരുന്നു. ഇപ്പോഴും നമ്മളെ കേൾക്കുന്ന ആരെങ്കിലും ബ്ലോഗ് എഴുതുന്നവർ ഉണ്ടോ? ഒരു സമയത്ത് ബ്ലോഗ് ഭയങ്കര ഒരു ട്രെൻഡിങ് സംഭവമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ബ്ലോഗ് എഴുത്തുകാരുടെ പേരുകളും അല്ലെങ്കിൽ അവരുടെ ഹാൻഡിൽസും ഒക്കെ അത്രമാത്രം ഒരുപാട് ആളുകളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് വ്ളോഗ് എന്നുള്ള രീതിയിലേക്കുള്ളൊരു മാറ്റത്തിലേക്ക് വന്നു. ബ്ലോഗിൽ നിന്ന് വ്ളോഗിലേക്ക് അത് മാറി എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോഴും ബ്ലോഗ് ഇൻട്രസ്റ്റഡ് ആയിട്ട് വായിക്കുന്നവർ ഉണ്ടോ എന്നൊരു ചോദ്യം കൂടെ എനിക്ക് ഈ സമയത്ത് ചോദിക്കാനായിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ മനസ്സിലുള്ള ആശയങ്ങളും ഭാവനകളും ചിന്തകളും ഒക്കെ ലോകം മുഴുവനുള്ള എല്ലാവർക്കും വായിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ബ്ലോഗ് എന്ന് പറയുന്ന ഒരു മാധ്യമത്തിലൂടെ നമുക്ക്, അല്ലെങ്കിൽ ബ്ലോഗ് എഴുതിക്കൊണ്ട് നമുക്കത് സാധ്യമാകുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല ഇപ്പോൾ എന്തായാലും ബ്ലോഗിൻ്റെ ആ ഒരു എഴുത്തൊക്കെ ചിലപ്പോൾ കുറഞ്ഞതായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും ഫോളോ ചെയ്യുന്ന ആളുകളുണ്ടോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എനിവേ, ഒരു സമയത്ത് ബ്ലോഗ് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. അത്രമാത്രം ആളുകൾ പല ബ്ലോഗുകളും വായിക്കുകയും അല്ലെങ്കിൽ കമൻറ്റുകളൊക്കെ ചെയ്യുകയും ഒക്കെ തന്നെ ചെയ്യുന്നൊരു സമയമുണ്ടായിരുന്നു. 2004 ആ വർഷത്തെ വാക്കായിട്ട് തിരഞ്ഞെടുത്ത വേർഡ് ബ്ലോഗ് എന്ന് പറയുന്ന വാക്കായിരുന്നു. 2004 ആ വർഷത്തെ പ്രധാന വാക്ക്, എല്ലാ വർഷവും വരുമല്ലോ ആ വർഷത്തിൻ്റെ പ്രധാന വേർഡ് എന്താണ് എന്നുള്ളത്. അപ്പോൾ 2004 ആ വർഷത്തെ പ്രധാന വേർഡായിട്ട് മാറിയത് ബ്ലോഗ് എന്ന് പറയുന്ന ഡേ ആയിരുന്നു. അപ്പോൾ ഇന്ന് ബ്ലോഗ് ഡേ ആണ്. അതുകൊണ്ട് കുറച്ച് വിശേഷങ്ങൾ ഞാനൊന്ന് സംസാരിച്ച് പോയതാണ്. കൂടെ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴും ബ്ലോഗുകൾ സജീവമായിട്ട് എഴുതുന്നതും വായിക്കുന്നതുമായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് മെസ്സേജിൽ പറയണേ. 5000 009 17 എന്ന നമ്പറിലേക്ക് മാടമ്പി മൂവിയിലെ പാട്ട്.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Apple Podcast
0: and
2: Google Podcast.
3: ചെറിയ റീചാർജില് ഇതെങ്ങനെ കിട്ടി?
4: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
3: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
4: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
3: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
4: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.

0: Malabar Golden Diamonds Morning Safari.
1: Brought to you by Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency
2: in association with
3: Commercial Bank. We are saving more, turns dreams into reality. Commercial Bank's 5 million riyals dream. Dream bigger. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
5: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 6 മണി കഴിഞ്ഞ് 42 മിനിറ്റാണ്. കുറച്ച് പേരുടെ മെസ്സേജുകൾ കൂടി എത്തിയിട്ടാണ്. ഞാൻ ആ മെസ്സേജുകളിലേക്ക് പോവുകയാണ്. കുറച്ച് മുമ്പ് വന്ന പാട്ട് കേട്ട സമയത്ത് നാടിനെ ഓർമ്മ വന്നു. ഗുഡ് സോങ് എന്ന് പറഞ്ഞിട്ട് ജോസഫ് ജിയുടെ മെസ്സേജ് ഉണ്ടായിരുന്നു. ബെൻസൺ ഫിലിപ്പിന്റെ അക്കൗണ്ടിൽ നിന്നും ഗുഡ് മോർണിംഗ് ഉണ്ട്, വെരി ഗുഡ് മോർണിംഗ്. അജു വെട്ടിയാർ പറയുന്നത്, ശുഭദിനം. മനുഷ്യന്റെ മനസ്സും ജലവും ഒരുപോലെയാണ്. രണ്ടിനും കൃത്യമായ ഒരു രൂപമോ സ്വഭാവമോ ഇല്ല. ജലത്തിന് അത് ഉൾക്കൊള്ളുന്ന പാത്രത്തിന്റെ രൂപമാണ് ലഭിക്കുന്നത്. മനുഷ്യന്റെ ചുറ്റുപാടനുസരിച്ച് മനുഷ്യന്റെയും സ്വഭാവം മാറുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആ മെസ്സേജ് വന്നിട്ടുള്ളത്. ഫൈസൽ ജി പറയുന്നത്, ആത്മപ്രശംസ ഇല്ലാത്തത് കൊണ്ട് ഞാൻ നിർത്തി. അതെന്തായാലും നന്നായി. ഓക്കെ ഫൈസൽ ജി, വെരി ഗുഡ് മോർണിംഗ് ഉണ്ട്, ഒരു നല്ല ഡേ വിഷ് ചെയ്യുന്നു. ബിജു ക്ലീറ്റേഴ്സിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്, അദ്ദേഹവും നല്ലൊരു മോർണിംഗ് സ്പെഷ്യലി വിഷ് ചെയ്തിട്ടുണ്ട്. തിരിച്ചും നല്ലൊരു മോർണിംഗ് പറയുന്നു. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ഗുഡ് മോർണിംഗ് ആണ്, അയച്ചയാളുടെ പേരില്ല. എനിവേ ആൾക്കും നല്ലൊരു മോർണിംഗ് വളരെ സ്പെഷ്യലായിട്ട് വിഷ് ചെയ്യുന്നു. കൂടെ തന്നെ ഇനി നിങ്ങളുടെ ഡിയർ വൺസിന് ആർക്കെങ്കിലും ബർത്ത്ഡേയോ വെഡിങ് ആനിവേഴ്സറി അങ്ങനെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും വിഷസ് പാസ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ ആ ഒരു വിഷസൊക്കെ നിങ്ങൾക്കൊന്ന് അയച്ചു തരാവുന്ന സമയമാണിത്. 5000 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ആ ഒരു മെസ്സേജുകളൊക്കെ തന്നെ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അടുത്ത പാട്ട് നിങ്ങൾക്ക് തരാനായിട്ട് പോകുന്നത്. കൂടെ തന്നെ ഗുഡ് മോർണിംഗ് നല്ല പാട്ട് എന്ന് പറഞ്ഞിട്ട് ഇസ്മോന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നൌഷാദിന്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്, വെരി വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും നമുക്ക് അടുത്ത ഒരു നല്ല പാട്ട് കൂടി കേൾക്കാനുള്ള സമയമാണ്. ഇനി ലവ് ആജ്കൽ മൂവിയിലെ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് നിങ്ങൾക്കരികിലേക്ക് ഇതായെത്തുന്നു മോർണിംഗ് സവാരിയിലൂടെ. സമയം 6 മണി കഴിഞ്ഞ് 43 മിനിറ്റ് ആണ്.
6: സുനോ ബോളിവുഡ്.

0: Joy Alucas brings you the joy of summer.
1: ജൂവലറി പർച്ചേസ് ഇതായി തീർക്കുന്നു. ഡയമണ്ട് ജ്വലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ് 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾ ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. ഇനി നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വി ഖത്തറിന്റെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാ, നമുക്ക് കൂട്ടു കൂടിക്കൊണ്ടേയിരിക്കാം.
2: Only on Radio Suno 91.7 FM.
3: Chennai beats.
4: Tamil head of the hour.
5: In the art of podumakkolanda.

0: this Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.
2: In association with
3: Commercial Bank, we are saving more, turns dreams into reality. Commercial Bank's 5 million riyals dream. Dream bigger. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop. Just feel like you're
5: home. കേട്ടുകൊണ്ടേയിരിക്കുന്ന മോർണിംഗ് സവാരിയുടെ അടുത്ത മണിക്കൂറിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആണ്. ഓഗസ്റ്റ് 5-ാം തീയതി ബുധനാഴ്ച ദിവസമാണ് മോർണിംഗ് സവാരിയിൽ ഞെന്നിസ നിങ്ങളുടെ കൂടെ ഉണ്ട് കേട്ടോ. ഉനൈസ് ടി പിയുടെ മെസ്സേജ് ഉണ്ട്, ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് ഉനൈസ്. എൻ്റെ കൂടെ ഖത്തറിൽ മോസലാത്തിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ എല്ലാ ചങ്ക് ഫ്രണ്ട്സിനും ഒരു ഗുഡ് മോർണിംഗ് പറയാമോ? തീർച്ചയായിട്ടും ഉനൈസിൻ്റെ എല്ലാ ചങ്കുകൾക്കും ഒരു സ്പെഷ്യൽ ഒരു അടിപൊളി ഗുഡ് മോർണിംഗ്. മോസലാത്തിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഒരു നല്ല ഗുഡ് മോർണിംഗ് പറയുന്നു കേട്ടോ. രവിശങ്കർജിയുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. സനൽജി മെസ്സേജ് ചെയ്തിട്ടുണ്ട്. നൌഫലിൻ്റെ ഒരു ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഒരു വണ്ടർഫുൾ ഡേ വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ മെസ്സേജ് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുള്ളത്. കൂടെ തന്നെ ബാറ്റ്മാൻ ഗുഡ് മോർണിംഗ് ഓൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിരിക്കുന്ന മെസ്സേജ് കമറുദ്ദീൻ ആണ്. ഗുഡ് മോർണിംഗ് റേഡിയോ സുനോ, എല്ലാ സങ്കടങ്ങളും പറഞ്ഞു തീർക്കരുത്, ചിലത് മനസ്സിൽ തന്നെ വെക്കണം. എന്നാൽ

ഇങ്ങടെ മാറി എല്ലാം ഒന്ന് ഓക്കെ ആയി വരട്ടെ എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും. രാജേഷ് മട്ടിക്കൽ ഗുഡ് മോർണിംഗ് പറയുന്നു, വെരി വെരി ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഒരു സ്പെഷ്യൽ ബർത്ത്ഡേ വിഷസിലേക്ക് എത്താനുള്ള ഒരു ഒരു സമയം കൂടിയാണ് കേട്ടോ. ബർത്ത്ഡേ വിഷസ് നമ്മൾ കൊടുക്കാനായിട്ട് പോകുന്നത് ഇഷ്മിക ഐൻ എന്ന് പറയുന്ന കുട്ടിക്കാണ് നമ്മളുടെ ഒരു സ്പെഷ്യൽ ബർത്ത്ഡേ വിഷസ് എത്തുന്നത്. ഇന്ന് ഫസ്റ്റ് ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പം നമുക്കറിയാം ഫസ്റ്റ് ബർത്ത്ഡേ എന്ന് പറയുമ്പം വളരെ സ്പെഷ്യൽ ആയിരിക്കും, ഏറ്റവും മനോഹരമായിട്ടായിരിക്കും ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നമ്മളുടെയും സ്നേഹം നിറഞ്ഞ ആശംസകൾ. പേരൻസിൻ്റെ പേര് കുറച്ച് വെറൈറ്റിയാണ് കേട്ടോ. പുമ്മൽ നുപുര, ആ പേര് എനിക്ക് ഇഷ്ടപ്പെട്ടു, രണ്ടുപേരുടെയും അടിപൊളി പേര് പുമ്മൽ ആൻഡ് നുപുര. അവർ രണ്ടുപേരുമാണ് സ്നേഹത്തോടുകൂടി ഇഷ്വിക ഐന ഒത്തിരി ഇഷ്ടത്തോടുകൂടി ഒരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ ദ വിഷ് ചെയ്യുന്നത്.

അങ്ങനെ ഒരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ മാത്രമല്ല, അടുത്ത പാട്ട് കൂടി സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്യാണ് നമ്മൾ കേൾക്കുന്നത്. നാടോടി സിനിമയിലെ ഒരു പാട്ടുണ്ടല്ലോ, അപ്പോൾ ഫസ്റ്റ് ബർത്ത്ഡേ എന്നൊക്കെ പറയുമ്പോൾ സ്പെഷ്യലല്ലേ, അപ്പോൾ സ്പെഷ്യലായിട്ട് ഈ ഒരു പാട്ടും ഇഷ്വിക്ക അതിനുവേണ്ടി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. പാട്ട് കേട്ടിട്ട് ബാക്കി വിശേഷങ്ങളിലേക്ക് വരാം കേട്ടോ.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
1: Favorite radio station.
2: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
3: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
4: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ and medical center.
5: Hi everyone, this is Hari Charan here.
6: You're listening to
5: Radio Suno. Radio Suno, kettu kettu kootukodam.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop.

ഷോർട്ട് ടൈം മുംബൈയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. സമയം 7 മണി കഴിഞ്ഞ് 16 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഞാൻ നിസ്സ നിങ്ങളുടെ കൂടെയുണ്ട്. അരുൺ തോമസ് ഒരു ഗ്രേറ്റ് ഡേ വിഷ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് അരുൺ തോമസ്. തിരിച്ചും നല്ലൊരു ഡേ വളരെ സ്പെഷ്യൽ ആയിട്ട് പറയുന്നു. കൂടെ തന്നെ റിയാസ് പറയുന്നത് ഇന്ന് ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആണ്. ഒന്ന് വിഷ് ചെയ്യണം. ആളുടെ പേര് താര എന്നാണ്, കാസർഗോഡാണ്. അപ്പം കോളേജിൽ ഒന്നിച്ച് പഠിച്ച ആളായിരുന്നു, ഫ്രണ്ടായിരുന്നു. സോ ഒരു സ്പെഷ്യൽ വിഷസ് പറയണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന താരയ്ക്ക് വളരെ സ്പെഷ്യലായിട്ട് റിയാസിൻ്റെ വകയിൽ ഹാപ്പി ബർത്ത്ഡേ.

0: ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ താര എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ച് മുൻപ് വായിച്ചൊരു സംഭവം നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് കണക്റ്റ് ആകും എന്നാണ് ഇങ്ങനെ കരുതുന്നത് കേട്ടോ. ഡേവിഡ് ക്രിസ്റ്റൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം ഇങ്ങനെ ഒരു ഭാഷ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ എഴുതുന്ന ഒരു വ്യക്തിയാണ്. ഭാഷ വിദഗ്ധൻ അല്ലെങ്കിൽ ഭാഷാശാസ്ത്രജ്ഞൻ സയൻറ്റിസ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ പറയാനായിട്ട് സാധിക്കും. അദ്ദേഹം ഇങ്ങനെ നമ്മൾ മെസ്സേജുകൾ അയക്കാറുണ്ടല്ലോ, ടെക്സ്റ്റ് മെസ്സേജ് അയക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ചിഹ്നങ്ങൾ അല്ലെങ്കിൽ ആ വാക്കുകൾ അതൊക്കെ റിലേറ്റഡ് ആയിട്ട് അദ്ദേഹം ഒരു സ്റ്റഡിയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അതിൽ പറയുന്ന ഒരു ചോദ്യം ഇതാണ്, അതിവേഗം മറുപടി നൽകുന്നവരാണോ നിങ്ങൾ? നിങ്ങൾക്കൊരു മെസ്സേജ് എത്തുന്നു, ഓൺ ദ സ്പോട്ടിൽ തന്നെ തിരിച്ച് ഒരു റിപ്ലൈ കൊടുക്കുന്ന ആളാണോ നിങ്ങൾ? ചില ആൾക്കാർ പറയുന്നുണ്ടാവും ഇപ്പോഴും ഓപ്പൺ ആക്കാത്ത എത്രയോ മെസ്സേജുകൾ ഫോണിലുണ്ട് എന്ന് പറയുന്നവരുണ്ട്. മിക്കവാറും എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും, ഒരുപാട് മെസ്സേജുകൾ ഇപ്പോഴും ഓപ്പൺ ആക്കാതെ കിടക്കുന്ന മെസ്സേജുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിവേഗം നമ്മൾ ഒരാളുടെ മെസ്സേജിന് മറുപടി അയക്കാൻ എടുക്കുന്ന സമയം റിലേറ്റഡ് ആയിട്ട് ഓരോ വ്യക്തിയെക്കുറിച്ചും അത് പറയുന്നുണ്ട് എന്നുള്ളതാണ്. ഒരാളുടെ മെസ്സേജിന് മറുപടി അയക്കാൻ എടുക്കുന്ന സമയം ആ വ്യക്തിയെക്കുറിച്ചുള്ള ചില ധാരണകൾ കൂടി കൊടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. വളരെ പെട്ടെന്നുള്ള മറുപടി ആ വ്യക്തിയോടോ അല്ലെങ്കിൽ ആ ഒരു വിഷയത്തോടോ ഉള്ള താല്പര്യത്തെയാണ് കാണിക്കുന്നത്. ഇത്ര സ്പീഡിൽ നമ്മൾ മറുപടി കൊടുക്കുവാണെങ്കിൽ നമുക്കറിയാം നമ്മളൊരു ഇൻട്രസ്റ്റ് ഉള്ള കാര്യം ആയതുകൊണ്ട് തന്നെയായിരിക്കും നമ്മൾ തിരിച്ച് ഓൺ ദ സ്പോട്ടിൽ തന്നെ റിപ്ലൈ കൊടുത്തിട്ടുള്ളത്. മറ്റൊരു വശം കൂടി അതിനുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ചിലപ്പം നമ്മൾ കുറച്ച് ആശങ്കയുള്ള അല്ലെങ്കിൽ ഉത്കണ്ഠയുള്ള ആളുകളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കൂടിയായിരിക്കാം നമ്മൾ പെട്ടെന്ന് കണ്ടിട്ട് പെട്ടെന്ന് മറുപടി കൊടുക്കാൻ സാധ്യതയുള്ളത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു നിരീക്ഷണമായിട്ട് അദ്ദേഹം പറയുന്നത് കേട്ടോ. അപ്പോൾ ഇന്നലെ എനിക്ക് ചോദിക്കാനായിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ തന്നെ അതിവേഗം മറുപടി കൊടുക്കുന്ന കൂട്ടത്തിലാണോ നിങ്ങൾ, അതോ സാവധാനത്തിലാണോ നിങ്ങളുടെ മറുപടി കൊടുക്കൽ കാര്യങ്ങളൊക്കെ ഫോണിൽ നോക്കുവാണെങ്കിൽ ഒത്തിരി മെസ്സേജുകൾ ചിലപ്പോൾ ഓപ്പൺ ആക്കാതെ കിടപ്പുണ്ടാകാം. ഓക്കെ, അപ്പോൾ എന്താണ് അതിവേഗം മറുപടി കൊടുക്കുന്ന ആളുകളാണോ അതോ കുറച്ച് സമാധാനത്തിൽ നോക്കൊടുക്കുന്ന ആളുകളാണോ എന്നുള്ളൊരു ചെറിയ ചോദ്യം കൂടിയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഡേവിഡ് ക്രിസ്റ്റൽ അദ്ദേഹം കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട്, അതിലേക്ക് കൂടി നമ്മൾ വരുന്നതായിരിക്കും. അതിനു മുമ്പ് ഈ ഒരു ചോദ്യം ചെറുതായിട്ടൊന്ന് ചോദിച്ചു പോവുകയാണ്. ഈ പറഞ്ഞ പോലെ തന്നെ വളരെ പെട്ടെന്ന് മെസ്സേജുകൾ വരുന്ന സമയത്ത് ഓൺ ദ സ്പോട്ടിൽ മറുപടി കൊടുക്കുന്ന ആളാണോ അതോ പതുക്കെ സാവധാനത്തിൽ മറുപടികൾ നൽകാറാണോ പതിവ് എന്നുള്ള ഒരു കുഞ്ഞു ചോദ്യം ചോദിക്കുന്നു. മെസ്സേജിൽ നിങ്ങൾക്ക് മറുപടികൾ തരാവുന്നതാണ്. അഷ്കർ പി ഹംസയുടെ ഗുഡ് മോർണിംഗ് ഉണ്ട്, വെരി ഗുഡ് മോർണിംഗ്. തിരക്കേറിയ പാതകൾ പലതും ഒറ്റപ്പെടലിലേക്ക് ഉൾവലിയുന്നതാണ്. ഏകാന്തതയെ വാരിപ്പൊതിച്ച് കാലത്തിലൂടെ ഒഴുകുന്നവരെ കാണാറുണ്ടോ? അങ്ങനെ ഒരാളാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് സുബൈറിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്തുകൊണ്ട് നമ്മളുടെ മെസ്സേജുകൾ അയക്കുന്ന സമയത്തെ കുറച്ച് കഥകൾ കൂടി എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ടുണ്ട്. പക്ഷെ അതിന് മുൻപായിട്ട് ഒരു കുട്ടി ബ്രേക്കിലേക്ക്.
1: എന്റെ ഹലാ റീചാർജിനൊപ്പം എനിക്ക് 10 GB ഫ്രീ ആയി കിട്ടി.
2: എന്ത്,
1: എങ്ങനെ? റീചാർജ് ചെയ്താൽ മാത്രം മതി, ഫ്രീ ഡേറ്റയോ മിനിറ്റുകളോ ലഭിക്കും. ഇന്നലെ എനിക്ക് 50 മിനിറ്റാ ഫ്രീ ആയി കിട്ടിയത്.
2: എല്ലാ ദിവസവും ഇങ്ങനെ കിട്ടുമോ?
1: അതേന്നേ, എല്ലാ ദിവസവും.
2: ആഹാ, ഞാൻ എന്താ എന്റെ ഹലാ നമ്പർ റീചാർജ് ചെയ്യുക.
3: നിങ്ങളുടെ ഡെയിലി സർപ്രൈസ് ഇതാ എത്തിക്കഴിഞ്ഞു. നിങ്ങളുടെ ഹാല നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ സർപ്രൈസ് ആയി നേടൂ. ഒരിഡോ ആപ്പിലൂടെ ക്ലെയിം ചെയ്യാം.
4: എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
5: ജോയ് അലുക്കാസ് ബ്രിങ്സ് യു ദ ജോയ് ഓഫ് സമ്മർ.
6: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതാ എത്തിയിരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്, ഓൾ ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദ GCC. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
7: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
8: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
9: GCC റേഡിയോ നാടക മത്സരം സീസൺ 4.
8: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
9: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
10: Doctor On Air, brought to you by Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
11: ചൂട് കാലത്ത് ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ബദറുദ്ദീൻ യൂനസ്, കാർഡിയോളജിസ്റ്റ്, നസീം മെഡിക്കൽ സെന്റർ, അൽകോർ. ഹൃദയ രോഗമുള്ളവർ ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ദിവസവും 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. തണുപ്പ് തരുന്ന ആഹാരങ്ങൾ, വാട്ടർമെലൺ, കുക്കംബർ, പച്ചക്കറികൾ എന്നിവ അധികമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അമിത ആഹാരം, മദ്യപാനം, കോഫി, ഷുഗർ ഡ്രിങ്ക്സ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. ചൂട് അധികരിച്ച സമയത്തുള്ള എക്സർസൈസ് പരമാവധി ഒഴിവാക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് പുറം ജോലികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. തലകറക്കം, നെഞ്ചിടുപ്പ്, നെഞ്ചുവേദന, അധിക ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടാൻ മടിക്കരുത്.
10: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
12: This is Morning Safari. Morning Safari. Morning Safari. Morning Safari.
13: Malabar Golden Diamonds. Morning Safari.
14: Brought to you by Malabar Golden Diamonds. The responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
15: ഇൻ അസോസിയേഷൻ വിത്ത്
16: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
10: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
17: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop.
18: Just feel like you're home.
19: Chennai Beats. Beats.
20: Tamil. Head of the hour.
21: In the art of Podumakulanda.

പ്രജ മൂവിയിലെ പാട്ടാണ് നമ്മൾ അടിപൊളിയായിട്ട് അങ്ങനെ കേട്ട് കഴിഞ്ഞത്. സമയം 7 മണി കഴിഞ്ഞ് 34 മിനിറ്റാണ്. ഞാനിങ്ങനെ പറഞ്ഞു വന്ന കാര്യം, നമ്മളുടെ മെസ്സേജുകൾ, നമ്മൾ ടെക്സ്റ്റ് മെസ്സേജുകൾ അയക്കുന്ന സമയത്ത് നമ്മളുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് സംസാരിച്ചു വന്നത്. പ്രത്യേകിച്ച് മെസ്സേജുകൾക്ക് പെട്ടെന്ന് റിപ്ലൈ കൊടുക്കുന്ന ആളുകളുണ്ടായിരിക്കും. പെട്ടെന്ന് വന്ന് പെട്ടെന്ന് നീ റിപ്ലൈ തരാറുണ്ടെന്ന് പറയുന്ന ആൾക്കാരുണ്ടായിരിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ അങ്ങനെയുള്ള ആളുകളെ കുറച്ച് ഉത്കണ്ഠ കൂടുതലുള്ള ആളുകളായിരിക്കും. അങ്ങനെയുള്ള ആളുകൾ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യും അത്രയും മെസ്സേജുകൾക്ക്. എന്താണ് അങ്ങനെ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? അതോടൊപ്പം തന്നെ നെക്സ്റ്റ് ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എപ്പോഴും നമ്മളൊരു മെസ്സേജ് അയക്കുന്ന സമയത്ത് അതിന് ഓക്കെ എന്ന് മറുപടി അയക്കുന്ന ആളുകളെക്കുറിച്ച് പറയുന്നത്, ഇപ്പം നമ്മൾ മെസ്സേജുകളൊക്കെ അയക്കുന്ന സമയത്തും ഓക്കെ എന്നുള്ള വേർഡ് അയക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ, ആ ഒരു വ്യക്തി ആ ഓക്കെ തിരിച്ചയക്കുന്ന ആൾ കൃത്യമായിട്ട് മനസ്സിലാക്കി മറുപടി കൊടുക്കുന്ന ആളാണത്രേ. കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടായിരിക്കും അദ്ദേഹം ഓക്കെ എന്നുള്ള മറുപടി കൊടുത്തിട്ടുണ്ടാവുക. അത് മിക്കവാറും നമ്മളൊക്കെ ആ ഒരു ഒരു ഇതിൽ വരുന്ന ആളുകളാണെന്ന് തോന്നും അല്ലേ? നമ്മളൊക്കെ തന്നെ അങ്ങനെ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇമോജീസ് ആണെങ്കിലും സ്റ്റിക്കറുകളിലൂടെയൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ചില ആളുകളുടെ അടുത്ത് ചിലപ്പോൾ നമ്മൾ കാര്യം പറഞ്ഞില്ലെങ്കിലും സ്റ്റിക്കറിലൂടെ ചിലപ്പോൾ കാര്യം മനസ്സിലാക്കുന്ന ചില ചങ്സൊക്കെ നമുക്കുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ സ്റ്റിക്കറിലൂടെയും ഇമോജിയിലൂടെയും ഒക്കെ സ്ഥിരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുകൾ പെട്ടെന്ന് ഒരു ദിവസം ഇപ്പോൾ ഇമോജിയോ അല്ലെങ്കിൽ സ്റ്റിക്കറൊക്കെ ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, ആളത്ര ഓക്കെ ആയിട്ടല്ല ഇരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം എന്നുള്ളതാണ് ഡേവിഡ് ക്രിസ്റ്റൽ എന്ന് പറയുന്ന ആ ഒരു ഭാഷ, അല്ലെങ്കിൽ ടെക്സ്റ്റ് ചെയ്യുമ്പോഴുള്ള നമ്മുടെ ഒരു രീതിയെ കണക്കാക്കുന്ന, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ സ്റ്റഡി നടത്തി അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ എന്തായാലും ടെക്സ്റ്റ് മെസ്സേജുകൾക്ക് പിന്നിൽ ഇങ്ങനെയും കുറച്ചധികം കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്തൊരു അടിപൊളി പാട്ടിലേക്ക് തന്നെ പോവുകയാണ്. മോർണിംഗ് സവാരിയിൽ കൂലി മൂവിയിലെ മോണിക്ക സോങ് വരുന്നുണ്ട്. സമയം 7 മണി കഴിഞ്ഞ് 36 മിനിറ്റ് ആണ്.

0: going home? Make it rewarding with Kalyan Jewelers.
1: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
2: എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ട് മാത്രം സർവീസിന് പോകുന്നവരാണോ നിങ്ങൾ?
3: അതൊക്കെ പഴയ കഥ. കാറിനും വേണം കൃത്യമായ എക്സ്പേർട്ട് കെയർ. അതും 150-ലധികം വർഷങ്ങളുടെ ട്രസ്റ്റഡ് സർവീസ് നൽകുന്ന ഒറിജിനൽ മോട്ടർ ഓയിൽ ബ്രാൻഡായ വാൽവലിൻ.
2: സൽവാ റോഡിലെ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസിലേക്ക് എത്തൂ. ഓരോ സർവീസും എക്സ്പേർട്സ് മാത്രമായിരിക്കും കൈകാര്യം ചെയ്യുക. ഒപ്പം ജെനുവിൻ വാൽവലിൻ പ്രൊഡക്ട്സ് ആൻഡ് പ്രീമിയം ഫിൽറ്റേഴ്സ്. കൂടാതെ നിങ്ങളുടെ വാഹനത്തിന്റെ സർവീസ് ഡീറ്റെയിൽസ് എല്ലാം ഡിജിറ്റൽ കാർ പാസ്പോർട്ട് വഴി കൃത്യമായി മനസ്സിലാക്കാം. ഇന്ന് തന്നെ വിസിറ്റ് ചെയ്യൂ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസ് സൽവാ റോഡ്. കോൾ 7765-5954.
4: നമസ്കാരം, ഞാൻ ജയരാജ് വാര്യർ.
5: യു ആർ ലിസ്ണിംഗ് ടു
4: റേഡിയോ സുനോ കേട്ട് കേട്ട്.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். மலபார் கோல்ட் அண்ட் டைமண்ட்ஸில் நின்றுள்ள ஓரோ ஜுவல்லரி பீஸுகளும் எத்திக்கலி சோர்ஸ்ட் ஆன. அதோடப்பம் மலபார் ப்ராமிஸ் நல்குன கம்ப்ளீட் ட்ரான்ஸ்பரன்சியும்.
2: In association with
3: Commercial Bank, we are saving more, turns dreams into reality. Commercial Bank's 5 million riyals dream, dream bigger. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're home.
6: Studio Clockil samayam 7 mani kazhinju 41 minute aanu. Nammal ingane messagegalde nammade oru നമ്മളുടെ ഒരു രീതികളെ കുറിച്ചൊക്കെ നമ്മളൊന്ന് സംസാരിച്ചു വരികയായിരുന്നു. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും അയക്കുന്ന മെസ്സേജിന് ഓക്കെ എന്ന് മറുപടി അയക്കുന്ന ആളുകള് കൃത്യമായിട്ട് മനസ്സിലാക്കിയാണ് ആ മറുപടി അയക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പം സനൽജിയുടെ മെസ്സേജ് ഇങ്ങനെയാണ് കേട്ടോ. സനൽജി പറയുന്നത് മെസ്സേജ് കൂടുതലാവുമ്പോൾ ഇനി അധികം അയക്കേണ്ട എന്നുള്ള അർത്ഥം കൂടി കാണുമോ ഈ ഓക്കേക്ക് എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം നമ്മളുടെ ഈ മെസ്സേജിലെ നമ്മുടെ രീതികളൊന്നും എനിക്ക് തോന്നില്ല ആർക്കും അതിനെ കാര്യമായി മൊത്തത്തിലൊന്നും ഡിഫൈൻ ചെയ്തെടുക്കാൻ പറ്റും എന്ന് തോന്നുന്നില്ല. അതൊക്കെ ഓരോരുത്തർക്ക് ഓരോ രീതിയിലാണ് അല്ലേ. അതുമാത്രമല്ല ചില സമയത്ത് നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്ത് സംസാരിച്ച് വന്നതിന് ശേഷം നമുക്ക് ആ ഒരു സംസാരം നീട്ടിക്കൊണ്ട് പോകണം എന്ന് താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, നമ്മൾ ചിലപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യുന്ന രീതികളും ഈ പറഞ്ഞ പോലെ തന്നെ പുതിയ നേരത്തെ ആണെങ്കിൽ നമ്മൾ ഓക്കെ എന്ന് ടൈപ്പ് ചെയ്യണം. ഇപ്പം അതിൻ്റെ ആവശ്യമില്ല. ഇപ്പം നമുക്കൊരു ഇമോജി തന്നെ എടുത്ത് ജസ്റ്റ് തമ്പ് വെച്ച് കഴിഞ്ഞാൽ തന്നെ പതുക്കെ നമുക്ക് അതൊരു ഗുഡ് ബൈ പറഞ്ഞു പോകുന്ന ഒരു രീതിയൊക്കെ വന്നിട്ടുണ്ടല്ലേ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇങ്ങനെ മെസ്സേജുകളിലെ നമ്മുടെ ഒരു ഭാഷകളെക്കുറിച്ച് സംസാരിച്ച് വന്ന സമയത്ത് ശ്രീ പറയുന്നത് ഗുഡ് മോർണിംഗ്, ബാലചന്ദ്ര മേനോൻ ഒരു സിനിമയിൽ പറയുന്നുണ്ട് ഉണ്ടത്രേ എന്ന് പറയുന്ന ഡയലോഗ് അല്ലെങ്കിൽ ആ ഒരു വേർഡ് എത്രമാത്രം ഏത് സിനിമയാണെന്ന് ഓർമ്മയില്ല. അത് എനിക്കും പെട്ടെന്ന് സിനിമ ഓർമ്മ വരുന്നില്ല. ഒരു പത്രപ്രവർത്തകനായിട്ട് അദ്ദേഹം അഭിനയിച്ചിട്ടുള്ള സിനിമയിലാണ് ഉണ്ടത്രേ പല സമയത്തും ഒരു രക്ഷകനായിട്ട് ഉണ്ടത്രേ എഴുതിയാൽ മതി എന്ന് പറയാറുണ്ട്. ചില സമയത്തൊക്കെ ഞങ്ങളെയും അത് കാര്യമായിട്ട് രക്ഷിക്കാറുണ്ട് കേട്ടോ. ഈ ഉണ്ടത്രേ എന്ന് പറയുന്ന വാക്ക് ചിലപ്പം ഉണ്ടാവാനും ഉണ്ടാവാതിരിക്കാനുമുള്ള സാധ്യത ഉണ്ടല്ലോ. ഓക്കെ, അത് വെച്ചിട്ടാണ് ആ ഒരു വാക്ക് ചില സമയത്ത് രക്ഷകനായിട്ട് മാറുന്ന ഒരു വേർഡാണ് ശ്രീ. ശ്രീയാണ് അതൊന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഓക്കെ, നെക്സ്റ്റ് ഒരു മെസ്സേജ്. ഓക്കെ, പിന്നെ ഷൈജുവിൻ്റെ മെസ്സേജുണ്ട്. ആണ് ഏറ്റവും വെറുപ്പിക്കൽ ആണല്ലേ. ഓക്കെ, എന്ന് പറഞ്ഞ് നമ്മൾ ടൈപ്പ് ചെയ്തിടാറുണ്ടല്ലോ, അതാണ് ഏറ്റവും വെറുപ്പിൽ. പക്ഷേ ഇപ്പം അത് കുറവാണെന്ന് തോന്നില്ല. ഒരു സമയത്ത് അത് ഭയങ്കര കൂടുതലായിരുന്നു. ഇപ്പം അങ്ങനെ ആ മെസ്സേജ് അയക്കുന്നവരുണ്ടാവും അല്ലേ. ഓക്കെ, എന്ന് രണ്ടുമൂന്ന് എം അടിച്ച് മെസ്സേജ് ഇടുന്ന ആൾക്കാരുണ്ടല്ലോ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും. അതാണ് ഏറ്റവും കൂടുതൽ വെറുപ്പിക്കൽ എന്നാണ് ഷൈജു പറയുന്നത്. അപ്പം മെസ്സേജുകളിൽ ഇതുപോലുള്ള വെറുപ്പിക്കൽ സംഗതികളുണ്ടോ, നിങ്ങളിതുപോലെ ശ്രദ്ധിച്ചിട്ടുള്ള കൗതുകങ്ങൾ എന്തൊക്കെയാണ്, നമ്മളുടെ ടെക്സ്റ്റ് ചെയ്യുന്ന സമയത്തെ നമ്മളുടെ ഒരു ഒരു ഒരു രീതികളെ എങ്ങനെ കാണുന്നു. ഡേവിഡ് ക്രിസ്റ്റൽ എന്ന് പറയുന്ന അദ്ദേഹം കുറച്ചധികം കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. ഇപ്പം നമ്മൾ കരയുന്ന ഇമോജി അതിൻ്റെ ഒരു മീനിങ് എന്താണ്, അങ്ങനെയുള്ള കുറേ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെ അതുപോലെ അദ്ദേഹം പറയുന്ന വേറൊരു കാര്യം, അതിവേഗം മറുപടി നൽകുന്ന ആൾക്കാരാണോ നിങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ടെക്സ്റ്റുകളുടെ ഒരു നമ്മളുടെ ഒരു രീതി, ടെക്സ്റ്റ് അയക്കുന്ന നമ്മുടെ ഒരു രീതി അനുസരിച്ചിട്ട് അതിനെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ റീഡിങ് ഓപ്ഷൻ ഉള്ളത് കൊണ്ട് നോക്കിയാലും മനസ്സിലാകില്ല. ചില മെസ്സേജുകൾ നോക്കിയിട്ട് നോക്കാത്ത പോലെ നിൽക്കാറുണ്ട്. അത് സത്യമാണ് കേട്ടോ. അത് ചില സമയത്ത് നമ്മൾ ഇങ്ങനെ കാണും സൈഡിൽ നിന്ന്, പക്ഷെ നമ്മളങ്ങനെ ഞാനൊന്നും കണ്ടിട്ടില്ലല്ലോ, നീ മെസ്സേജ് അയച്ചായിരുന്നു അല്ലേ എന്നൊക്കെയുള്ള ചില ഡയലോഗുകളൊക്കെ ചിലപ്പം വരാനും സാധ്യതയുണ്ട്. ശരിയാണ് കേട്ടോ, അത് വളരെ വളരെ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമ്മളുടെ ടെക്സ്റ്റ് മെസ്സേജുകളിലെ ഇങ്ങനത്തെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഉണ്ടത്രേ റൺ ബേബി റണ്ണിലാണോ. ഓക്കെ, എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. എന്തായാലും ശ്രീയാണത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇങ്ങനെ ടെക്സ്റ്റ് മെസ്സേജുകളിലെ കൗതുകങ്ങളെക്കുറിച്ച് സംസാരിക്കാനോ അല്ലെങ്കിൽ അത്തരം നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുള്ള സംഗതികളുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ. 5000097 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇപ്പം തന്നെ മെസ്സേജ് അയക്കാവുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് നമ്മൾ പോകുന്നു.

0: Joy Alucas brings you the joy of summer.
1: This summer season in jewelry purchase nulla 8 megacha deals idai theerkunu diamond jewelry purchase cheyumbol needam free cash vouchers 3.99% onwards assured lowest making charges old gold exchange cheya verum 0% deduction rate il pinne ningal naadilekku pogan plan cheyunnundo ningalude jewelry purchases kooda labhagaramaku with up to 15% savings on import duty from joy alucas in the gcc ee offerugal august 8 vare maatram
0: terms and conditions apply joy alucas world's favorite jeweler ഒരു സൈക്കോളജിക്കൽ ത്രില്ലറുമായി കുഞ്ചാക്കോ ബോബന്റെ ഉന്മാദം.
2: നമ്മുടെ ജീവിതം മാറാൻ പോവാ. ഞാൻ കള്ളം പറഞ്ഞൊന്നുമല്ല. നീ നോക്കിയേ.
0: ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢതകളുടെ ചുരുളഴിക്കാൻ ഷാഹി കബീറിന്റെ എഴുത്തിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ചാക്കോച്ചൻ, ലിജോ മോൾ ജോസ്, സിദ്ദീഖ്, കൃഷ്ണപ്രഭ, സുധീഷ്, വിവേക് നായർ തുടങ്ങി വമ്പൻ താരനിര.
2: ഫയലിംഗ് അടുത്തോളം വന്നേ. ഞാൻ നോക്കട്ടെ തൊട്ടാ എന്ത് സംഭവിക്കുന്നു.
3: ആ ഫയല് തൊട്ടാ എന്ത് സംഭവിക്കുന്നു നീ പറഞ്ഞു.
0: സൈക്കോളജിക്കൽ ത്രില്ലർ മൂവി ഉന്മാദം തിയേറ്ററുകളിൽ വിജയകരമായ പ്രദർശനം തുടരുന്നു.
4: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം. യു ആർ ലിസണിംഗ് ടു മോർണിംഗ് സവാരി. മോർണിംഗ് സവാരി
5: ഓൺലി ഓൺ റേഡിയോ സുനോ.

0: This Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop.
5: Just feel like you're home.
6: Suno. Updates.
7: Suno Updates like swagatham. Update galumai Nisa. കായിക മത്സരങ്ങളിൽ സാമൂഹിക പങ്കാളിത്തം ഉറപ്പാക്കി അസ്പേർസോൺ ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന റൺ ദി ഡോം റേസ് പ്രഥമ പതിപ്പ് ഒരുങ്ങുന്നു. ഓഗസ്റ്റ് 28-29 തീയതികളിലായി അസ്പേർസോണിലെ വലിയ ഇൻഡോർ മൾട്ടി പർപ്പസ് സ്പോർട്സ് സ്റ്റേഡിയമായ അസ്പേർ ഡോമിനുള്ളിലാണ് മത്സരം നടക്കുക. കായിക വിനോദങ്ങളെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കാനും ആരോഗ്യകരവും സജീവവുമായ ഒരു സമൂഹത്തെ വാർത്തെടുക്കാനുമുള്ള ഫൗണ്ടേഷന്റെ നിരന്തര ശ്രമങ്ങളുടെ ഭാഗമായാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. വേനൽച്ചൂട് ഭയക്കാതെ മത്സരാർത്ഥികൾക്ക് പങ്കെടുക്കാൻ 4.8 kilometer ദൈർഘ്യമുള്ള ട്രാക്കിൽ അന്തരീക്ഷ താപനില കൃത്യമായി ക്രമീകരിച്ചിട്ടുണ്ട്. പ്രായഭേദമേന്യ എല്ലാ

0: കൂടിയാണ് മന്ത്രാലയം പുതിയ സംവിധാനം അവതരിപ്പിച്ചത്. ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയ്ക്കായി ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ശ്രീലങ്കയിലെത്തി. ഓഗസ്റ്റ് 15-നാണ് ആദ്യ ടെസ്റ്റ് മത്സരം ആരംഭിക്കുന്നത്. രണ്ടാം ടെസ്റ്റ് 23-ാം തീയതി മുതൽ നടക്കും.
1: സുനോ അപ്ഡേറ്റ്.

0: charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
1: ഒരു സൈക്കോളജിക്കൽ ത്രില്ലറുമായി കുഞ്ചാക്കോ ബോബന്റെ ഉന്മാദം.
2: ഇനി നമ്മുടെ ജീവിതം മാറാൻ പോവാ. ഞാൻ കള്ളം പറഞ്ഞൊന്നുമല്ല. നീ നോക്കിയേ.
1: ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢതകളുടെ ചുരുളഴിക്കാൻ ഷാഹി കബീറിന്റെ എഴുത്തിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ചാക്കോച്ചൻ, ലിജോ മോൾ ജോസ്, സിദ്ദീഖ്, കൃഷ്ണപ്രഭ, സുധീഷ്, വിവേക് നായർ തുടങ്ങി വമ്പൻ താരനിര.
2: ഫയലിംഗ് എടുത്തോളൂ ഒന്നേ, ഞാൻ നോക്കട്ടെ തൊട്ടാ എന്ത് സംഭവിക്കുന്നു. ആ ഫയല് തൊട്ട എന്ത് സംഭവിക്കുന്നു നീ പറഞ്ഞു.
1: സൈക്കോളജിക്കൽ ത്രില്ലർ മൂവി ഉന്മാദം തിയേറ്ററുകളിൽ വിജയകരമായ പ്രദർശനം തുടരുന്നു.
3: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
4: This is Morning Safari. Morning Safari. Morning Safari. Morning Safari.
5: Malabar Golden Diamonds Morning Safari.
3: Brought to you by Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
6: ഇൻ അസോസിയേഷൻ വിത്ത്
7: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
8: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel

ബനാറസ് മൂവിയിലെ പാട്ടായിരുന്നു നമ്മൾ കേട്ടത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആണ്. ഓഗസ്റ്റ് 5-ാം തീയതി ബുധനാഴ്ച ദിവസമാണ്. മോർണിംഗ് സവാരി ഇങ്ങനെ കേട്ടു പോകുന്ന ടൈമിൽ കുറച്ച് അപ്ഡേറ്റ്സിലേക്ക് കൂടി നമുക്കൊന്ന് വരാനായിട്ടുണ്ട്. അതിഗംഭീരമായിട്ടുള്ളൊരു റേസ് നമുക്കരികിലേക്ക് എത്താനായിട്ട് പോകുന്നു എന്നുള്ള വിശേഷമാണ് പറയാനായിട്ടുള്ളത്. കായിക മത്സരങ്ങളിൽ സാമൂഹികമായിട്ടുള്ള ഒരു പങ്കാളിത്തം ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അസ്പീർസോൺ ഫൗണ്ടേഷൻ ഒരു ഗംഭീരമായിട്ടുള്ള റേസ് സംഘടിപ്പിക്കാൻ പോവുകയാണ്. റൺ ദി ഡോം എന്ന് പറയുന്ന പേരിലാണ് ഈ ഒരു റേസിൻ്റെ ഫസ്റ്റ് എഡിഷനാണ് തുടക്കം കുറിക്കാനായിട്ട് പോകുന്നത്. ഓഗസ്റ്റ് 28-29 തീയതികളിൽ നമ്മുടെ അസ്പീർ സോണിലെ വലിയ ഇൻഡോർ മൾട്ടിപർപ്പസ് സ്പോർട്സ് സ്റ്റേഡിയം ആയിട്ടുള്ള അസ്പീർ ഡോമിനുള്ളിലായിരിക്കും ഈ ഒരു മത്സരങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഇതിലേക്ക് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളൊന്ന് ശ്രദ്ധിച്ചോളൂ. വേനൽ ചൂട് ഭയക്കാതെ മത്സരാർത്ഥികൾക്ക് പങ്കെടുക്കാനായിട്ട് വളരെ മനോഹരമായിട്ടൊരു ട്രാക്കിൽ 4.8 കിലോമീറ്റർ ദൈർഘ്യമുള്ള ട്രാക്കിൽ അന്തരീക്ഷ താപനിലയൊക്കെ കൃത്യമായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രായഭേദമേനി എല്ലാവർക്കും ഈ ഒരു റേസിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്കൊക്കെ തന്നെ പങ്കെടുക്കാൻ പറ്റും. ഓപ്പൺ വിഭാഗത്തിന് പുറമേ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വേണ്ടിയിട്ട് പ്രത്യേക മത്സരങ്ങളും കാര്യങ്ങളും ഒക്കെ സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നാൽ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ ഇനി ഞാൻ പറയുന്ന വെബ്സൈറ്റിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ ആ ഒരു പോർട്ടലിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. aspirson.qa/runthedom2026 എന്ന് പറയുന്ന പോർട്ടലിലേക്ക് നിങ്ങൾ പോയാൽ മതി. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കത് കാണാനായിട്ട് സാധിക്കും. അവിടെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒന്നുകൂടി ഞാൻ പറയാം, aspirson.qa/runthedom2026 എന്ന് പറയുന്ന പോർട്ടലിലേക്ക് നിങ്ങൾ എത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. ആർക്കെങ്കിലും ഈ ഒരു പോർട്ടലിൻ്റെ ലിങ്ക് വേണം എന്നുണ്ടെങ്കിൽ മെസ്സേജിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് അയച്ചു തരുന്നതായിരിക്കും. 5000917 നിങ്ങളൊന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ ആ ഒരു ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരാം എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് അടുത്ത പാട്ട് നമ്മൾ കേൾക്കുന്നത്. സുനോ ബോളിവുഡ്.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
2: എന്റെ ഹല റീചാർജിനൊപ്പം എനിക്ക് 10 GB ഫ്രീ ആയി കിട്ടി.
3: എന്ത്?
2: എങ്ങനെ? റീചാർജ് ചെയ്താൽ മാത്രം മതി, ഫ്രീ ഡേറ്റയോ മിനിറ്റുകളോ ലഭിക്കും. ഇന്നലെ എനിക്ക് 50 മിനിറ്റ് ഫ്രീ ആയി കിട്ടിയത്.
3: എല്ലാ ദിവസവും ഇങ്ങനെ കിട്ടുമോ?
2: അതെ, നീ എല്ലാ ദിവസവും.
3: ആഹാ, ഞാൻ എന്താ എന്റെ ഹല നമ്പർ റീചാർജ് ചെയ്യുക.
4: നിങ്ങളുടെ ഡെയിലി സർപ്രൈസ് ഇതാ എത്തിക്കഴിഞ്ഞു. നിങ്ങളുടെ ഹല നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ സർപ്രൈസ് ആയി നേടൂ. ഒരിഡോ ആപ്പിലൂടെ ക്ലെയിം ചെയ്യാം.
1: എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. Joy Alukkas brings you the joy of summer.
5: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായിത്തീരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദി ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
1: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
6: ഹായ്, ഞാൻ കമൽ.
7: യു ആർ ലിസണിംഗ് ടു റേഡിയോ
6: സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
7: യു ആർ ലിസണിംഗ് ടു മോർണിംഗ് സവാരി.
1: ഓൺലി ഓൺ റേഡിയോ സുനോ.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். மலபார் கோல்ட் அண்ட் டைமண்ட்ஸിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel

0: ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് കേട്ടിട്ടുള്ള പാട്ടുകളിൽ ഒന്നാണ്
1: പാട്ട്.
0: മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സമയം 8 മണി കഴിഞ്ഞ് 33 മിനിറ്റ്. ബുധനാഴ്ച ദിവസമാണ്, ഓഗസ്റ്റ് 5.
1: അങ്ങനെ മോർണിംഗ് സവാരി വിശേഷങ്ങൾ കേട്ടുവരുന്ന സമയത്ത് അലി അദ്ദേഹത്തിന്റെ ഒരു മെസ്സേജ് ഉണ്ട്. ആരോ ആയിക്കോട്ടെ നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കും, നമ്മൾ വ്യക്തമായ മറുപടി കൊടുക്കും, എന്നാൽ അവരിൽ നിന്നുള്ള മറുപടികൾ എന്ന് മാത്രമായിരിക്കും. അത് ശരിക്കും നമ്മളെ ഒന്നുമല്ലാതെ ആക്കുന്ന പോലെയാണ്. സത്യത്തിൽ ഈ ഒരു മറുപടിയിൽ എനിക്ക് പലരോടും ഒരുപാട് വിഷമം തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ആ ഇമോജിക്ക് സ്വയം ഒരർത്ഥം കണ്ടെത്തിയിട്ടുണ്ട്. ആരും വിഷമിക്കരുത്, അർത്ഥം ഇതാണ്, എനിക്ക് മനസ്സിലായി എന്നുള്ള അർത്ഥമാണ് എന്ന് പറഞ്ഞിട്ട് ആള് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇത് പറയാനുള്ള കാരണം ഡേവിഡ് ക്രിസ്റ്റൽ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അപ്പൊ അദ്ദേഹം ഈ പറഞ്ഞ നമ്മുടെ ടെക്സ്റ്റിംഗില് നമ്മുടെ സ്വഭാവ സവിശേഷതകളെ കുറിച്ചിട്ട് ഒരു വലിയൊരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ ആ ആർട്ടിക്കിൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നു. ഇപ്പൊ ചില ആളുകൾ മെസ്സേജ് ചെയ്ത ഓൺ ദ സ്പോട്ടിൽ റെസ്പോണ്ട് ചെയ്യുന്ന ആളുകളുണ്ട്.
0: ഓക്കെ,
1: അങ്ങനെയുള്ള ആളുകൾ ഏത് സ്വഭാവത്തിലുള്ള ആളുകളാണ്, അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ അയക്കുന്ന മെസ്സേജിന് ഓക്കെ എന്ന് മറുപടി തരുന്ന ആൾക്കാര് കൃത്യമായിട്ട് ആ മെസ്സേജ് മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾക്ക്
0: റിപ്ലൈ
1: ചെയ്യുന്നത് എന്നുള്ളത്. പിന്നെ അതുപോലെ ഇമോജി സ്റ്റിക്കേഴ്സ് ഇതിലൂടെ ഒക്കെ സ്ഥിരമായിട്ട് നമ്മളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും. അപ്പൊ അവര് പെട്ടെന്ന് ഒരു ദിവസം ഇമോജിയും സ്റ്റിക്കറും ഒക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അവർ അത്ര ഓക്കെ അല്ല എന്നുള്ളതാണ്. ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ, അതിൽ കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ ഇങ്ങനെ എടുത്ത് പറഞ്ഞാണ്.
0: മെസ്സേജിന്റെ മറുപടികൾക്ക് ഇത്രയും
1: അർത്ഥങ്ങളുണ്ടായിരുന്നുള്ളത് സത്യം നമ്മൾ മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ്.
0: ഈ ഇമോജിയുടെ കാര്യം പറയുമ്പോഴേ, നമ്മള് താമസിക്കുന്ന ഇടത്ത്, നമ്മളൊക്കെ താമസിക്കുന്ന അൽകൂത്ത് അൽകൂത്തിട്ടില്ലോ, അപ്പൊ അവിടേക്ക് എന്തെങ്കിലും ഡെലിവറിക്ക് വേണ്ടിയിട്ട് നമ്മള് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ പറയുന്ന സാധനങ്ങൾ എന്തൊക്കെയാണോ, ഇപ്പൊ ഭക്ഷണത്തിനുള്ള സാധനമാണോ അതല്ലെങ്കിൽ പാല്, ഇതൊക്കെ ഇതനുസരിച്ച് അവിടെ നിന്ന് ആരാണെന്ന് എനിക്കറിയില്ല, ആ വാട്സപ്പ് നമ്പറിൽ നിന്ന് ഒരു തിരിച്ചൊരു ഇമോജി വരും എനിക്ക്. അത് എനിക്കായതുകൊണ്ട് എന്നെ ട്രോളിനായതുകൊണ്ട് ഞാനും
1: തിരിച്ചയക്കും.
0: എന്തായാലും ഈ പറഞ്ഞതുപോലെ തന്നെ മെസ്സേജുകൾക്കും റിപ്ലൈകൾക്കും അല്ലെങ്കിൽ ഇമോജികൾക്കും ഒക്കെ വ്യാപ്തിയും അർത്ഥവും ഇങ്ങനെയുണ്ട് എന്നുള്ളത് ആർട്ടിക്കിൾ മനസ്സിലാക്കി തരുന്നു.
1: നിസാജ് ചില മെസ്സേജ് വായിക്കുമ്പോ പറയുന്ന പോലെ അതെന്താണെന്നറിയോ, ആ മെസ്സേജിന് കണ്ടന്റ് ഞാൻ വായിച്ചു പോയിട്ടാണ് ഞാൻ വായിക്കുക.
0: അതെ,
1: സനിൽജിക്ക് അത് കൃത്യമായിട്ട് അറിയാം. അതാണ് ഷാനിബിന്റെ മെസ്സേജ്. എന്റെ ഗുഡ് മോർണിംഗ്, ഒരു ബർത്ത്ഡേ വിഷസ് പറയണം. ഹാപ്പി ബർത്ത്ഡേ അനുരാഗ്, വി ആർ ലക്കി ടു ഹാവ് എ സൂപ്പർവൈസർ ലൈക്ക് യു. ഓ അടിപൊളി അടിപൊളി അടിപൊളി,
0: ഇങ്ങനൊരു പേര്, ഇങ്ങനൊരു പിറന്നാൾ സമ്മാനം കിട്ടണം അല്ലേ.

0: ഷാനിബാണ് ആ മെസ്സേജ് സ്പെഷ്യലി ബർത്ത്ഡേ വിഷസ് അനുരാഗിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അൽക്കോർ അല്ല കേട്ടോ, നമ്മൾ പറഞ്ഞത് ഫുർജാൻ അൽ വുക്കേറിലെ ഒരു അൽക്കോർ അല്ല കേട്ടോ. അൽക്കോറിൽ എവിടെയാന്ന് ചോദിക്കുന്നുണ്ട്. അൽക്കോർ അല്ല. ഇതിനൊക്കെ ഇങ്ങനെ മീനിങ് ഉണ്ടായിരുന്നു എന്ന് ലിജോ ചോദിക്കുന്നു. ലിജോ, ഇതിനൊക്കെ എന്തൊക്കെയോ അർത്ഥങ്ങൾ ഉണ്ടായിരുന്നു, നമുക്ക് ഇന്നാണ്
1: മനസ്സിലായത്.
0: ലോകമാണ്
1: ഇപ്പൊ നമ്മുടെ കൂടെ കൂടിയേക്കുവാണ്.

0: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
1: Action.
2: Mone Dinesha. Adi Mohamana. Adi Moham.
1: Horror. Thank you, Pogan. Anu Adilya. Or drama.
3: In the Kudumba. In the Surkaraji.
1: Is the genre Ranangilum? Ivide. Ticket ready. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
4: Brought to you by Safari, world class shopping experience, Doha, Qatar, and
5: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
4: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോർണിംഗ് സവാരി
5: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
6: ഇൻ അസോസിയേഷൻ വിത്ത്
7: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And
8: Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel.

0: സമയം 8 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. റേഡിയോ സുനോ 91.7 FM-ൽ മോർണിംഗ് സവാരി കേട്ടുകൊണ്ടേയിരിക്കുന്നു.
1: ഓക്കെ, അടുത്തൊരു മെസ്സേജ് കൂടെ നമുക്ക് വന്നു. നമ്മൾ ഈ മെസ്സേജുകളിലെ ഒരു നമ്മുടെ ഒരു സ്വഭാവ സവിശേഷതകളെ കുറിച്ച് സംസാരിച്ചു വന്ന സമയത്ത് റംസാൻ എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്ന് അദ്ദേഹം പറയുന്നത് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് നമ്മളുടെ ചാറ്റ് പോവുകയാണെങ്കിൽ മനസ്സിലാക്കാം ദേഷ്യമാണ് ഭാവം എന്നുള്ളത് മനസ്സിലാക്കാം. ചില ആളുകൾ അങ്ങനെ ഉണ്ടല്ലോ, ചിലർക്ക് ആ ഒരു കൃത്യമായിട്ട് അത് പറയണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പം മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് പോവുക എന്നുള്ളതായിരിക്കും.
0: അതെ, മറ്റേ പറഞ്ഞ പോലെ എന്റെ ടോൺ ശ്രദ്ധിക്കണം.
1: അതെ,
0: എന്റെ ടോൺ ഇങ്ങനെടാ, എന്റെ ടോൺ മാറിപ്പോയതാ,
1: അതെ എന്ന് പറഞ്ഞ പോലെ തന്നെ. അപ്പൊ അതാണ് റംസാന്റെ ഒരു ഒരു അഭിപ്രായം. പിന്നെ അതുപോലെ തന്നെ സനൽജി ഓണം വരുന്നു എന്നുള്ള രീതിയിൽ ഓണം റിലേറ്റഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ, വീണ്ടും ഒരു ഓണക്കാലം വരവായി, പ്രവാസികൾ അവരുടെ ഓഫീസുകളിലും ആഘോഷ പരിപാടികളൊക്കെ സംഘടിപ്പിക്കാറുണ്ടല്ലോ, അങ്ങനെ ഒരു വലിയ കുറിപ്പ് ഇങ്ങനെ എഴുതി അയച്ചു തന്നിട്ടുണ്ട് നമുക്ക് വേണ്ടിയിട്ട്.
0: ഓക്കെ,
1: ആഘോഷങ്ങളൊക്കെ എങ്ങനെയാണ് കടന്നു പോകേണ്ടതിനെ കുറിച്ചും ഞാനത് മുഴുവൻ വായിച്ചിട്ടില്ല സനൽജി, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നത് കേട്ടോ.
0: ഓക്കെ, എന്നാ ഞാനൊന്ന് വായിച്ചു നോക്കിയാലോ,
1: സൂക്ഷിച്ചു വായിക്കുക.
0: സനൽജിയുടെ മെസ്സേജാണ്, പ്രവാസികൾ അവരുടെ ഓഫീസുകളിലും ആഘോഷ പരിപാടികളും സംഘടിപ്പിക്കാറുണ്ടല്ലോ, പൂക്കളം ഇടാനും മറ്റ് ചില വിനോദ പരിപാടികളും ഒക്കെ കൂടി കമ്പനി മാനേജ്മെന്റും കൂടാറുണ്ട്. അവരൊക്കെ പല പല രാജ്യക്കാരായിരിക്കും, ചില അവസരങ്ങളിൽ സദ്യ ഉണ്ണാൻ കൂടും, പിന്നെ ഓണം ആഘോഷത്തിന് ആ കഥകൾ കേൾക്കാനും ആഗ്രഹം കാണും. അപ്പോൾ നമ്മൾ ആളുകൾ വിശദമായി കഥകളൊക്കെ പറഞ്ഞു കൊടുക്കും. കൂട്ടത്തിൽ ചില പഴഞ്ചൊല്ലുകളും ഉള്ളതുകൊണ്ട് ഓണം പോലെ ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാം എന്നിങ്ങനെയുള്ള ചൊല്ലുകൾ ഇംഗ്ലീഷിലും തർജ്ജിമ ചെയ്തു കൊടുക്കും. ആഘോഷമൊക്കെ കഴിഞ്ഞ് മാസങ്ങൾ പോകും. എപ്പോഴെങ്കിലും കമ്പനികൾക്ക് പ്രോജക്റ്റ് കുറവായാൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ ഓക്കെ പിന്നെ ഉള്ളവരെ വെച്ച് ഓ വലിയ ഒബ്സർവേഷൻ ആണ്
1: വായിച്ചില്ല. ഓക്കെ, അപ്പൊ എന്തായാലും ഇനി ചില അപ്ഡേറ്റ്സുകളിലേക്ക് നമ്മൾ വരികയാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞ ഒരു കാര്യം വീണ്ടും ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കേട്ടോ. നമ്മുടെ യാത്ര ചെയ്യുന്ന സമയത്ത് ബോർഡിംഗ് പാസിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യരുതെന്ന് നാഷണൽ സൈബർ സെക്യൂരിറ്റി ഏജൻസി നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അത് വീണ്ടും നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.
0: തീർച്ചയായിട്ടും നമ്മൾ ഇങ്ങനെ ഈ ബോർഡിംഗ് പാസ് നമ്മള് നമ്മുടെ സന്തോഷം അറിയിക്കുന്നതാണ്, ഞങ്ങൾ ട്രാവൽ ചെയ്യാണ് എന്നുള്ളത് അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും നാട്ടിലേക്ക് പോകുന്നു എന്നറിയുന്നത് നാട്ടിലേക്ക് വരുന്നു എന്നറിയുന്നതും ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഈ ബോർഡിംഗ് പാസ് ഒക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ QR കോഡ് ദുരുപയോഗപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇപ്പൊ അധികൃതർ നമ്മളോട് മനസ്സിലാക്കി.
1: തീർച്ചയായിട്ടും, കാരണം ബോർഡിംഗ് പാസുകളിലെ QR കോഡിൽ നമ്മുടെ വ്യക്തിഗത വിവരങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ നമ്മളെടുത്തത് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യരുത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ബാറ്റ്മാന്റെ മെസ്സേജ് ഉണ്ട്, നമ്മൾ ചിലപ്പോൾ മെസ്സേജുകളിൽ ഹായ് ഒക്കെ വരുമല്ലോ, HMM പിന്നെ HA വരുമല്ലോ. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്, അവർക്ക് സംസാരിക്കാൻ താല്പര്യമില്ല, തൽപരകക്ഷിയല്ല എന്നുള്ളത് മനസ്സിലാക്കണം എന്നാണ് ബാറ്റ്മാൻ പറയുന്നത് കേട്ടോ.
0: ഓക്കെ, ബാറ്റ്മാന്റെ ശരിക്കും പേരെന്താണ്? ബാറ്റ്മാൻ,
1: ഞാൻ ഇടയ്ക്ക് ചോദിച്ചായിരുന്നു എന്താണ് ബാറ്റ്മാന്റെ ശരിക്കും പേരെന്ന്, പക്ഷെ ബാറ്റ്മാൻ പറഞ്ഞിട്ടില്ല ഇതുവരെ. അപ്പൊ അതുകൊണ്ട് ഞാൻ ബാറ്റ്മാൻ എന്ന് തന്നെ വിളിച്ചു പോവാ.
0: ഇപ്പൊ പറയും ബാറ്റ്മാൻ,
1: പറയില്ല കേട്ടോ, ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചിട്ട് പറഞ്ഞില്ല. ഓക്കെ, പറഞ്ഞോളൂ കേട്ടോ എന്താണ് പേരെന്ന്, ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ.
0: ഒരു കൗതുകം,
1: അതെ.

0: Radio Suno 91.7 FM Qatar's favorite radio station.
1: അതൊക്കെ പഴയ കഥ. കാറിനും വേണം കൃത്യമായ എക്സ്പേർട്ട് കെയർ. അതും 150-ലധികം വർഷങ്ങളുടെ ട്രസ്റ്റഡ് സർവീസ് നൽകുന്ന ഒറിജിനൽ മോട്ടോർ ഓയിൽ ബ്രാൻഡായ വാൽവലിൻ.
2: സൽവാ റോഡിലെ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസിലേക്ക് എത്തും. ഓരോ സർവീസും എക്സ്പേർട്സ് മാത്രമായിരിക്കും കൈകാര്യം ചെയ്യുക. ഒപ്പം ജെനുവിൻ വാൽവലിൻ പ്രൊഡക്ട്സ് ആൻഡ് പ്രീമിയം ഫിൽറ്റേഴ്സ്. കൂടാതെ നിങ്ങളുടെ വാഹനത്തിന്റെ സർവീസ് ഡീറ്റെയിൽസ് എല്ലാം ഡിജിറ്റൽ കാർ പാസ്പോർട്ട് വഴി കൃത്യമായി മനസ്സിലാക്കാം. ഇന്ന് തന്നെ വിസിറ്റ് ചെയ്യൂ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസ് സൽവാ റോഡ്. കോൾ 7765-5954.
3: ഹായ്, ഞാൻ ദേവാനന്ദ്.
4: കരിമീൻ കുറുവിയെ കണ്ടില്ല.
3: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7 കേട്ട് കേട്ട് കൂട്ടുകൂടും.
0: യു ആർ ലിസണിംഗ് ടു മോർണിംഗ് സവാരി
5: ഓൺലി ഓൺ റേഡിയോ സിനോ.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency
2: in association with
3: Commercial Bank. We are saving more, turns dreams into reality. Commercial Bank's 5 million riyals dream. Dream bigger.
4: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
5: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
6: നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ, നാട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ മഴയും മഴയുടെ കെടുതികളും ചെറിയ ചെറിയ പ്രളയങ്ങളും ഒക്കെയാണ് അവിടെ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാല്. അപ്പൊ മഴക്കെടുതിയിൽ കേരളം വലയുന്നു, അതുപോലെ തന്നെ പ്രളയ മഴയ്ക്ക് പിന്നിൽ പ്രാദേശികമായിട്ടുള്ള ലഘു മേഘ വിസ്ഫോടനങ്ങളാണ് എന്നുള്ളതാണ് വിദഗ്ധർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്.
7: ഓക്കെ, അപ്പൊ ഇന്ന് ചില ജില്ലകളിലേക്ക് അവധിയും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു ദിവസം കൂടിയാണ്. പല ജില്ലകൾക്കും ഒക്കെ അവധിയും കാര്യങ്ങളും ഒക്കെ നൽകി കഴിഞ്ഞിട്ടുണ്ട്.
6: ഓക്കെ, അവധി നൽകുന്ന സമയത്ത് സ്കൂൾ കുട്ടികളുടെ വോയിസ് നോട്ടുകളൊക്കെ ഭയങ്കര വൈറലായിട്ട് വരുന്നുണ്ട്.
7: ഇടയ്ക്കിടയ്ക്ക് അങ്ങനത്തെ സംഭവങ്ങൾ വരാറുണ്ട്.
6: അടയാളപ്പെടുത്തുക കാലമേ ഒക്കെ കേട്ട്. സത്യത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, മഴക്കെടുതിയാണ്, പ്രളയമാണ്, എല്ലാവരും കുറച്ച് ദുരിതത്തിലൊക്കെയാണ് എന്നൊക്കെ പറയുമ്പോൾ ഇതുപോലെയുള്ള ചില സംഭവങ്ങൾ നമ്മളെ ചിരിപ്പിക്കും എന്നുള്ളതാണ്.
7: അതെ അതെ, പക്ഷെ എന്തായാലും പെട്ടെന്ന് എല്ലാം ഒന്ന് റെഡി ആവട്ടെ, കാരണം എല്ലാവരും ഇങ്ങനെ സെറ്റായി വരുന്നൊക്കെ ഉള്ളൂ. പല ഭാഗങ്ങളിൽ ഇപ്പൊ എനിക്കൊന്ന് റാന്നി അല്ലെങ്കിൽ അങ്ങനത്തെ ഏരിയകളിലൊക്കെയാണ് കൂടുതൽ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബാറ്റ്മാന്റെ മെസ്സേജ് ഉണ്ട്, നമ്മൾ പേര് ചോദിച്ചല്ലോ. അപ്പൊ ആള് പറയുന്നത്, തെറ്റിദ്ധരിക്കരുത്, പറയാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, ചെറുപ്പത്തിൽ നമുക്ക് ആഗ്രഹം ഉണ്ടാവുമല്ലോ ആരെങ്കിലും ആകണമെന്ന്, ആ പേര് ആരെങ്കിലും വിളിക്കണമെന്ന്, അതൊന്ന് കേട്ട് സമാധാനിക്കുകയാണെന്ന്. ബാറ്റ്മാൻ ഇങ്ങനെയൊക്കെ അല്ലേ നമ്മുടെ ആഗ്രഹം തീർക്കാൻ പറ്റൂ എന്നാണ് പറയുന്നത്.
6: വിളിച്ചിരിക്കുന്നു, എല്ലാവരും കേട്ടിരിക്കുന്നു.
7: ഇനി എന്തായാലും സൂചനകളിലേക്ക് വരാം, അതിന് മുൻപായിട്ട് അടുത്ത പാട്ടിലേക്ക് നമ്മൾ പോവാണ്.
6: ഓക്കെ, വലിയ പെരുന്നാൾ മൂവിയിലെ പാട്ടിലേക്ക്.

0: Quincy.
1: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
2: നമസ്കാരം, ഞാൻ മധു ബാലകൃഷ്ണൻ.
3: യു ആർ ലിസണിംഗ് ടു
2: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
3: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel.

0: മിനി രണ്ടിലും മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. സമയം 9 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആയിരിക്കാണ്. ബുധനാഴ്ച ദിവസം ഓഗസ്റ്റ് 5-ാം തീയതി. തൊണ്ടയിൽ കിച്ച് കിച്ച്.
1: ശരിയായോ?
0: ശരിയായി വരുന്നു. ഒരാളോട് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യണം.
1: അപ്പൊ ഒരു 3 സൂചന പറഞ്ഞാൽ ചിലപ്പോ ശരിയാവോ?
0: അതൊക്കെ 3 സൂചന നമുക്ക് ആളോട്
1: ചോദിച്ചാലോ?
0: ഞങ്ങളുടെ വിപണന വിതരണ രംഗത്തെ
2: ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തു.
1: സെയിൽസ് എന്നാണ് മാർക്കറ്റിംഗ്.
0: സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് രംഗത്തെ പുപ്പുലി ആശ ജോയിൻ ചെയ്യാണ്.
1: ഗുഡ് മോർണിംഗ് ആശ.
2: ഗുഡ് മോർണിംഗ്.
0: എങ്ങനെയുണ്ട് വിശേഷങ്ങളൊക്കെ?
1: അടിപൊളി.
0: ഇപ്പത്തെ സമയത്ത് സുഖമായിട്ടിരിക്കുന്നു, അടിപൊളി എന്ന് പറയാൻ തന്നെ ഭാഗ്യം വേണം. ആളുകൾക്ക് മടിയുള്ള ഒരു കാലമാണ്.
2: അങ്ങനെ പറയണല്ലോ, അങ്ങനെ ആവുള്ളൂ.
0: ഇന്നത്തെ ദിവസം ആ ഒരു വൈബ്
2: കിട്ടുള്ളൂ.
0: ഓക്കെ, അപ്പൊ നമ്മൾ പോകുന്നു ഹൈഡ് ആൻഡ് സീക്കിലേക്ക്. ആശ, ഒരു കാരണവശാലും പറയില്ല എന്നുള്ള 3 സൂചനകളാണ് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളത്. അത് പറ്റൂല, അത് ബിസിനസിന് മാത്രമല്ല അവകാശവും
1: അധികാരവും.
0: സൂചന നമ്പർ 1, പി ജി വിശ്വംഭരൻ സംവിധാനം ചെയ്ത ചിത്രം.
2: അടിപൊളി.
0: ഞാൻ പോട്ടെ, ഒരു സ്ഥലപ്പേര് ഈ സിനിമയുടെ പേരിൽ വരുന്നുണ്ട്. ഒരു സ്ഥലപ്പേര് ഈ സിനിമയുടെ പേരിൽ വരുന്നുണ്ട്. പി ജി വിശ്വംഭരൻ സംവിധാനം ചെയ്ത ചിത്രം. ഓക്കെ, മധു ജയഭാരതി, കവിയൂർ പൊന്നമ്മ.
1: ഓക്കെ, അങ്ങനെ കുറെ
0: താരനിരയുള്ള ഒരു
1: സിനിമയാണ്.
0: മലയാളത്തിന്റെ ഒരു മെഗാസ്റ്റാർ ഇതിലുണ്ട്, പക്ഷെ ഞാൻ ആ പേര് പറഞ്ഞില്ല. അപ്പൊ പെട്ടെന്ന് കണക്ട് ആകും. അല്ല, അത് ആര് വേണമെങ്കിലും
1: ഞാൻ അറിയാതെ വന്നു
2: പോയതാ.
1: അൻസലായി കറക്റ്റ് ആണ് കേട്ടോ, റൈറ്റ് ആൻസർ ആണ് അൻസലായി ചേർന്നിട്ടുള്ളത്. അല്ല, മീൻ ഗുഡ് മോർണിംഗ്. ഓക്കെ, അപ്പം ഒരാൾക്ക് മാത്രമാണ് സിനിമ ഏതാണ് എന്നുള്ളത് ഇപ്പൊ പിടികിട്ടിട്ടുള്ളൂ.
0: ഓക്കെ, അൻസൽ ഹബീബിന് മാത്രമാണ് ശരിയായ ഉത്തരം കിട്ടിയിട്ടുള്ളത്. പി ജി വിശ്വംഭരൻ സംവിധാനം ചെയ്ത ചിത്രം, ഒരു സ്ഥലപ്പേര് ഈ സിനിമയുടെ പേരിൽ വരുന്നുണ്ട്. മധു ജയഭാരതി, കവിയൂർ പൊന്നമ്മ ഇവരൊക്കെ ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളായിട്ടുണ്ട്. വലിയൊരു താരനിരയുള്ള ഒരു സിനിമ കൂടിയാണ് ഈ സിനിമ.
1: വളരെ ഭംഗിയുള്ള വിഷ്വൽസും ഒക്കെ ആ സിനിമയിലെ.
2: മനസ്സിലായി ചിത്രം ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു,
1: മനസ്സിലായില്ലോ. ഓക്കെ, അപ്പൊ മനസ്സിലായ ആളുകൾക്ക് മെസ്സേജിൽ പറയാം. 5000917 എന്ന നമ്പറിലേക്ക്.
0: മൂന്നുപേർക്കൂടി ഒരു ട്രിപ്പ് പോയാലോ?
1: എവിടേക്ക്?
0: കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടന്റെ വീട്ടിൽ.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
3: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel

0: അപ്പു മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. സമയം 9 കഴിഞ്ഞ് 33 ആയിരിക്കാണ്. കുറച്ച് കടുപ്പമായി പോയി എന്ന് തോന്നുന്നു അല്ലേ?
1: അതെ, എല്ലാവർക്കും ആ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റിയില്ല.
0: ഓക്കെ, അൻസല്, ജെസ്സി മാത്യു, ജെസ്സി അച്ഛന മെസ്സേജ്, അതുപോലെ തന്നെ ഷാഫി പൊന്നാര തോട്ടത്തെ
1: രാജാവാണോ സിനിമ ചോദിക്കുന്നു. അതല്ല,
0: മനു കറക്റ്റായ ഉത്തരമാണ് അയച്ചിട്ടുള്ളത്. ബിനീഷ് ശരിയായ ഉത്തരം അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അല്ലമീനും ശരിയായ ഉത്തരമാണ് അയച്ചിട്ടുള്ളത്. സലിൽജിയുടെ മെസ്സേജ് വായിച്ച് ഉത്തരം
1: പോകും,
0: കൃത്യമായിട്ട് കിട്ടും.
1: നമ്മളുടെ ഓൾഡ് ദോഹ പോർട്ടിന്റെ ആ ഒരു ഭാഗം നമുക്ക് എല്ലാവർക്കും വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ ഓൾഡ് ദോഹ പോർട്ടിന്റെ പോർട്ടില് സമ്മർ ക്യാമ്പയിൻ ഉണ്ട്. ലെറ്റ് സമ്മർ അറ്റ് ദ മിന എന്ന് പറയുന്ന പേരിലാണ് ഈ ഒരു ക്യാമ്പയിൻ ഇങ്ങനെ ഫുൾ സ്വിംഗിൽ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള അപ്ഡേറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. അതായത് പല ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ഈ സമ്മർ മന്ത്സിൽ നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട് വിസിറ്റേഴ്സിന് വേണ്ടിയിട്ട്. അതായത് വാട്ടർ ഫ്രണ്ട് ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും, ഫാമിലി ഫ്രണ്ട്ലി എക്സ്പീരിയൻസുകൾ ഉണ്ടായിരിക്കും, ഡൈനിങ്, റീറ്റെയിൽ, മറൈൻ അഡ്വഞ്ചേഴ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഒരുക്കിയിരിക്കുന്നു എന്നുള്ള വിശേഷം എത്തിയിട്ടുണ്ട്.
0: ഓക്കെ, അപ്പൊ എന്തായാലും അതും ആസ്വദിക്കാൻ നമുക്ക് സാധിക്കട്ടെ, സമ്മർ കൂളാക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്നുള്ളതാണ്. അപ്പൊ സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. പി ജി വിശ്വംഭരൻ സംവിധാനം ചെയ്ത ഒരു ചിത്രമാണ്. ആലപ്പുഴയിലെ ഒരു സ്ഥലത്തിന്റെ പേര് ഈ സിനിമ പേരിൽ വരുന്നുണ്ട്.
1: പ്രധാന കഥാപാത്രങ്ങളിൽ ഒരാളുടെ പേരും വരുന്നുണ്ട്
0: സിനിമയുടെ പേരിൽ
1: വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഏതാണ് ഈ ചിത്രം എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് നോക്കൂ. എന്നിട്ട് അയച്ചോളൂ 5000 എന്ന നമ്പറിലേക്ക്.
2: ചെന്നൈ

0: Going home? Make it rewarding with Kalyan Jewelers.
1: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
2: Veetil ninnirangiyalum veetile pole visheshangal kelkam. Home care, cookbook, lifestyle, angana home delivery enhancing your everyday. Home delivery. Kelku shani mudal vyajam vare raavile 10 mani mudal.
3: ഹായ് നമസ്കാരം, ഞാൻ സുരാജ് വെഞ്ഞാറമൂടാണ്.
4: ഇനി നമ്മൾ എന്ത് ചെയ്യും അല്ലയ്യ?
5: യു ആർ ലിസ്ണിംഗ് ടു
3: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're home.
6: സമയം 9 കഴിഞ്ഞ് 42 മിനിറ്റ്. പി ജി വിശ്വംഭരൻ കൂടുതലും മമ്മൂക്കയെ വെച്ചാണല്ലോ മൂവി ചെയ്തിരിക്കുന്നത്. മെഗാസ്റ്റാർ എന്ന് പറഞ്ഞാലും അത് തന്നെ. എഴുപുന്നയാണോ സ്ഥലം? അപ്പൊ പിന്നെ തീർച്ചയായും തരകനെ കൂടെ കൂട്ടാം.
7: അതെ, റൈറ്റ് ആൻസർ ആണ്. നമ്മുടെ ഷിനാദ് മെസ്സേജ് അയച്ചിട്ടാണ്, ഇപ്പൊ വന്ന സൂചനയിലെ സിനിമ എഴുവുന്ന തരകനല്ലേ എന്ന് ചോദിക്കുന്നു. കറക്റ്റ് ആണ്, റൈറ്റ് ആൻസർ ആണ് അയച്ചിട്ടുള്ളത് കേട്ടോ.
6: ഓക്കെ, അപ്പൊ ശരിയായ ഉത്തരങ്ങൾ അയച്ച ജയശ്രീ, അതുപോലെ തന്നെ ഷെഫീർ, അവരൊക്കെ പുതുതായിട്ട് ഇപ്പൊ മെസ്സേജ് അയച്ചിട്ടുള്ള ആളുകളാണ്.
7: അപ്പൊ എന്തായാലും എല്ലാവരുടെയും റൈറ്റ് ആൻസർ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോ എന്തായാലും നമ്മൾ ക്രിക്കറ്റ് ലോകത്തേക്ക് പോവുകയാണെങ്കിൽ, ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയ്ക്കായിട്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ശ്രീലങ്കയിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. പരമ്പരയിൽ 2 മത്സരങ്ങളായിരിക്കും ടീം കളത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നത്. ഓഗസ്റ്റ് 15 ആദ്യ ടെസ്റ്റ് മാച്ച് സ്റ്റാർട്ട് ചെയ്യുക, 2 ടെസ്റ്റ് 23 സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അങ്ങനെ ഗംഭീരമായിട്ടുള്ള ഒരു ഗംഭീരമായിട്ടുള്ള മത്സരങ്ങൾ നടക്കട്ടെ അല്ലേ.
6: ഓക്കെ, തീർച്ചയായിട്ടും. ടെസ്റ്റ് ക്രിക്കറ്റിന്റെ സൗന്ദര്യം പറഞ്ഞ പോലെ തന്നെ, എത്ര ഫോർമാറ്റ് ഒക്കെ മാറി വന്നു എന്ന് പറഞ്ഞാലും,
7: പക്ഷെ പണ്ടത്തെക്കാളും ടെസ്റ്റ് ഒക്കെ ഒരുപാട് മാറിപ്പോയിട്ടുണ്ട്. നമുക്ക് ആ ഒരു ആവേശം ഇപ്പോഴും ടെസ്റ്റ് ക്രിക്കറ്റ് നൽകുന്നു എന്നുള്ളതാണ്. എന്തായാലും നമ്മുടെ ടീം അടിപൊളിയായിട്ട് ശ്രീലങ്കയിൽ തകർക്കട്ടെ എന്ന് തന്നെ നമുക്ക് ആശംസിക്കാം.
6: എന്തായാലും സെലക്ടർമാരുടെ രംഗത്തും അല്ലെങ്കിൽ ടീമിന്റെ മാനേജ്മെന്റ് രംഗത്തൊക്കെ പല അഴിച്ചുപണികളും നടക്കുന്നു എന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്.
7: അതെ, അഴിച്ചുപണികളൊക്കെ നല്ലതിലേക്ക് എത്തട്ടെ,
6: തീർച്ചയായിട്ടും നല്ലതിലേക്ക് എത്തട്ടെ
7: എന്നുള്ള വിശ്വസ്ത കൂടി പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ മോർണിംഗ് സവാരി നമ്മൾ പതുക്കെ വൈൻഡ് അപ്പ് ചെയ്യുന്നത്.
6: ഓക്കെ, അപ്പൊ ഇന്നത്തെ ഒരു ദിവസം, ഈ ബുധനാഴ്ച ദിവസം, ഓഗസ്റ്റ് 5 നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ ഒരു ദിവസമായി മാറട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ടാറ്റാ,
7: ബൈ ബൈ.

0: 7FM
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: സുനോ അപ്ഡേറ്റ്സ്.
3: സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. കായിക മത്സരങ്ങളിൽ സാമൂഹിക പങ്കാളിത്തം ഉറപ്പാക്കി അസ്പീർ സോൺ ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന റൺ ദി ഡോം റേസ് പ്രഥമ പതിപ്പ് ഒരുങ്ങുന്നു. ഓഗസ്റ്റ് 28-29 തീയതികളിലായി അസ്പീർ സോണിലെ വലിയ ഇൻഡോർ മൾട്ടി പർപ്പസ് സ്പോർട്സ് സ്റ്റേഡിയമായ അസ്പീർ ഡോമിനുള്ളിലാണ് മത്സരം നടക്കുക. കായിക വിനോദങ്ങളെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കാനും ആരോഗ്യകരവും സജീവവുമായ ഒരു സമൂഹത്തെ വാർത്തെടുക്കാനുമുള്ള ഫൗണ്ടേഷന്റെ നിരന്തര ശ്രമങ്ങളുടെ ഭാഗമായാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. വേനൽച്ചൂട് ക്കാതെ മത്സരാർത്ഥികൾക്ക് പങ്കെടുക്കാൻ 4.8 kilometers ദൈർഘ്യമുള്ള ട്രാക്കിൽ അന്തരീക്ഷ താപനില കൃത്യമായി ക്രമീകരിച്ചിട്ടുണ്ട്. പ്രായഭേദമേന്യ എല്ലാവർക്കും റേസിൽ പങ്കെടുക്കാം. ഓപ്പൺ വിഭാഗത്തിന് പുറമെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വേണ്ടി പ്രത്യേക മത്സരങ്ങളും സംഘടിപ്പിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് aspirezone.qa/runthedom2026 എന്ന പോർട്ടലിലൂടെ രജിസ്റ്റർ ചെയ്യാം. സമുദ്ര പരിസ്ഥിതി നിരീക്ഷണത്തിന് സ്മാർട്ട് ഒബ്സർവർ പദ്ധതിയുമായി ഖത്തർ. സമുദ്രമേഖലയിലെ പാരിസ്ഥിതിക മാറ്റങ്ങൾ വേഗത്തിൽ കണ്ടെത്താനും തത്സമയ ഡാറ്റയും സാമ്പിളുകളും ശേഖരിക്കാനുമായി സ്മാർട്ട് ഒബ്സർവർ പദ്ധതിയുടെ ഭാഗമായി വിദൂര നിയന്ത്രിത ബോട്ട് പുറത്തിറക്കി. പരിസ്ഥിതി നിരീക്ഷണം ശക്തമാക്കുക, വിവരശേഖരണം തടസ്സമില്ലാതെ വേഗത്തിലാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടുകൂടിയാണ് മന്ത്രാലയം പുതിയ സംവിധാനം അവതരിപ്പിച്ചത്. ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയ്ക്കായി ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ശ്രീലങ്കയിലെത്തി. August 15 ആദ്യ ടെസ്റ്റ് മത്സരം ആരംഭിക്കുന്നത്. രണ്ടാം ടെസ്റ്റ് 23 മുതൽ നടക്കും.
2: സുനോ അപ്ഡേറ്റ്സ്.

ഒരു സമയത്ത് നമ്മളുടെയൊക്കെ തന്നെ ഫേവറേറ്റ് സോങ് ആയിരുന്നു ഇത്. എല്ലാവർക്കും ഓർമ്മയിൽ എന്തായാലും ഉണ്ടാകും. എന്തായാലും ഇതുപോലെ തന്നെ പുഞ്ചിരിച്ചുകൊണ്ട് ഈ ഒരു പാട്ടിന് താളം പിടിച്ചുകൊണ്ട് ഇങ്ങനെ വണ്ടി ഓടിച്ച് ഓരോരോ സ്ഥലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടെയാണ് ഇപ്പോൾ ഉള്ളത്? വക്രയാണോ, ദോഹയാണോ, അൽഖോറാണോ, അതോ റയാനാണോ, മദീനത്ത് ഖലീഫയാണോ, ഗറാഫയാണോ, എവിടെയാണെന്നുണ്ടെങ്കിലും ഒരു മെസ്സേജ് പോന്നോട്ടെ 5000917-ലേക്ക്. ഗുഡ് മോർണിംഗ്. അഷ്ടമിയാണ് കൂടെയുള്ളത്. ഹോം ഡെലിവറി അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത് സമയമായിരിക്കുകയാണ്. അപ്പൊ നല്ല പുഞ്ചിരിയോടുകൂടി തന്നെ, നല്ല പുഞ്ചിരി സോങ്ങിലൂടെ തന്നെ നമ്മൾ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. അപ്പൊ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓഫ് കോഴ്സ് വീക്കെൻഡ് എത്താറായി, നാളത്തെ ദിവസം തീർക്കേണ്ട കുറെ കാര്യം ഉണ്ടാവും. എനിക്കുണ്ടല്ലോ ഈ വീക്കെൻഡ് ഒരു വൈബ് വെനസ്ഡേ കിട്ടും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തേഴ്സ്ഡേ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ പൊതുവെ എൻ്റെ ഒരു സ്വഭാവമാണിത്, ഒരുപാട് പണി തേഴ്സ്ഡേ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിലൊരു മുക്കാൽ പണി ബുധനാഴ്ച അങ്ങോട്ട് തീർക്കും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യാഴാഴ്ച പിന്നെ കുറച്ച് ചെയ്തങ്ങ് തീർത്താൽ മതിയല്ലോ, കുറച്ചും കൂടി ഫ്രീ ടൈം കിട്ടുമല്ലോ, ഭയങ്കര ഹെക്റ്റിക് ഫീല് തോന്നില്ലല്ലോ എന്നൊക്കെ വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഞാൻ പണ്ടും ഇങ്ങനെയായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോഴും. ഇപ്പം സമ്മർ വെക്കേഷൻ വന്നു എന്ന് വിചാരിച്ചോ, ഈ ഒരു ടൈം ഒരു ലോഡ് പ്രൊജക്റ്റ് നമുക്ക് തരും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അസൈൻമെൻറ്റ് തരും. ഹോളിഡേ ഹോംവർക്ക് എന്ന് പറഞ്ഞാൽ അത് വേറൊരു സംഭവം തന്നെ ഉണ്ടാവും. അപ്പം ഞാൻ എന്ത് ചെയ്യും, ആദ്യത്തെ ഒരു 1 week ഓർ 2 weeks മേ ബി ഭയങ്കരമായിട്ട് ഇരുന്ന് കഷ്ടപ്പെട്ട് എല്ലാം അങ്ങോട്ട് തീർക്കാൻ വേണ്ടി വയ്ക്കും. എന്നിട്ടെന്ത്, ബാക്കി എല്ലാം മറ്റേ ലാസ്റ്റ് മിനിറ്റ് മിനുക്ക് പരിപാടി, അല്ലെങ്കിൽ അതിലേക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ അതൊക്കെ ഫയൽ ചെയ്യാനുണ്ടെങ്കിലോ അതിനുവേണ്ടി മാത്രം ഞാൻ മാറ്റി വയ്ക്കും. എന്നിട്ട് അവസാനം സ്കൂള് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് അതൊക്കെ ചെയ്യും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും കിടന്ന് ഓടുമ്പോൾ എനിക്കിങ്ങനെ സമാധാനമായിട്ട് ഇരിക്കാൻ എന്തൊരു ഇഷ്ടമാണെന്നറിയോ. അതാണ് ചില സമയത്ത് നമ്മളൊന്ന് നേരത്തെ പ്ലാൻ ചെയ്ത് നേരത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അധികം ടെൻഷൻ ലാസ്റ്റ് മൊമെൻറ്റിൽ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുപോലെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടെങ്കിൽ നേരത്തെ ചെയ്തോളൂ. പ്ലാൻ പണി പണണം എന്ന് പറയുന്ന പോലെ പ്ലാൻ ചെയ്തിട്ട് ചെയ്താൽ എല്ലാം നടക്കും കേട്ടോ. അപ്പോൾ എവിടെയാണ്, എന്ത് ചെയ്യുന്നു, എങ്ങോട്ട് പോകുന്നു, എന്തൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ, എന്താണ് ഇപ്പോൾ എന്നോട് പറയാനുള്ളത്, എല്ലാം മെസ്സേജ് അയച്ചോ 5000917-ലേക്ക്. കാരണം ഇത് ഹോം ഡെലിവറിയാണ്. അഷ്ടമിയാണ് കൂടെയുള്ളത് കഥൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനിൽ.

0: सुनो 91.7 FM Qatar's favorite radio station.
1: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
2: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
1: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
2: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
1: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
2: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരു ഡൂയിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരു ഡൂ ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
3: എല്ലാവർക്കും വണക്കം, ഞാൻ വിജയ് സേതുപതി.
0: യു ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ.
3: യു ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടെ.

ഹോം ഡെലിവറി കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയം. വെൽക്കം ബാക്ക്. ഇത് കത്തിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ അശ്രമിയാണ് കൂടെ ഉള്ളത്. എന്തായാലും ഞാൻ വെനസ്ഡേ ആകുമ്പോഴേക്കും ഒരു വീക്കെൻഡ് വൈബ് കിട്ടും എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ അയച്ചിരിക്കുന്നത് ഷിനാദ്. ഓക്കെ, ഷിനാദിന്റെ മെസ്സേജാണ്. ഷിനാദ് പറഞ്ഞിരിക്കുന്നെങ്കിൽ കേട്ടോ, എനിക്കും അങ്ങനെയാണ്. ഓക്കെ, ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ വീക്കെൻഡ് വൈബ് എനിക്ക് വെനസ്ഡേ കിട്ടുന്നു. സോ ആൾക്കും വെനസ്ഡേ തന്നെ ആ ഒരു വീക്കെൻഡ് വൈബ് കിട്ടും. നാളെ ഇത്രയേറെ ഉണ്ടാകില്ല. പണ്ട് നാട്ടിലുള്ളപ്പോൾ ഒരു സെൽഫ് ഫിനാൻസ് കോളേജ് അധ്യാപകനായിരുന്നു. അപ്പോഴും വെനസ്ഡേ ഉച്ചയാകുമ്പോൾ ഭയങ്കര സമാധാനമാണ്. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞല്ലോ, ഇനി രണ്ടര ഡേ അല്ലേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ കണക്കൂട്ടിയിട്ട് കൊള്ളാലോ. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ക്ലാസ്സുകൾ ഉണ്ടാകില്ല. എന്നാൽ അധ്യാപകർ മൂന്നര ആയാലേ പോകാനും പറ്റുള്ളൂ. അതുകൊണ്ട് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഞങ്ങളുടെ സ്റ്റാഫ് റൂം വൈബായിരിക്കും. ഭയങ്കര ലൈഫിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത അത്രയേറെ മെമ്മറീസ് ആണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ഈ ചൂടിലും ഭയങ്കരമായിട്ടുള്ള ഓർമ്മകൾ എന്ന് പറയുന്നത് ആ ഒരു ദിവസങ്ങൾ തന്നെയാണെന്ന് പറഞ്ഞിട്ടാണ് ഷിനാദിൻ്റെ മെസ്സേജ് വന്നിരിക്കുന്നത്. അതിനിടയിൽ ദാ ആൻസാറിൻ്റെ മെസ്സേജ്, ഡ്രൈവിങ്ങിലാണ് എന്ന് പറഞ്ഞിട്ട് ഓൾഡ് എയർപോർട്ട് റോഡിൽ നിന്നും പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ദാ ഓൺ ദ വേ ടു മിസ്സെയ്ദിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ജെയ്സലെ നല്ല സോങ് വെച്ചുതരാം. എല്ലാരും മിസ്സെയ്തിലേക്കാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്തത് ജാബിർ അഹമ്മദ്. ഹായ് ജാബിർ, എവിടെയാണ് ഇപ്പോൾ ഉള്ളത്? ഗോയിങ് ടു അൽക്കൂർ. ഷാനിദിൻ്റെ മെസ്സേജാണ്, നല്ല സോങ് ഇട്ടതാ എന്ന് പറഞ്ഞിട്ടുണ്ട്. അബുഹമ്മറിൽ നിന്ന് വല്ലമീനും ജോയിൻ ചെയ്തിരിക്കുകയാണ്. എനിക്കൊന്ന് മിസ്സെയ്ദിലേക്കും നേരെ തിരിച്ച് നമ്മുടെ അൽക്കോറിലേക്കും അല്ലെങ്കിൽ റാസ്ലഫാൻ ഏരിയയിലേക്കും ഒക്കെ തന്നെ പോകുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കൊക്കെ തന്നെ ഞാനൊരു നൊസ്റ്റു പാട്ടിട്ട് തന്നല്ലോ. അതായത് നിങ്ങളുടെയൊക്കെ ചിലപ്പോൾ ഒരു സമയത്ത് ടി വിയിൽ കാണാനായിട്ടാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു ആൽബം സോങ്സ് ഒക്കെ കേൾക്കാൻ നമ്മൾ കാത്തുകാത്തിരിക്കുന്ന പല പല ദിവസങ്ങൾ തന്നെ ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ അങ്ങനത്തെ ഒരു പാട്ട് തന്നെ വെച്ച് തരാം എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട, ഇത് ആക്ച്വലി എനിക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് മ്യൂസിക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഏതാ പാട്ട് എന്നുള്ളത്. ഏതാ പാട്ട് മനസ്സിലായോ? മനസ്സിലായോ? ഒരു പെട്ടെന്ന് മെസ്സേജ് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കട്ടെ. വിനോദ് ആൻഡ് ഷിജിൽ, ഹായ്, എന്തുണ്ട് വിശേഷം? ഞങ്ങൾ ബിൻ മുഹമ്മദിലാണ് ഉള്ളത്. ബിൻ, ഓക്കെ, ഫൈൻ. അപ്പോൾ എന്തായാലും എല്ലാവരും ഡ്രൈവിങ്ങിലാണ്. ഈ ഡ്രൈവിങ്ങിനിടയിലൊക്കെ തന്നെ ഈ ഒരു കേൾപ്പിച്ച പാട്ട് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ പറയും, ഇതൊരു ആൽബം സോങ് ആണ്. ആ മ്യൂസിക് കേട്ടല്ലോ അല്ലേ. ഞാൻ ഒന്നുകൂടി കേൾപ്പിച്ച് തരാം. ഓക്കെ, പെട്ടെന്ന് മെസ്സേജ് അയക്കണം കേട്ടോ. 5000997-ലേക്ക്. ആ അതാ കറക്റ്റായിട്ട് വരുന്നുണ്ട് ആൻസേഴ്സ്. നൊസ്റ്റു സോങ് എന്ന് പറഞ്ഞിട്ടതാ എല്ലാവരും റൈറ്റ് ആൻസർ അയച്ചു. അതിൻ്റെ ഇടയിൽ ഗുഡ് മോർണിംഗ് പറഞ്ഞ് ഫുഡ് കഴിച്ചോ? യെസ്, ഫുഡ് കഴിച്ചു കേട്ടോ ജെഫിനെ. ഗൈഡ് അതുപോലെ ആനന്ദ് ശിവദാസിൻ്റെ മെസ്സേജുണ്ടായിരുന്നു. അല്ലമീൻ വി എന്തുണ്ട്? ആ രാവിലെ തന്നെ എത്തിയല്ലോ. അതുപോലെ തന്നെ സന്ദീപ് കെ, ആളുടെ മെസ്സേജ് എല്ലാവരും പറഞ്ഞിട്ടോ. വൺ ഓഫ് മൈ ഫേവറേറ്റ് സോങ് എന്ന് മനസ്സ് പറഞ്ഞിരിക്കുകയാണ്. സുപ്രഭാതം അഷ്ടമി എന്ന് പറഞ്ഞ ഹാപ്പി ബി ഹാപ്പിയുടെ മെസ്സേജ് എത്തിയിരിക്കുകയാണ്. ഈ സോങ്, ഇതൊക്കെ പത്താം ക്ലാസ്സിലെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തുള്ള സോങ് ആണെന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് ഇരിക്കുന്നത്. അതുപോലെ SSK ഷിനാദ്. ഓക്കെ ഷിനാദ്, അതിനോടൊപ്പം റയാൻ്റെ മെസ്സേജ് എന്ന് വന്നിരിക്കുന്നൊരു ഫോട്ടോ ആണല്ലോ. ഓക്കെ, ആൾ ഇവിടെയുണ്ട് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിരിക്കുകയാണ്. ഒരു ഇതാണ് നമ്മുടെ സ്റ്റേഡിയത്തിൻ്റെ അടുത്താണുള്ളത്. നൊസ്റ്റു ഫേവറേറ്റ് ഷംസിൻ്റെ മെസ്സേജ്, അനുവിൻ്റെ മെസ്സേജ്, സൂപ്പർ സോങ്. അതുപോലെ തന്നെ ഇനിയും പേരുകൾ പറയാനുണ്ടെന്നേ, ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഇനി സങ്കടമാവുമോ? ആഹാ, ഷാൻ്റെ മെസ്സേജ് ഉണ്ട്. രാഗേഷ്, ഹായ് രാഗേഷ്, എന്നിട്ട് വിശേഷ സുഖമാണോ? ഇതൊക്കെയല്ലേ നൊസ്റ്റു ആനന്ദേ. അതെ, നൊസ്റ്റു ആണ്. അപ്പോൾ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം, ഈ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. എനിക്ക് എന്നിട്ട് നിങ്ങളത് കുറേ കഥകൾ പറയാനായിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ കിടക്കുന്നതിന് മുൻപ് ജോൽസിനെ പാടിയ ചെമ്പകമേ എന്ന ആൽബത്തിൽ നിന്നുള്ള പാട്ട് തന്നെയാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് നൊസ്റ്റു തരുന്ന ഏതെങ്കിലും പാട്ടുകൾ ഉണ്ടെങ്കിൽ, മനസ്സിലുണ്ടെങ്കിൽ വേഗം മെസ്സേജ് അയച്ചോ, ഞാൻ വെച്ചേരാം. 5000997-ലേക്ക്. ഇതുപോലത്തെ കുറച്ച് ആൽബം സോങ് തന്നെ ആയാലോ.

ശ്യാം ധർമ്മൻ മാജിക് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ മെസ്സേജസ് വരുന്നു. അതിന്റെ കൂട്ടത്തിൽ അഷ്ടമി റോക്സ്, ഇത് ഞങ്ങൾ 90s കിഡ്സിന്റെ സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആയിരുന്നു എന്ന് പറഞ്ഞ് ഫേവറേറ്റ് സോങ്സ്. ഒരുപാട് പേര് പ്ലസ് ടു ഡിഗ്രി കാലഘട്ടത്തിലേക്കൊക്കെ പോയി എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു. അതിനിടയിൽ ഒരു സോങ് ചോദിച്ചുകൊണ്ട് ഷിനാദിന്റെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ വിചാരിക്കുകയായിരുന്നു, ഓരോ ആൾക്കാരും അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആ കാലത്ത്, അതായത് ഞാൻ ഈ പറയുന്ന ഈ ഒരു സമയത്ത് തന്നെ ഒരുപാട് സോങ്ങുകൾ ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയക്കുകയാണ്. അപ്പൊ ഞാൻ ഈ ഒരു ഹാഫ് ആൻ അവർ, അതായത് ഇപ്പം സമയം പറയുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് 10 കഴിഞ്ഞ് 36 അല്ലേ, ഇപ്പം നമ്മളൊരു 5 ഒരു ആൽബം സോങ് ഒക്കെ കേട്ടിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇനി ഒരു അരമണിക്കൂർ, അതായത് 11 വരെ ആൽബം സോങ് വെച്ചാലോ എന്താ എൻ്റെ മനസ്സിൽ. നിങ്ങളുടെ ഇത്രയും സ്നേഹം കണ്ടിട്ട് ഇത്രയും മെസ്സേജസ് ഞാൻ കുറേ പറയാൻ വിട്ടിട്ടുണ്ട് കേട്ടോ. അതായത് അത്രയധികം മെസ്സേജ് പെട്ടെന്ന് ഇങ്ങനെ ഈ ഒരു സോങ് കാരണം ഞാൻ ഒരു ചോദ്യം ചോദിച്ചില്ല, ഒന്നും ചോദിച്ചില്ല, പക്ഷെ സോങ് കാരണം പെട്ടെന്നൊരു തിര അടിച്ചു കയറുന്ന പോലെയാണ് ഇവിടെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ കുറേ സോങ്സ് ഇരുന്ന് തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഷിനാദ് പറഞ്ഞിരിക്കുന്നത് ഈ സോങ് ആണ്. അതിനിടയിൽ ആനന്ദ് ഇപ്പോൾ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആനന്ദ്, ഞാനത് എടുത്തു വെച്ചിട്ടുണ്ട്. ആ സോങ് ഞാൻ ഓൾറെഡി ഞാൻ ലിസ്റ്റിൽ വെച്ചേക്കുകയാണ്.

ബാബു ആൻഡ് സോമു ചേച്ചി എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അതിനിടയിൽ തസ്ലീമിന്റെ ഒരു മെസ്സേജ് ഉണ്ട്, ഒരു ആനിവേഴ്സറി വിഷയാനാണ്. അതിനിടയിൽ വേറെയും കുറച്ചധികം പാട്ടുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ, അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. കാരണം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ എന്റെ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഹോം ഡെലിവറിയുടെ ടൈമിൽ.

സോ ഹോം ഡെലിവറിയിലേക്ക് വീണ്ടും സ്വാഗതം. അഷ്ടമിയാണ് കൂടെയുള്ളത്. നമ്മളിങ്ങനെ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തത് 10 മണിക്ക് തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഇന്ന് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി എന്താണെന്നറിയില്ല. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണെന്ന് തോന്നുന്നു. ഞാൻ നിങ്ങളൊക്കെ ഹാപ്പി ആക്കുന്നു എന്നെ വിശ്വാസം. എന്തായാലും ഈ ഹാപ്പി ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരാൾക്ക് ഒരു വിഷും കൂടി കൊടുക്കാം. കാരണം തസ്ലീമിൻ്റെ മെസ്സേജ് തസ്ലീമിൻ്റെയും ലിയയുടെയും സെക്കൻഡ് ആനിവേഴ്സറി ആണ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു വെഡിങ് ആനിവേഴ്സറി വിഷസ് നൽകുകയാണ് രണ്ട് പേർക്കും, തസ്ലീം ആൻഡ് ലിയ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. എനിക്ക് സഫ്വാന്റെ മെസ്സേജ് ഇഷ്ടപ്പെട്ടു. റേഡിയോ സുനു അല്ല, ഇപ്പൊ റെയിൻ ഡ്രോപ്സ് കേട്ടോണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ടാണ് ആളുടെ മെസ്സേജ് വന്നിരിക്കുന്നത്. ക്യാൻ യു പ്ലീസ് പ്ലീസ് പറഞ്ഞതാ. ശ്രീസരുടെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഓക്കെ, ഞാനൊരു കാര്യം ചെയ്യട്ടെ. ഞാനിപ്പോൾ തൽക്കാലം എൻ്റെ കയ്യിൽ കുറച്ചധികം പാട്ടുകളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആ പാട്ടൊക്കെ ഞാൻ വെച്ച് തരാം. പക്ഷെ അതിനിടയിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾ പറഞ്ഞിട്ടുള്ള ആ ഒരു ലിസ്റ്റും കൂടി ഞാൻ എടുത്ത് നോക്കിയിട്ട് അതിൽ ഇതാണ് ബെസ്റ്റ് നോക്കിയിട്ട് ഞാൻ അതും പ്ലേ ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഐ എം പ്രിറ്റി ഷുവർ ദാറ്റ് എല്ലാവർക്കും ഇഷ്ടമുള്ള പാട്ടുകൾ തന്നെയായിരിക്കും വരാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തോളൂ. നമുക്ക് ഈ കുടജാദ്രിയിൽ സോങ് മെയിലും ഉണ്ട്, ഫീമെയിൽ വേർഷനും ഉണ്ട്. പക്ഷെ എനിക്കെന്തോ സ്വർണ്ണലത പാടിയതാണ് ഫേവറേറ്റ്.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 10 മണി കഴിഞ്ഞ് 47 മിനിറ്റ്. കുറച്ചു നേരം കൂടി നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഭയങ്കരമായിട്ട് ഡ്യൂ ഡ്രോപ്സ് ഒക്കെ കേട്ട പോലെ തന്നെ ഭയങ്കരമായിട്ട് പഴയ ആൽബം സോങ്സ് ഒക്കെ കേട്ടിങ്ങനെ ഇരിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് വയ്ക്കുന്നത്. എനിക്കിതാ അടുത്ത മെസ്സേജ് വന്നിരിക്കുന്നത്, ഫേവറേറ്റ് ആൽബം സോങ്സ് വെച്ചൊരു സെഗ്മെന്റ്. ഓഹോ, അങ്ങനെ ഒരു പ്രോഗ്രാം വേണമെന്നൊക്കെ. അത് കൊള്ളാലോ. പണ്ട് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് ടി വി ഇട്ട് പ്രോഗ്രാം കണ്ടിരിക്കുന്ന ഓർമ്മ വന്നു. താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട് ഷിനാദ്, താങ്ക് യു പറഞ്ഞിരിക്കുകയാണ്. അടുത്തത്, പണ്ട് വീട്ടിൽ ലാൻഡ് ഫോൺ ഉണ്ടായിരുന്നപ്പോൾ ലോക്കൽ ചാനൽസായ ഇതൊക്കെ ഏതാണ് ചാനൽസ്? അയ്യോ, ഇതൊന്നും എനിക്കറിയില്ല കേട്ടോ. ഓക്കെ, ഓർബിറ്റ്, ജൂക്ക് ബോക്സ്, ഒക്കെ ഈ ചാനലിലേക്കൊക്കെ വേണ്ട സോങ്സ് ഡയൽ ചെയ്ത് പ്ലേ ചെയ്ത് കാണുമായിരുന്നു. അവരുടെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ടല്ലേ, വീട്ടിൽ അറിയാതെയാണ് ചെയ്യൽ, അതൊക്കെ ഒരു കാലം എന്ന് പറഞ്ഞിരിക്കുക. ശരി കേട്ടോ, അതൊക്കെ ഇങ്ങനെ ഇരുന്ന് വിളിക്കുന്നത്, ഞാൻ ആ വിളിക്കുന്ന കോൾസൊക്കെ ഇങ്ങനെ അതൊക്കെ പോവില്ലേ ടി വിയിൽ, അതൊക്കെ ഇങ്ങനെ കണ്ടിരിക്കുമായിരുന്നു കുഞ്ഞിലെ. അല്ലാതെ ഞാനിങ്ങനെ വിളിച്ചിട്ടൊന്നുമില്ല. പക്ഷേ നിങ്ങളിപ്പോൾ ചോദിച്ച മിക്ക സോങ്സും ഞാൻ വച്ച് തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതിൽ ഒരു സോങ് ഉണ്ട്, കുറേ പേര് ആ സോങ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് കുറച്ച് കഴിഞ്ഞിട്ട് വയ്ക്കാൻ നോക്കാം കേട്ടോ. ആൻഡ് അതിനിടയിൽ അല്ലമീൻ്റെ മെസ്സേജ് ഉണ്ട്. ഓക്കെ, പാബ്ലോ, ഗുഡ് മോർണിംഗ്. ഈ ഇൻ ബിറ്റ്വീൻ ടി വിയിൽ പോയി ഇരുന്ന് ഈ പാട്ടൊക്കെ കാണാനും ഒക്കെ ഇരിക്കുന്നതും ഇങ്ങനത്തെ കുറേ ഓർമ്മകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വന്നില്ലേ. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്, അവർക്ക് അവരുടെ കയ്യിൽ ഫോണുണ്ട്, ടാബ്ലറ്റ് ഉണ്ട്, അവർക്ക് ടി വി ആണെങ്കിൽ ടി വി, എന്താണെങ്കിലും അവർക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, കുറേയും കൂടി കംഫർട്ടബിളാണ്. അവർക്ക് ഇങ്ങനത്തെ ഒരു ഓർമ്മകൾ ചിലപ്പോൾ ഉണ്ടാവില്ല. അവരുടെ ഓർമ്മകൾ എനിക്ക് തോന്നുന്നു ഇനി കുറേ കാലം കഴിഞ്ഞ് ചോദിക്കുമ്പോൾ ചിലപ്പോൾ പറയുക, ആ എൻ്റെ കയ്യിൽ ഫോണുണ്ടായിരുന്നു, ആ ഫോണിലൊക്കെ കയ്യിലൊക്കെ പിടിച്ചൊരു ഫോണൊക്കെ എടുത്ത് അതിലൊക്കെ ഇങ്ങനെ ഷോർട്സൊക്കെ കണ്ടിരുന്ന് റീലൊക്കെ കണ്ടിരുന്ന കാലമായിരുന്നു എന്ന് ചിലപ്പോൾ ഭാവിയിലുള്ള കുട്ടികളോട് പറയേണ്ട ഒരു കാലഘട്ടമാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞുങ്ങൾ, അതായത് ഇപ്പോഴത്തെ കുട്ടികളായിട്ടോ ഞാൻ പറയുന്നത്, ഈ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ ഫോണിലാണെങ്കിൽ പോലും ഒരുപാട് ഷോർട്സ് കാണാറുണ്ടാവും അല്ലേ. ഈ ഷോർട്സ് കാണുന്ന അത്രയ്ക്ക് നല്ലൊരു കാര്യമാണെന്ന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ റീല് കാണുന്നത്, ബിക്കോസ് ഇറ്റ് ഈസ് വെരി ലൈക്ക് ഷോർട്ട് ഓഫ് പീരീഡിലാണ് ഇൻഫർമേഷൻ അവരിലേക്ക് എത്തുന്നത് ഈ ഷോർട്സ് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഞാൻ കുട്ടികളെ ഷോർട്സാണ് കണ്ടിട്ടില്ല, കാരണം റീലിനെക്കാട്ടിയും അവർ യൂട്യൂബിലെ ഷോർട്സ്, കിഡ്സ് ഷോർട്സ് ഒക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. എന്തൊക്കെയോ ഇൻഫർമേഷൻസ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഇൻഫർമേഷനൊക്കെ വിത്തിൻ ദാറ്റ് 60 സെക്കൻഡ് അല്ലെങ്കിൽ 40 സെക്കൻഡ്സ് ആണ് അവരെല്ലാവരും ഇത് കാണുന്നത്, മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് പറ്റും, അവർക്ക് സ്കൂളിൽ ശ്രദ്ധിച്ചിരിക്കാൻ കുറേ നേരം ഇരിക്കാനായിട്ട് പറ്റില്ല, അവർ ഭയങ്കര റെസ്റ്റ്ലെസ് ആയിപ്പോവും അല്ലേ. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഇപ്പോൾ ഈ പാട്ടൊക്കെ കേൾക്കുമ്പോൾ പറയുന്ന ഓർമ്മകൾ പോലെ അവർക്കിനി പറയാൻ, അല്ലെങ്കിൽ അങ്ങനെ ഇരുന്ന് കാത്തിരുന്ന് കിട്ടി അങ്ങനത്തെ ഒരു ഓർമ്മ ചിലപ്പോൾ അവർക്കുണ്ടാവില്ല, അവർക്ക് ഇതൊക്കെ തന്നെ ആയിരിക്കും പറയാനുണ്ടാവുക. എന്തായാലും എനിക്ക് പറയാനുണ്ട് ഈ ഷോർട്സിനെ കുറിച്ചും കുട്ടികളെ കുറിച്ചിട്ടും. അതിലേക്കൊക്കെ നമുക്ക് പോകാം. പക്ഷെ അതിനിടയിൽ അടുത്തൊരു പാട്ടിലേക്ക് പോകുന്നു. ഓർമ്മയ്ക്കായി എന്ന ആൽബത്തിലെ ഓർമ്മയ്ക്കായി എന്ന സോങ് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം കേട്ടോ.

ഒരു മഴ പെയ്ത് തോർന്ന പോലെ ഒരു എഫക്റ്റ് അല്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഈ പാട്ട് എപ്പോഴും കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലൊക്കെ അങ്ങനെ ഒരു ഫീലിംഗ് ആണ്. എന്തായാലും ഹോം ഡെലിവറി കേട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ദാ എല്ലാവർക്കും ഈ പാട്ടുകൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് അരമണിക്കൂർ മാത്രമാണ്, അതുകൊണ്ട് ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഒരൊറ്റ പാട്ടും കൂടി വെച്ചിട്ട് ഞാൻ ഈ ഒരു ആൽബം സെഗ്മെൻ്റ് അങ്ങോട്ട് തീർക്കുന്നു കേട്ടോ. ഓക്കെ, അതപ്പോഴേക്കും മിസ് ചെയ്ത് യാത്രയിലായിരുന്നു. യാത്ര 15 ഇയേഴ്സ് ബാക്കിൽ ഒരു 21 ഇഞ്ച് ടി വിയിലേക്ക്. ആഹാ, സ്കൂൾ വിട്ട് വീട്ടിലെത്തുമ്പോൾ അമ്മ നൽകുന്ന ചായ കാപ്പിയിലേക്ക് ഓക്കെ ചായ കാപ്പിയിലേക്ക് തിരിച്ചു വിട്ടു. താങ്ക് യു അഷ്ടമി എന്ന് പറഞ്ഞിട്ടാണ് ഷിനാദിൻ്റെ മെസ്സേജ്. ശരിയാണ്, ഇപ്പോൾ ഈ വലിയ ലോങ് യാത്രയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഓരോ പാട്ടുകൾ കേൾക്കുമ്പോൾ 15 വർഷമല്ല 20 വർഷമല്ല നമ്മൾ പുറകിലേക്കൊന്ന് ഒന്ന് യാത്ര ചെയ്ത് പോകും. അതുപോലെ യാത്രയിൽ അങ്ങ് എത്തി അമ്മയുടെ കയ്യിൽ നിന്നൊരു ചായ മേടിച്ച് അത് വാങ്ങിച്ച് ഇങ്ങനെ ചൂടോടെ ഊതി ഊതി കുടിച്ച് ഈ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഒരു ചെറിയ മോൻ്റെ ആ ഒരു പ്രായത്തിലേക്ക് എത്തിയതിൽ എനിക്കും സന്തോഷം. നല്ല പാട്ടുകൾ എന്ന് പറഞ്ഞ് സൗമ്യശിച്ചിട്ട് മെസ്സേജുണ്ട്. അതിനിടയിൽ നല്ല ചൂട്, അതുകൊണ്ട് നല്ലൊരു പാട്ട് വരട്ടെ എന്ന് നഫ്രുവിൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല ചൂടാണല്ലോ പുറത്ത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടെ ആൾക്കാർ ചോദിച്ചതിൽ ഒരു പാട്ടുണ്ടായിരുന്നു. ഈ ഒരു പാട്ട് നമ്മുടെയൊക്കെ ഫേവറേറ്റ് ആണ്. എഗെയിൻ വിധു പ്രതാപും ജോൽസ്നെയും പാടിയ പാട്ടാണ് കേട്ടോ, മഴക്കാലമല്ലേ മഴയല്ലേ എന്ന സോങ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇവിടെ എന്തായാലും മഴയില്ല, നല്ല ചൂടാണ്, അപ്പോൾ നമുക്കൊന്ന് മഴക്കാലത്തേക്ക് പോവാം. നാട്ടിലാണെങ്കിൽ മഴ കൊണ്ട് പറയുകയും വേണ്ട, ആ ലെവലിലാണ് ന്യൂസ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഈ ഒരു സമയം നാട്ടിലെ ആ ഒരു മഴയും കാര്യങ്ങളൊക്കെ തന്നെ, അതായത് നമ്മുടെ കുട്ടിക്കാലത്തെ മഴയും കാര്യങ്ങളൊക്കെ തന്നെ ഒന്ന് ചെറുതായിട്ട് ഓർക്കേണ്ട സമയമായിരിക്കുകയാണ്. അപ്പൊ ഈ പാട്ട് കേട്ട് ഇങ്ങനെ ഇരിക്കുക, ഞാൻ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. അഷ്ടമിയാണ് ഹോം ഡെലിവറിയിൽ ഓൺ കഥാസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

0: to you by Danat Al Bahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: ഫേവറേറ്റ് സോങ് എല്ലാം കേട്ടുപോയിക്കൊണ്ടിരിക്കുകയാണെന്ന് അറിയാം. സമയം 11 മണി കഴിഞ്ഞ് 7 മിനിറ്റ്. അതിനിടയിൽ ഐ എം നസീം ഫ്രം ശ്രീലങ്ക. ഹായ് ഹായ് നസീം, എവിടെ ഇരിക്കീങ്ക? നല്ല ഇരിക്കീങ്കളാ? എന്തായാലും നല്ല നല്ല പാട്ടുകൾ ഇങ്ങനെ വരുന്നുണ്ട്. അതാ ഈവൻ തമിഴ് സോങ്ങും ഈ ഒരു മണിക്കൂറിൽ നല്ലൊരു സോങ് ആണ് വരുന്നത്. അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം, ബിക്കോസ് വിനയ് താണ്ടി വരും.

ഒപ്പം തന്നെ തമിഴ് പുതിയ പാട്ടുകളിൽ തന്നെ നമുക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഈ ഒരു കഴിഞ്ഞ വർഷമാണെങ്കിലും ഈ ഒരു വർഷമാണെങ്കിലും തന്നെ ലാസ്റ്റ് ഇറങ്ങിയതിൽ വെച്ച് ഏറ്റവും ഫേവറേറ്റ് സോങ്സ് ലിസ്റ്റിലുള്ള പാട്ടുകൾ

நல்ல சாங் கிடைக்குமா? நல்ல ரெண்டு சாங் வந்துட்டு இருக்கீங்க. ஜஸ்ட் தமிழ் சாங்ஸ் ரெண்டு தான் இந்த அவர்ல வந்து இருக்கு. ஸோ வெயிட் பண்ணுங்க, அது கேட்கறதுக்கு ரேடியோ சுனோ அப்படியே கேட்டுட்டே இருங்க. ஓகே, அண்ட் அட் த சேம் டைம் நம்ம பண்ணிட்டு குஞ்சுங்களை குறிச்சிட்டாடு. ചെറിയ മക്കള് അവര് യൂട്യൂബ് ഷോർട്സുകളിലേക്കും റീലുകളിലേക്കും പോയിക്കൊണ്ടിരിക്കുകയാണ്. വെറും 60 seconds തന്നെ ഇൻഫർമേഷൻസ് എല്ലാം തന്നെ ഗ്രാസ്പ് ചെയ്യാനും അത് മനസ്സിലാക്കാനും അവരുടെ ബ്രെയിൻ അതിനനുസരിച്ചിട്ട് വർക്ക് ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ക്ലാസ് റൂമിലെ 1 മണിക്കൂർ ക്ലാസ് കേട്ടിരിക്കാൻ ഇപ്പോൾ ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇറ്റ് ഈസ് ആക്ച്വലി സയൻറ്റിഫിക്കലി ഒക്കെ തന്നെ എല്ലാവരും പറയുന്നത് തന്നെയാണ്, അവരെ അങ്ങനെ കൂടുതൽ അത് കാണിക്കരുത്. ബിക്കോസ് അവർക്ക് സ്കൂളിലാണെങ്കിലും അല്ലാതെ ഒരു ടെക്സ്റ്റ് ബുക്കിലൊക്കെ ആണെങ്കിലും അവർക്ക് ശ്രദ്ധിച്ചിരിക്കാനും സമയമെടുത്ത് പഠിക്കാനും ഉള്ളൊരു ഇൻട്രസ്റ്റ് പോകുന്നു, അവർക്കത് പറ്റുന്നില്ല എന്നുള്ളൊരു സ്റ്റഡിയാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹു എവർ ഈസ് ആക്ച്വലി ഗിവിങ് ദ ഫോൺ, നമ്മൾ കുട്ടികൾ കരയാതിരിക്കാനും കുട്ടികൾ ഭക്ഷണം കഴിക്കാനും കുട്ടികൾ എങ്ങനെയെങ്കിലും ബോറടിച്ചിരിക്കുമ്പോൾ ബോറടി മാറ്റാനും ഒക്കെ ഈ ഫോണ് കൊടുത്ത് ശീലിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ശീലം നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. അവരതിൽ തന്നെയായി പോവും. പിന്നെ അത് മാറ്റുമ്പോൾ അവർ ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യം മാത്രമായിരിക്കും, പിന്നെ ഞാൻ എന്ത് ചെയ്യും, ഞാൻ എന്ത് ചെയ്യണം, എനിക്ക് ബോറടിക്കുന്നു, ഞാൻ എവിടെ പോവാനാ. പ്രത്യേകിച്ചും ഇപ്പതാ ഈ ഒരു വെക്കേഷൻ ടൈമിൽ പോലും അവർ വീട്ടിലിരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് ഇവിടെ ഖത്തറിൽ. അവർ ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യമായിരിക്കും, എനിക്ക് ബോറടിക്കുന്നു, ഞാൻ എവിടെ പോവും, ഈ ചൂടത്ത് ഞാൻ എന്ത് ചെയ്യും. ഇതിനൊക്കെ ഒരു ഒരു ആൻസർ നൽകണം എന്നുണ്ടെങ്കിൽ ആസ് എ പേരൻറ്റ് നിങ്ങൾ എന്താണ് പറയാറ്? ലൈക്ക് അതിപ്പോൾ ചിലപ്പോൾ അച്ഛനായിരിക്കാം, അമ്മയായിരിക്കാം, ഈവൻ അങ്കിളായിരിക്കാം, ആരാണെങ്കിലും ആസ് എ പേരൻറ്റ് അല്ലെങ്കിൽ ആസ് എ എൽഡർ വൺ, നിങ്ങൾ കുട്ടികളോട് എന്താണ് പറയുന്നത്? അവർക്ക് അവരോട് എങ്ങനെയാണ് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്? അപ്പോൾ പറഞ്ഞോളൂ 5000997 ലേക്ക്. ഇഫ് യു റിയലി വാണ്ട് ഗീവ് അസ് ദ ടിപ്പ്, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പറയുന്ന കാര്യം എന്താണോ ഞങ്ങളുടെ അടുത്തും കൂടി ഷെയർ ചെയ്ത് ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ കോൾ മി അസ് വെൽ 444-444-917 ലേക്ക് കേട്ടോ. 444-444-917.

ദാസേടൻ പാടിയ കല്യാണ രാമനിലെ പാട്ട് വെച്ച് തരണം എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചത് ഫൈസൽ ഇബ്രാഹിം ആയിരുന്നു. അപ്പൊ ഫൈസലിന് വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് വെൽക്കം ബാക്ക്. ഇത് ഹോം ഡെലിവറി ആണ്, അഷ്ടമിയാണ് കൂടെയുള്ളത്. സോ ബേസിക്കലി ഇന്നത്തെ ദിവസം ഫുൾ ഡെഡിക്കേഷൻ ആണല്ലോ. എനിവേ, നമ്മളിങ്ങനെ ഡെഡിക്കേഷനും പാട്ടും കാര്യങ്ങളും പറയുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ കുട്ടികളെ കുറിച്ചിട്ടും അവരുടെ ആ ഒരു മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ടി വി ഇതിന്റെയൊക്കെ അഡിക്ഷനെ കുറിച്ചിട്ടും പറയുമായിരുന്നു. അല്ലമീൻ അപ്പോഴത്തേക്കും മെസ്സേജ് അയച്ചിരിക്കുകയാണ്, അത് അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്, ഒന്നെങ്കിൽ മൊബൈൽ അല്ലെങ്കിൽ ടി വി അല്ലെങ്കിൽ ടി വിയിൽ കാർട്ടൂൺ. അപ്പൊ ഇതൊക്കെ എന്തായാലും വേണം. പക്ഷേ ഇപ്പൊ വന്ന് വന്ന് കാർട്ടൂൺ വേണ്ടെന്നേ, ഫുൾ ഈ പറഞ്ഞ പോലെ ഷോർട്സിൽ തന്നെയാണ് കുട്ടികളുള്ളത്. സോ ഷോർട്സിൽ നിന്നും കുട്ടികളെ മാക്സിമം മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ തന്നെ നിങ്ങൾ അവർക്ക് എന്തെങ്കിലും രീതിയിൽ ചലഞ്ചസ്, എന്തെങ്കിലും രീതിയിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി, അതിപ്പം ഫുട്ബോൾ കളിക്കാൻ പോകാനോ അല്ലെങ്കിൽ അവരെ പാർക്കിലേക്ക് കൊണ്ടുപോകാനോ അവർക്ക് ഡെയിലി ഇത്ര മണിക്കൊരു പ്ലേ ടൈം എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്യാനോ അങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നല്ലൊരു ഒരു ഒരു യുനോ ബാലൻസ് കിട്ടും അവർക്ക്. ഈവൻ ലൈക്ക് ഫുഡ് കഴിക്കാൻ നേരത്ത് ടി വി കണ്ടുകൊണ്ടേ കഴിക്കാൻ പറ്റൂ എന്നുള്ളൊരു ശീലമൊക്കെ മാറ്റി ഫുഡ് കഴിക്കാൻ നേരത്ത് ഫുഡിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഫുഡ് എൻജോയ് ചെയ്ത് കഴിക്കാനുള്ള ഒരു രീതി പഠിപ്പിച്ചു കൊടുക്കാനും ഇതൊക്കെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്താൽ തന്നെ അവരുടെ ഈ ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ ഈ ഒരു സമയത്തെ ഒരു ബ്രെയിൻ ഡെവലപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നൊരു ടൈമായിരിക്കും കുഞ്ഞിലെ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് നല്ല രീതിയിൽ അവരെ ഒരു നൈസ് ട്രാക്കിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. എന്നെ സംബന്ധിച്ച് ഇപ്പം ഫോർ എക്സാമ്പിൾ എനിക്ക് ടി വി ഒക്കെ വെച്ച് ഓഫ് കോഴ്സ് സിനിമ കണ്ടിരുന്ന് ഫുഡ് കഴിക്കാൻ ഇഷ്ടമാണ്. പക്ഷെ അല്ലാതെ ഫുഡിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് അങ്ങനെ കഴിക്കാനും എനിക്കിഷ്ടമാണ്. ലൈക്ക് ഓരോന്നും എടുക്കുന്നത്, അതായത് ഇപ്പം സൈഡിൽ പയറുപ്പേരി ഉണ്ടെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ ബീട്രൂട്ട് തോരനാണെന്നുണ്ടെങ്കിൽ നേരെ തിരിച്ച് നല്ല പരിപ്പൊഴിച്ചിട്ടുള്ള ചോറാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓരോന്നും എടുത്ത് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഞാൻ എന്തോ എനിക്ക് കുഞ്ഞിലെ മുതൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. എനിക്ക് ആ കാര്യത്തിൽ ഇഷ്ടമുള്ള ഒരാളാണ് അഹാന കൃഷ്ണ. എത്ര പേര് ചിലപ്പോൾ അവരുടെ ലൈഫ് കുറച്ചും കൂടി നമ്മൾ കാണുന്നതുകൊണ്ടായിരിക്കാം സോഷ്യൽ മീഡിയയിലൂടെ ഫുഡ് കഴിക്കുന്ന കാര്യത്തിൽ അങ്ങനെ ടി വി കാര്യങ്ങളൊക്കെ കണ്ടിരുന്ന് കഴിക്കാൻ ഇഷ്ടമാണെങ്കിലും ആൾ ഫുഡിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് അങ്ങനെ, അതായത് നമുക്ക് വേറെ ഡിസ്ട്രാക്ഷൻസ് അല്ലെങ്കിൽ വേറൊരു സംഭവം ഈ പറഞ്ഞ പോലെ സിനിമ കണ്ടാലേ ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലേക്ക് പോകാതെ നല്ല രീതിയിൽ പോകുന്ന ഒരാളാണ്. അപ്പോൾ ഇതേപോലെ എനിക്ക് തോന്നുന്നു ഒരുപാട് പേരൻസും ഉണ്ട് കുട്ടികളെ ടീച്ച് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ അങ്ങനെ ആയിരിക്കണം, ഫുഡിന് എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കണം. നേരെ തിരിച്ച് ഫുഡ് ഒരു സ്നാക്ക് പോലെ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കാണേണ്ട ഒരു സാധനമല്ല എന്നുള്ളൊരു കാര്യത്തിലേക്ക് ജസ്റ്റ് ഒന്ന് ഒരു ചെറിയ കുഞ്ഞൊരു ഓർമ്മപ്പെടുത്തൽ മാത്രം വേണം. അപ്പോൾ കുട്ടികളെ മാക്സിമം അങ്ങനെ ശീലിപ്പിക്കുക കേട്ടോ. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് നേരെ പോകുന്നത് നമ്മുടെ റോബിൻ ഹുഡ് എന്ന സിനിമയിലെ സോങ്ങിലേക്ക്. വിജയ് യേശുദാസ് ശ്വേത പാടിയ പാട്ടാണ്. അപ്പോൾ പാട്ട് കേട്ട് തിരിച്ചു വരാം നമുക്ക്. സോ കീപ് ലിസ്ണിംഗ്.

0: വചനങ്ങളിലൂടെ തന്റെ ഭാഗത്താണ് ന്യായമെന്നറിഞ്ഞിട്ടും തർക്കം ഉപേക്ഷിക്കുന്നവന് സ്വർഗത്തിൽ ഒരു ഭവനം ഞാൻ ഉറപ്പു നൽകുന്നു.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ ലഹരമാങ്ങിനുള്ള സമയം.

വെക്കേഷൻ ടൈമാണ്, കുട്ടികളെയൊക്കെ തന്നെ പുറത്തേക്ക് കൊണ്ടുപോകണം, മാക്സിമം അവരെ ഒന്ന് എൻഗേജ് ആക്കിക്കണം. അതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ അവർക്കൊക്കെ എന്തെങ്കിലും രീതിയിലൊക്കെ സ്പോർട്സും കാര്യങ്ങളിലൊക്കെ തന്നെ ഇൻവോൾവ് ചെയ്യിപ്പിച്ച് കൊണ്ടുപോകണം എന്നൊക്കെയാണ് എനിക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ ഒരു എന്താ പറയുക ടിപ്പ് എന്നുള്ള രീതിയിൽ പേരൻസ് അയച്ചിരിക്കുന്നത്. പക്ഷെ അതിനിടയിൽ ഒരു സന്തോഷമുള്ള കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടോയ് ഫെസ്റ്റിവലും ഒക്കെ നടക്കുന്നതായിരുന്നു. എന്തായാലും ടോയ് ഫെസ്റ്റിവൽ കഴിഞ്ഞ ദിവസം തീർന്നിരിക്കുകയാണ്. പക്ഷേ ഒരു റെക്കോർഡ് രീതിയിലാണ് അതിൻ്റെ ഒരു കൺക്ലൂഷൻ നടന്നിരിക്കുന്നത്. അതായത് ഡി ഇ സി സിയിൽ ഏകദേശം ഒരു മന്ത് ലോങ് നീണ്ടു നിന്നിട്ടുണ്ടായിരുന്ന ഈ ഒരു ക്രിയേറ്റിവിറ്റി രീതിയിലാണെങ്കിലും എൻ്റർടൈൻമെൻറ്റ് രീതിയിലാണെങ്കിലും കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. തൗസൻഡ്സ് ഓഫ് വിസിറ്റേഴ്സിനെയാണ് ഈ ഒരു കഴിഞ്ഞ ഒരു മാസത്തിൽ അവിടെ അക്കോമഡേറ്റ് ചെയ്തത് എന്നാണ് പറയുന്നത്. ആൻഡ് ദ ഹോൾ വേൾഡ് ഓഫ് ഫണ്ട് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ആ രീതിയിലായിരുന്നു ഇത്തവണത്തത് ഈ ഒരു ടോയ് ഫെസ്റ്റിവൽ നടന്നിട്ടുണ്ടായിരുന്നത്. എല്ലാ തവണയും ഭയങ്കര രസകരമായിട്ടാണ് അവർ സെറ്റ് ചെയ്യാറുള്ളതും. എന്തായാലും കഴിഞ്ഞ ദിവസത്തെ ഈ ഒരു പ്രോഗ്രാം അങ്ങനെ വൈൻഡപ്പ് ചെയ്തുകൊണ്ട് തന്നെ വിസിറ്റ് ഖത്തർ പറഞ്ഞിരിക്കുന്നത് ഏറ്റവും ഒരു ബിഗ്ഗസ്റ്റ് ഹിറ്റ് തന്നെയായിരുന്നു ഈ ഒരു ഫെസ്റ്റിവൽ. ഹലാ സമ്മർ പ്രോഗ്രാമിൻ്റെ പാർട്ടായിട്ടാണ് ഈ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നത്. വിസിറ്റ് ഖത്തർ തന്നെ ഭാഗമായിട്ടുള്ള ഖത്തർ കലണ്ടർ നടത്തുന്ന മറ്റൊരു പരിപാടി നടക്കുന്നുണ്ട് സമ്മർ ആയതുകൊണ്ട്. ആൻഡ് ദാറ്റ് ഇസ് ആക്ച്വലി കളവേഴ്സ് എക്സ്പീരിയൻസ്. അത് സെപ്റ്റംബർ വരെയുണ്ട്. ഈ ഒരു ഒരു ചൂടുകാലമായി കഴിഞ്ഞാൽ നമുക്ക് കുട്ടികളെ പാർക്കിലേക്കൊക്കെ വിടാൻ ഏറ്റവും വലിയ പാടുള്ള പരിപാടി ഈ ചൂടായതുകൊണ്ടും അവർക്ക് സ്കിന്ന് പിന്നെ ഈ സൺ ബേണ് കാര്യങ്ങൾ ഇങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ അലർജി ഉള്ളവരാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. അപ്പോൾ അങ്ങനെ കുട്ടികളെ പുറത്തേക്ക് ആ ചൂടത്ത് ഇറക്കാനുള്ള ബുദ്ധിമുട്ടാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം. അപ്പോൾ വൈകുന്നേരങ്ങളിലും രാത്രികളിലും അവരെ പുറത്തിറക്കാൻ നോക്കും. പക്ഷേ അപ്പോഴാണെങ്കിൽ പോലും രാവിലെ സമയങ്ങളിലൊക്കെ തന്നെ അവർ മാക്സിമം ഉറങ്ങിത്തീർക്കാനും അല്ലെങ്കിൽ വീട്ടിലിരുന്നിട്ടാണെങ്കിലും ഈ പറഞ്ഞ മൊബൈലും ടാബൊക്കെ കൊണ്ടിരിക്കാനാണ് നോക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മോർണിംഗ് ടൈമിലൊക്കെ അവരെ ഏറ്റവും കൂടുതൽ എൻഗേജ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. എന്തായാലും കളവേഴ്സ് കഴിഞ്ഞിട്ടില്ല, അങ്ങോട്ടേക്ക് പോകാനായിട്ട് മറക്കണ്ട കേട്ടോ. അത് നടക്കുന്നത് നമ്മുടെ കത്താറ സൗത്ത് പാർക്കിങ്ങിൽ വെച്ചിട്ടാണ്. എന്തായാലും ഈ വിശേഷങ്ങളുടെ ഒക്കെ തന്നെ ഇടയിൽ നമുക്ക് നേരെ ചിത്ര ചേച്ചിയും എം ജി ശ്രീകുമാറും പാടിയൊരു പാട്ടിലേക്ക് പോയാലോ.

This is home delivery only on Radio Sunoh 91.7 FM.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 12 മണി കഴിഞ്ഞ് 7 മിനിറ്റ് ആകുമ്പോൾ കത്തൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനിൽ റേഡിയോ സുനോ 91.7 FM നിങ്ങൾ ഇങ്ങനെ ഹോം ഡെലിവറി കേട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. സോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയം വണ്ടി ഓടിച്ച് ഇപ്പൊ സൽവാർ റോഡിലൂടെയൊക്കെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് വണ്ടിക്ക് കറക്റ്റായിട്ടുള്ള സർവീസസും കാര്യങ്ങളൊക്കെ തന്നെ നടത്തണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? പ്രീമിയം ക്വിക്ക് സർവീസ് സെന്റർ ആയിട്ടുള്ള നമ്മുടെ വാൽവലിനിലേക്ക് ചെല്ലുക. സൽവാർ റോഡിലാണ്. ഇപ്പൊ ആ വഴിയിലൊക്കെ ആരെങ്കിലും ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ഒരു ടൈമിൽ ഇനിയിപ്പോ ലഞ്ച് ബ്രേക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങിയതോ അല്ലെങ്കിൽ ക്ലൈൻറ്റ് മീറ്റിങ്ങിന് ഇറങ്ങിയവരോ അല്ലെങ്കിൽ ഈവൻ വണ്ടി ഈ പറഞ്ഞ പോലെ നല്ല ചൂടാണല്ലോ എന്ന് വിചാരിച്ച് അകത്ത് കയറിയിട്ടുണ്ടോ? പക്ഷേ ഈ വണ്ടി കറക്റ്റായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് കേട്ടോ, ആള് ഭയങ്കരമായിട്ട് വണ്ടിയൊക്കെ ഡെയിലി ഓടിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇൻ ബിറ്റ്വീൻ എന്തോ ഒരു വശപ്പശക്ക് തോന്നിയപ്പോൾ ഒന്ന് പോയി കാണിച്ചതാണ്. അപ്പോഴാണ് മനസ്സിലായത് റേഡിയേറ്ററും കാര്യങ്ങളും എല്ലാം പ്രശ്നത്തിലാണെന്നുള്ളത്. അപ്പോൾ ആളും പറയുന്നുണ്ട്, അതായത് ആ കടയിലുള്ള ആളും പറയുന്നുണ്ട് ദാറ്റ് ഇത് ഇതുവരെയും വാങ്ങിച്ചതിന് ശേഷം ആ ഒരു സർവീസസും കാര്യങ്ങളും നടത്തിയിട്ടില്ലാന്ന് തോന്നുന്നതൊക്കെ. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള രീതിയിലൊക്കെ സർവീസസ് ഒന്നും നടത്താതെ അങ്ങനെ കൊണ്ട് നടന്ന് വണ്ടിയുടെ ആകെ മൊത്തത്തിൽ പരിപ്പിളക്കിയതിന് ശേഷം കൊണ്ടുപോയി കഴിഞ്ഞാൽ ശരിയാവില്ല കേട്ടോ. നമുക്ക് എപ്പോഴാണോ വേണ്ടത് കറക്റ്റ് സമയത്ത് തന്നെ എക്സ്പേർട്സിൻ്റെ അടുത്ത് നിന്ന് തന്നെ അതിൻ്റെ ബെസ്റ്റ് ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള ആ പ്രീമിയം സർവീസസ് നൽകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഏറ്റവും ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള വാൽവലിനിലേക്ക് തന്നെ പോകുന്നതായിരിക്കും ബെറ്റർ. നഖീലിൻ്റെ മെസ്സേജ് ഉണ്ട്, വാൽവലിൻ്റെ വർക്കിംഗ് അവേഴ്സ് എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, ഞാനൊരു നമ്പർ തരാം നഖീൽ, അതിലേക്ക് ഒന്ന് വിളിച്ചാൽ മതി. 7765 5954 കേട്ടോ. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ അതല്ല ടൈമിംഗ് ആണ് അറിയേണ്ടതെന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ ആ മെസ്സേജും അയക്കുന്നതായിരിക്കും. അപ്പോൾ വാൽവലിനിലേക്ക് ചെല്ലുക. ഈ പറഞ്ഞ പോലെ ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ അവർ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ നമ്മൾ കാറ് പോയി കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു ഡിജിറ്റൽ കാർ പാസ്പോർട്ടും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അതോടുകൂടി നമ്മുടെ കാറിൻ്റെ എല്ലാ കാര്യങ്ങളും അതിൽ ഡീറ്റെയിൽ ആയിട്ട് ലൈക്ക് ലിറ്ററലി ഡേറ്റാസും കാര്യങ്ങളും സെറ്റായിരിക്കും. അപ്പോൾ അതും കൂടി ഒന്ന് ഓർപ്പിച്ചുകൊണ്ട് നമുക്ക് വാൽവലിനിലേക്ക് നമ്മുടെ കാറിൻ്റെ ഏറ്റവും ബെസ്റ്റ് സർവീസസിന് വേണ്ടി കൊണ്ടുപോകാം എന്നുള്ളൊരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നേരെ അടുത്ത് പാട്ടിലേക്ക് പോകുന്നു. ഞാൻ നമ്പർ ഇപ്പം അയച്ചു തരാം കേട്ടോ. സോ വെയിറ്റ് ഫോർ ദാറ്റ്.

0: सुनो 91.7 FM Qatar's favorite radio station.
1: अरे इन्हें बर्थडे सेलिब्रेशन तो चलो इन्दे.
2: ആകെ സെഡാണ് മോനെ.
3: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
1: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം. സംസം മന്തി, ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
4: ആക്ഷൻ
5: മോനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
4: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല.
3: ഓ ഡ്രാമ,
6: എന്റെ കുടുംബം എന്റെ സ്വർഗരാജ്.
3: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മുതൽ.
7: Brought to you by സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ ഖത്തർ. ആൻഡ്
8: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
9: Hello, this is yours truly, Lakshmi Narasimha Vijay Rajagopal, Shishadi Sharma, Rajesh Raman. You all know me as Blase.
8: You're listening to
9: Radio Suno 91.7, Qatar's favorite radio station.

0: Sunno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Uridu TV channel number 911.
3: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
4: സിമ്പിൾ, ഇത് ഉറിഡുവിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
3: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
4: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
3: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
4: അതാണ് എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
5: ജോയ് അലുക്കാസ് ബ്രിങ്സ് യു ദ ജോയ് ഓഫ് സമ്മർ.
6: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതാ എത്തിയിരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്, ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദ ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
7: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
8: ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
9: ഒരു സൈക്കോളജിക്കൽ ത്രില്ലറുമായി കുഞ്ചാക്കോ ബോബന്റെ ഉന്മാദം.
10: നമ്മുടെ ജീവിതം മാറാൻ പോവാ, ഞാൻ കള്ളം പറഞ്ഞൊന്നുമല്ല, നീ നോക്കിയേ.
9: ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢതകളുടെ ചുരുളഴിക്കാൻ ഷാഹി കബീറിന്റെ എഴുത്തിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ചാക്കോച്ചൻ, ലിജോ മോൾ ജോസ്, സിദ്ദീഖ്, കൃഷ്ണപ്രഭ, സുധീഷ്, വിവേക് നായർ തുടങ്ങി വമ്പൻ താരനിര.
10: ഫയലിംഗ് അടുത്തോളം വന്നേ, ഞാൻ നോക്കട്ടെ തൊട്ട് എന്ത് സംഭവിക്കുന്നു.
11: ആ ഫയലിൽ തൊട്ട് എന്ത് സംഭവിക്കുന്നു നീ പറഞ്ഞു?
9: സൈക്കോളജിക്കൽ ത്രില്ലർ മൂവി ഉന്മാദം തിയേറ്ററുകളിൽ വിജയകരമായ പ്രദർശനം തുടരുന്നു.
12: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
13: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്, റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
14: Joy Alukas 917 evenings
15: presented by Joy Alukas, world's favorite jeweler,
16: powered by
17: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thodangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707.
18: And
19: Marza Hypermarket, be fresh, be you. Visit your nearest store today.
20: Home delivery.

നമ്മളൊക്കെ കുറച്ച് നേരമായിട്ട് കുട്ടികളെ കുറിച്ച് പറയുകയായിരുന്നു. ഈ കുട്ടികളെ കുറിച്ച് പറയുമ്പോഴും ഈ ഒരു വെക്കേഷൻ സമയത്തെ കുറിച്ച് പറയുമ്പോഴും എനിക്ക് ഓർമ്മയുള്ളത് എൻ്റെ ഒരു വെക്കേഷനെ കുറിച്ചിട്ടാണ് കേട്ടോ. വെൽക്കം ബാക്ക്. ഇത് ഹോം ഡെലിവറി അഷ്ടമിയാണ് കൂടിയുള്ളത്. ഇത് പക്ഷേ ചെറുപ്പത്തിലായിരുന്നു, അതായത് ഏകദേശം ഒന്നാം ക്ലാസ്സിലോ അതോ രണ്ടാം ക്ലാസ്സിലോ എനിക്ക് ഓർമ്മയില്ല, രണ്ടിലാണെന്നാണ് എൻ്റെ ഒരു അതെ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അപ്പോൾ ഞാൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ നാട്ടിലാണ്. ഓക്കെ, അപ്പോൾ നാട്ടിൽ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പഠിത്തമൊക്കെ കഴിഞ്ഞ് നമ്മൾ വെക്കേഷന് പോവും. വെക്കേഷനൊക്കെ പോയിട്ട് ജൂലൈ മാസമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ തിരിച്ച് സ്കൂളിലേക്ക് വരുമല്ലോ. അപ്പോൾ ഈ തിരിച്ച് സ്കൂളിലേക്ക് വന്നപ്പോൾ ഞാൻ മൂന്നാം ക്ലാസ്സിലെത്തി. നോക്കുമ്പോൾ എൻ്റെ കൂടെ പഠിച്ചിരുന്ന ഒരു പയ്യൻ അരവിന്ദെന്നോ മറ്റോ ആയിരുന്നു പേരെന്നാണ് എൻ്റെ ഊഹം, എനിക്ക് ഓർമ്മയില്ല പേരങ്ങനെ എന്തോ ആണ്. അപ്പോൾ ആള് നേരെ മൂന്നാം ക്ലാസ്സിലേക്ക് ഞങ്ങളുടെ കൂടെ വരുന്നതിന് പകരം നാലാം ക്ലാസ്സിലെത്തി. ഞങ്ങളൊക്കെ ഞെട്ടിപ്പോയി, ഇതെങ്ങനെ സംഭവിച്ചു എന്നൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ അന്നത്തെ ആ ഒരു ഇതിൽ പോയിട്ട് ചോദിക്കുമല്ലോ നമ്മൾ. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞെന്താ വെച്ചാൽ ഞാൻ ഇരുന്ന് പഠിച്ചിട്ട് അടുത്ത ക്ലാസ്സിൻ്റെ എക്സാം എഴുതി അങ്ങനെ അടുത്തതിലേക്ക് വന്നു എന്തൊക്കെയോ പറഞ്ഞു. പക്ഷേ ഞാൻ ആലോചിക്കുമായിരുന്നു അതൊക്കെ എങ്ങനെ പോസിബിൾ ആണോ എന്തൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിക്കുമായിരുന്നു. അപ്പോൾ ഈ ഒരു വെക്കേഷൻ ടൈമൊക്കെ തീരെ കളയാതെ കുത്തിയിരുന്ന് പഠിച്ച് അതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുത്ത് ഒരു ക്ലാസ് മുന്നിലേക്ക് എത്തി. ഓ മൈ ഗോഡ്, എനിക്കൊന്നും അതൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. എനിക്കൊന്നും ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. അതിൽ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് നമുക്കെല്ലാം അറിയാം, ഒരു 14 വയസ്സുകാരനെ നമുക്ക് ഒരു എഞ്ചിനീയർ എന്നുള്ള രീതിയിൽ കണ്ടുകൊണ്ട് ഈവൻ ഇത് സ്പേസ് എക്സ് വരെ ആ ഒരു കുട്ടീനെ ഹയർ ചെയ്ത കഥകൾ ഭയങ്കരമായിട്ട് ഭയങ്കര വൈറലായിരുന്നു ആക്ച്വലി ആ ഒരു കുഞ്ഞിൻ്റെ കഥ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കീറാൻ ക്വാസി എന്ന് പറയുന്ന പേരുള്ള കാലിഫോർണിയയിൽ, അതിൽ USA USA ജനിച്ച് വളർന്ന ഒരു കുട്ടിയാണ് ആൾ. ഏകദേശം ഒരു 5 അല്ലെങ്കിൽ 6 വയസ്സ് 7 വയസ്സുള്ളപ്പോൾ തന്നെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് പഠിക്കാനുള്ളൊരു സ്കില്ലും അല്ലെങ്കിൽ അറിവുകളും ഒക്കെ തന്നെ കണ്ടപ്പോൾ തന്നെ ഇവർ കൊണ്ടുപോയി കുറേ എക്സ്പേർട്സിനെ കാണിച്ചു. അപ്പോൾ ഇത് ഭയങ്കര വലിയൊരു കഴിവ് തന്നെയാണെന്ന് പറഞ്ഞു. അങ്ങനെ ആൾ പിന്നെ പഠിച്ച് 9 വയസ്സായപ്പോഴേക്കും കോളേജിൽ കയറി. കാലിഫോർണിയയിൽ തന്നെയുള്ള ലാസ് പൊസിറ്റാസ് എന്നാണ് തോന്നുന്നു കോളേജിൻ്റെ പേര്. യെസ്, ആ കോളേജിൽ കയറിയതിന് ശേഷം ആൾ ഭയങ്കരമായിട്ട് എൻജിനീയറിങ്ങും കാര്യങ്ങളും ഒക്കെ പഠിച്ച്, മാത്രമല്ല എനിക്ക് ഓർമ്മയുണ്ട് ആൾക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും പിന്നെ മെഷീൻ ലേണിങ്ങും സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങും ഡേറ്റാ സയൻസും ഇതൊക്കെയായിരുന്നു ആളുടെ ബേസിക്കലി ഇഷ്ടമുള്ളൊരു ഫീൽഡ് എന്ന് പറയുന്നത് തന്നെ. അങ്ങനെ പഠിച്ച് 14 വയസ്സായപ്പോഴേക്കും എന്തായി, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്നുള്ള രീതിയിൽ സ്പേസ് എക്സ്, വൺ ഓഫ് ദ ലീഡിംഗ് ഹ്യൂജ് കമ്പനി, വേൾഡിലെ തന്നെ ടാലൻറ്റഡ് എൻജിനീയേഴ്സുള്ള കമ്പനിയിലേക്ക് 14 വയസ്സുകാരനെ സെലക്ട് ചെയ്തു. അങ്ങനെ ആ ഒരു ജോബ് 14 വയസ്സിൽ കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓഹ്, 14 വയസ്സിൽ നമ്മളൊക്കെ എവിടെയായിരുന്നു, എന്ത് ചെയ്യായിരുന്നു എന്നൊന്ന് ആലോചിച്ച് നോക്കേണ്ടി വരും അല്ലേ. ഹാ, അരവിന്ദാണ് ബുദ്ധി, അരവിന്ദന് ബുദ്ധിയുണ്ട് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിരിക്കുകയാണ്. അതെ അതെ അതെ അനീസേ, ബുദ്ധിയുണ്ട്. അങ്ങനെ ചില ആൾക്കാർക്ക് ബുദ്ധി കൂടിപ്പോയതിൻ്റെ പ്രശ്നമാണ്, അവരൊക്കെ പെട്ടെന്ന് പഠിച്ചു പോകും, നമ്മളിപ്പോഴും അവിടെ ഇരിക്കും, അതാണ് പ്രശ്നം. എന്തായാലും ഞാൻ പെട്ടെന്ന് ഈ ഒരു കഥ ഓർത്തു പോയതാണ്. ഇതേപോലെ നമ്മൾ അറ്റ്ലീസ്റ്റ് ഈ പറഞ്ഞ പോലെ ഒരു ക്ലാസ് ഫുള്ള് ഇരുന്ന് പഠിപ്പിച്ച് കുട്ടികളെ കൊണ്ട് പറ്റാത്തതാണെന്നുണ്ടെങ്കിൽ പോലും തുമ്പിനെ കൊണ്ട് കല്ലടിപ്പിക്കാന്ന് പറയുന്ന പോലെ കല്ലടിപ്പിച്ച് പോകണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ വെക്കേഷൻ സമയങ്ങളിൽ കുട്ടികൾക്ക് അഫ്കോഴ്സ് ഫ്രീ ടൈം ഉണ്ടാവും, ബട്ട് സ്റ്റിൽ കുറച്ച് കാര്യങ്ങളൊക്കെ അറ്റ്ലീസ്റ്റ് ലൈഫ് ലെസൺസ് ആണെങ്കിലും എന്തെങ്കിലും രീതിയിലൊക്കെ പഠിക്കാനുള്ളതാണെങ്കിലും ഒക്കെ തന്നെ ചെറിയ ചെറിയ ടാസ്കുകൾ കൊടുക്കുന്നത് നല്ലതാണ്. സോ ദാറ്റ് അറ്റ്ലീസ്റ്റ് ലൈക്ക് ഇപ്പോൾ പുതിയൊരു അറിവ് കിട്ടാൻ, ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ മെഷീൻ ലേണിങ്ങൊക്കെ ഭയങ്കര ഇത് കോമൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടികൾ ഏതൊരു ഏജ് ആണോ അതിനനുസരിച്ചിട്ട് എന്തെങ്കിലും ഒരെണ്ണം അവർക്ക് ഒരു കോഴ്സ് പോലെയോ ഒരു ഓൺലൈൻ പോലെയോ എന്തെങ്കിലുമൊക്കെ അവരെ ഒന്ന് എൻഗേജ് ചെയ്യിപ്പിച്ച് ഒരു 1-1.5 അവേഴ്സൊക്കെ അവർ ഡെയിലി പഠിക്കുന്ന പോലെ ആക്കിക്കഴിഞ്ഞാൽ വളരെ നന്നാവും. ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ എങ്ങാനും അവർക്ക് കുറച്ച് നേരത്തെ ഇൻഫർമേഷനൊക്കെ കിട്ടി അവർക്ക് ബുദ്ധി വെച്ച് പെട്ടെന്ന് അവരുടെ ലൈഫൊന്നും സെറ്റിലായാലോ. നമ്മളോ ഇപ്പോഴും 90s കാലഘട്ടത്തിൽ ജനിച്ച, പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നു 1993 to 1999 ഇടയിലുള്ളവർക്കാണ് പ്രശ്നം. അങ്ങോട്ടും എത്തിയില്ല ഇങ്ങോട്ടും എത്തിയില്ല എന്നുള്ള രീതി നടക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഒന്ന് കുട്ടികളെ മാക്സിമം പറ്റുകയെന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെറിയ ചെറിയ രീതിയിലാണെങ്കിലും അവരുടെ ആ ഒരു സിലബസിലേക്ക് അല്ലെങ്കിൽ ഈവൻ വെക്കേഷൻ ടൈമിലാണെങ്കിൽ പോലും അവരെ മാക്സിമം ഒന്ന് എൻഗേജ് ചെയ്യിപ്പിക്കാനും അറ്റ് ദ സെയിം ടൈം അറിവ് നൽകാനും പറ്റുകയാണെന്നുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുകൂടി പറഞ്ഞ നേരം അടുത്ത പാട്ടിലേക്ക് പോകുന്നു.

0: are listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station.
2: പ്രശ്നം ഉണ്ടായിട്ട് മാത്രം സർവീസിന് പോകുന്നവരാണോ നിങ്ങൾ?
3: അതൊക്കെ പഴയ കഥ. കാറിനും വേണം കൃത്യമായ എക്സ്പേർട്ട് കെയർ, അതും 150-ലധികം വർഷങ്ങളുടെ ട്രസ്റ്റഡ് സർവീസ് നൽകുന്ന ഒറിജിനൽ മോട്ടോർ ഓയിൽ ബ്രാൻഡായ വാൽവലിൻ.
2: സൽവ റോഡിലെ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസിലേക്ക് എത്തൂ. ഓരോ സർവീസും എക്സ്പേർട്സ് മാത്രമായിരിക്കും കൈകാര്യം ചെയ്യുക. ഒപ്പം ജെനുവിൻ വാൽവലിൻ പ്രൊഡക്ട്സ് ആൻഡ് പ്രീമിയം ഫിൽറ്റേഴ്സ്. കൂടാതെ നിങ്ങളുടെ വാഹനത്തിന്റെ സർവീസ് ഡീറ്റെയിൽസ് എല്ലാം ഡിജിറ്റൽ കാർ പാസ്പോർട്ട് വഴി കൃത്യമായി മനസ്സിലാക്കാം. ഇന്ന് തന്നെ വിസിറ്റ് ചെയ്യൂ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസ് സൽവ റോഡ്. കോൾ 7765-5954.
0: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിഫ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
1: GCC റേഡിയോ നാടക മത്സരം സീസൺ 4.
0: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
1: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
4: Hi, this is Karthi.
0: You're listening to
4: Radio Suno 91.7 FM. KTK.

0: to Radio Sunil 91.7 FM, Qatar's favorite radio station.
1: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്. ഹോം ഡെലിവറി.
3: വെൽക്കം ബാക്ക്. അതെന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോസ് ലോ 91.7 FM-ൽ അഷ്ടമിയാണ് കൂടെയുള്ളത്. ഈ ഒരു സമയത്ത് എനിക്ക് പറയാനുള്ളത് ഏറ്റവും പുതുതായിട്ട് വന്നിട്ടുള്ളൊരു അപ്ഡേറ്റ് തന്നെയാണ്. അപ്ഡേറ്റ് മീൻസ് കുറച്ചും കൂടി ഒന്ന് വിജിലന്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ദ മിനിസ്ട്രി ഓഫ് പബ്ലിക് ഹെൽത്ത് ഇഷ്യൂ ചെയ്തിരിക്കുന്നൊരു സർക്കുലർ തന്നെയാണ്. ഈ ഒരു സർക്കുലറിൽ റിമൈൻഡ് ചെയ്തിരിക്കുന്ന എല്ലാ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിനോടും അല്ലെങ്കിൽ പ്രാക്ടീഷണേഴ്സിനോടും ഒക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് സസ്പെക്ട് ചെയ്യാണ് ഒരു ഫുഡ് പോയിസൺ എന്നുള്ള രീതിയിൽ ഒരു കേസ് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ഡിസീസ് എന്ത് രീതിയിലും ഒരു ഒരു പേഷ്യൻ്റ് വരുന്ന സമയത്ത് അത് ഫുഡ് പോയിസൺ എന്നുള്ള രീതിയിൽ ചെറിയ ചെറിയ ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ 24 hours മുമ്പ് തന്നെ ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ട് അത് റിപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. സോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണോ ആ ഒരു ഫുഡ് പോയിസൺ വരുന്നത്, അതിൻ്റെ ആ ഒരു റീസൺ കണ്ടുപിടിച്ച് ആ ഒരു ഡിസീസ് സ്പ്രെഡ് ആവുന്നതിൽ നിന്നും അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനായിട്ടും പൊട്ടൻഷ്യൽ ഔട്ട് ബ്രേക്ക് വരുന്നതിന് മുമ്പ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽത്ത് കെയർ കുറച്ചുകൂടി ബെറ്റർ ആക്കാനും കമ്മ്യൂണിറ്റിയിലെ ഹെൽത്തിലെ സേഫ്റ്റി ബെറ്റർ ആക്കാനും വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം പറയുന്നത്. അപ്പോൾ എനിക്കും തോന്നി സത്യമാണ്. ശരി, ഈ പറഞ്ഞ പോലെ നമുക്കൊരു ഫുഡ് പോയിസണും കാര്യങ്ങളും വരുന്ന ചിലപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സ്ഥലത്ത് പോയി കഴിച്ചിട്ടാന്ന് വിചാരിക്കുക, അപ്പോൾ അവിടെ നിന്ന് കഴിച്ച ബാക്കിയുള്ളവർക്ക് അതുണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ അവിടെ എന്താണ് അപ്പോൾ പറ്റിയത് അല്ലെങ്കിൽ അവിടെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അവർക്കും അത് മനസ്സിലാക്കി കൊടുക്കണം, അതിനനുസരിച്ചിട്ടുള്ള ആക്ഷൻസ് എടുക്കണം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് MOPS ഹാവ് ടു ബി ലിറ്റിൽ മോർ എന്താ പറയുക റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്, റൈറ്റ്? സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെൽത്ത് അവരുടെ ഒരു അവർക്ക് നമ്മുടെ ഹെൽത്തിൻ്റെ ഒരു സേഫ്റ്റി തരേണ്ടതൊക്കെ തന്നെ അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റിയും കൂടി ആയതുകൊണ്ടാണ് ഇങ്ങനൊരു ഡിസിഷൻ എടുത്തിരിക്കുന്നത്. സോ ഐ തിങ്ക് ഓൾ ദ ഹെൽത്ത് ഫെസിലിറ്റീസ് ഗോട്ട് ദി ഇൻഫർമേഷൻ ആസ് വെൽ. എന്തായാലും ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊക്കെ തന്നെ കുറച്ചും കൂടി ഒരു എന്താ പറയുക ഹെൽത്ത് കെയർ സിസ്റ്റത്തിൻ്റെ മുകളിൽ ഒരു വലിയ ഒരു ട്രസ്റ്റ് വരികയാണ്. ആൻഡ് വി നോ ദാറ്റ് MOPS ഇസ് ദെയർ, അല്ലെങ്കിൽ PHCC ആണെങ്കിലും അഹമ്മദ് ആണെങ്കിലും എല്ലാം നമ്മുടെ ഹെൽത്ത് കെയറിന് വേണ്ടിയിട്ടൊക്കെ തന്നെ അവിടെയുണ്ട്. ആൻഡ് ദിസ് ഇസ് മേക്കിംഗ് ഇറ്റ് മോർ യുനോ റെസ്പെക്ട്ഫുൾ ആൻഡ് റെസ്പോൺസിബിളായിട്ട് കാണുന്നത് കാണുമ്പോൾ ഭയങ്കര ഒരു ട്രസ്റ്റ് വർത്തി ആയിട്ട് ഭയങ്കര ഒരു ഒരു സമാധാനം കൂടി കിട്ടുന്നുണ്ട്. എനിവേ, ഇതും കൂടി പറഞ്ഞുകൊണ്ട് എനിക്ക് ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോകേണ്ട സമയമായിരിക്കുകയാണ്. ഇനി വൈകുന്നേരം സിനിമാ വിശേഷങ്ങളുമായിട്ട് എത്തുന്നതായിരിക്കും. അതുവരെ കേട്ടുകൊണ്ടിരിക്കുക അതെൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഈ പറഞ്ഞ പോലെ നമ്മുടെ മാറ്റ്നി മാഷപ്പ് ക്ലാസിക്സ് ഒക്കെ തന്നെ കേൾക്കാനായിട്ട് സമയമായി വരുന്നു. അപ്പോൾ പാട്ടുകൾ കേൾക്കാൻ കീപ് ലിസ്ണിംഗ്. ദിസ് ഇസ് ഖത്തേഴ്സ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

0: പ്രിയ സുഹൃത്തുക്കളെ, ഐ എം ലാലു അലക്സ്.
1: യു ആർ ലിസണിംഗ് ടു
0: റേഡിയോ സിനോ 91.7.
2: ജോയ് അലുക്കാസ് ബ്രിങ്സ് യു ദ ജോയ് ഓഫ് സമ്മർ.
3: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായിത്തീരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ് 3.99% ഓൺവേർഡ്സ്, അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദി ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
4: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
5: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
6: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411113. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ and medical center.
7: Matinee Classics.

0: Radio Suno, 91.7 FM.
1: Qatar's favorite radio station.
2: ഡേറ്റിംഗ് കോളുകളും ഈ ചെറിയ റീചാർജില് ഇതെങ്ങനെ കിട്ടി?
3: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
2: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
3: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
2: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
3: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
1: മാറ്റിനി ക്ലാസിക്സ്.

0: this is Manjima.
1: Hi, this is Manjima.
0: You are listening to 91.7 Qatar's favorite radio station, Radio Suno.
1: Radio Suno.
0: K2K2 Kootukuda.
1: Kootukuda.
2: Adi, enna birthday celebration enda chelavu ende?
3: ആകെ സെഡാണ് മോനെ.
4: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
2: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം. സംസം മന്തി, ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്.
5: ഒരു സൈക്കോളജിക്കൽ ത്രില്ലറുമായി കുഞ്ചാക്കോ ബോബന്റെ ഉന്മാദം.
6: നമ്മുടെ ജീവിതം മാറാൻ പോവാ. ഞാൻ കള്ളം പറഞ്ഞൊന്നുമല്ല.
5: ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢതകളുടെ ചുരുളഴിക്കാൻ ഷാഹി കബീറിന്റെ എഴുത്തിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ചാക്കോച്ചൻ, ലിജോ മോൾ ജോസ്, സിദ്ദീഖ്, കൃഷ്ണപ്രഭ, സുധീഷ്, വിവേക് നായർ തുടങ്ങി വമ്പൻ താരനിര.
6: ഫയലിംഗ് എടുത്തോളാം, ഞാൻ നോക്കട്ടെ തൊട്ട് എന്ത് സംഭവിക്കുന്നു.
7: ആ ഫയലിൽ തൊട്ട് എന്ത് സംഭവിക്കുന്നു നീ പറഞ്ഞു.
5: സൈക്കോളജിക്കൽ ത്രില്ലർ മൂവി ഉന്മാദം തിയേറ്ററുകളിൽ വിജയകരമായ പ്രദർശനം തുടരുന്നു.
2: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
8: Matinee Classics.

0: are listening to Radio Suno 91.7 FM.
1: Qatar's favorite radio station.
2: പ്രശ്നം ഉണ്ടായിട്ട് മാത്രം സർവീസിന് പോകുന്നവരാണോ നിങ്ങൾ?
3: അതൊക്കെ പഴയ കഥ. കാറിനും വേണം കൃത്യമായ എക്സ്പേർട്ട് കെയർ. അതും 150-ലധികം വർഷങ്ങളുടെ ട്രസ്റ്റഡ് സർവീസ് നൽകുന്ന ഒറിജിനൽ മോട്ടോർ ഓയിൽ ബ്രാൻഡായ വാൽവലിൻ.
2: സൽവാ റോഡിലെ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസിലേക്ക് എത്തൂ. ഓരോ സർവീസും എക്സ്പേർട്സ് മാത്രമായിരിക്കും കൈകാര്യം ചെയ്യുക. ഒപ്പം ജെനുവിൻ വാൽവലിൻ പ്രൊഡക്ട്സ് ആൻഡ് പ്രീമിയം ഫിൽറ്റേഴ്സ്. കൂടാതെ നിങ്ങളുടെ വാഹനത്തിന്റെ സർവീസ് ഡീറ്റെയിൽസ് എല്ലാം ഡിജിറ്റൽ കാർ പാസ്പോർട്ട് വഴി കൃത്യമായി മനസ്സിലാക്കാം. ഇന്ന് തന്നെ വിസിറ്റ് ചെയ്യൂ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസ് സൽവാ റോഡ്. കോൾ 7765-5954.
0: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിഫ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
1: GCC റേഡിയോ നാടക മത്സരം സീസൺ 4.
0: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
1: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.

0: 91.7 FM.
1: Brought to you by Safari, world class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces ethically sourced aanu. Adodappam Malabar Promise nalguna complete transparency.
3: അങ്ങനെ നല്ല നല്ല പാട്ടുകളൊക്കെ കേട്ടുകൊണ്ട് ഇനിയിപ്പോൾ സിനിമാ ലോകത്തേക്ക് നമ്മൾ എത്തുന്ന സമയമാണ്. മാറ്റിനി മാഷപ്പിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ സദാ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാണ് കേട്ടോ. ഇന്ന് ഞാൻ വിചാരിച്ചു പുതിയ കുറച്ച് സിനിമാ വിശേഷങ്ങൾ ഷെയർ ചെയ്താലോ എന്ന്. ഇന്നലെയൊക്കെ നമ്മൾ കുറച്ചധികം പഴയ ചരിത്രങ്ങളും അല്ലെങ്കിൽ ചില സിനിമകൾക്ക് പിന്നിലെ കഥകളും ചില താരങ്ങളുടെ സിനിമാ ജീവിതത്തെക്കുറിച്ചും ഒക്കെയാണ് നമ്മൾ സംസാരിച്ചത്. അപ്പോൾ ഇന്ന് എന്തായാലും നേരെ നമുക്ക് പുതിയ ചില വിശേഷങ്ങളിലേക്ക് പോകാം. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട താരമായിട്ടുള്ള ഉർവശി ചേച്ചിയും ജോജു ജോർജും ആദ്യമായിട്ട് ഒന്നിക്കുന്ന ഒരു സിനിമയെ താനായിട്ട് പോകുന്നു. ആ സിനിമയുടെ പേര് ആശ എന്നാണ് കേട്ടോ. ആ സിനിമയുടെ ഒരു റിലീസ് അനൗൺസ്മെന്റ് പോസ്റ്റർ ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. ആ പോസ്റ്റർ കുറച്ച് ഡിഫറെൻ്റ് ആണ് കേട്ടോ. അതാണ് പെട്ടെന്ന് എല്ലാവരും ശ്രദ്ധിക്കാനുണ്ടായ ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം ഉർവശി ചേച്ചിയുടെ ആണെങ്കിലും ജോജു ജോർജിൻ്റെ ആണെങ്കിലും പാതി മുഖങ്ങളാണ് ആ ഒരു പോസ്റ്ററിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. September 4 സിനിമയുടെ വേൾഡ് വൈഡ് റിലീസ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ സിനിമയുടെ കുറച്ച് വിശേഷങ്ങൾ കൂടി ഞാൻ ഷെയർ ചെയ്യാം. അതിനു മുൻപായിട്ട് അടുത്ത പാട്ടിലേക്ക്.

മാറ്റിനി മാഷപ്പാണ് കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഞാനിസ നിങ്ങളുടെ കൂടെയുണ്ട്. ഇന്ന് ചില പുതിയ സിനിമാ വിശേഷങ്ങളിലൂടെയാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ആശ എന്ന് പറയുന്ന ഒരു പുതിയ സിനിമ എത്തുന്നുണ്ട്. ഉർവശി, ജോജു ജോർജ് ഇവരാണ് പ്രധാന കഥാപാത്രങ്ങളായിട്ട് ഈ സിനിമയിൽ എത്താനായിട്ട് പോകുന്നത് കേട്ടോ. ഈ സിനിമയുടെ പോസ്റ്റർ നമ്മൾ സ്ഥിരം കാണുന്ന പോസ്റ്ററിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിസൈനിലാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രത്യേക ഒരു കൗതുകം നമുക്ക് തോന്നുന്നുണ്ട്. അതായത് ഉർവശി ചേച്ചിയുടെ മുഖം പാതി മറയുമ്പോൾ അതിനുള്ളിൽ നിന്നും നായകന്റെ പകുതി മുഖം നമുക്ക് കാണാനായിട്ട് പറ്റുന്ന തരത്തിലുള്ള ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റർ ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. 5 ഭാഷകളിലാണ് ഈ സിനിമ റിലീസ് ആവാനായിട്ട് പോകുന്നത് കേട്ടോ. ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് നവാഗതനായ സഫർ സനലാണ്. അപ്പൊ എന്തായാലും ഒരു നല്ല ചിത്രം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടുകൂടി നമ്മൾ കേൾക്കുകയാണ്. മാറ്റിനി മാഷപ്പിലൂടെ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM.
1: Qatar's favorite radio station.
2: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിഫ്സനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
3: റേഡിയോ നാടക മത്സരം സീസൺ 4.
2: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
3: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
4: Hello everyone, this is Naresh Iyer.
5: You're listening to
4: Radio Suno 91.7.

ആക്ഷൻ കോമഡി മാസ് ഇതെല്ലാം കൂടെ ചേർത്തുകൊണ്ട് ഒരു ഗംഭീര അല്ലെങ്കിൽ ഒരു മെഗാ ക്യാൻവാസിൽ ഒരു മമ്മൂക്ക ചിത്രം വരുന്നു എന്നുള്ള ആ ഒരു സ്പെഷ്യൽ വിശേഷമാണ് ഇനി എനിക്ക് ഷെയർ ചെയ്യാനായിട്ടുള്ളത് കേട്ടോ. ഗംഭീര ലുക്കിലായിരിക്കും മമ്മൂക്കേനെ നമുക്ക് ഈ ഒരു മൂവിയിൽ കാണാനായിട്ട് സാധിക്കുക എന്നാണ് പല മീഡിയാസും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. നിതീഷ് സഹദേവ് ഒരുക്കുന്ന ബിഗ് ബജറ്റ് ആക്ഷൻ എന്റർടൈനർ സിനിമയിലേക്ക് മമ്മൂക്ക ജോയിൻ ചെയ്തു എന്നുള്ള വിശേഷങ്ങൾ ഇങ്ങനെ വന്നു നിൽക്കുന്നുണ്ട്. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ മമ്മൂക്ക നിർമ്മിക്കുന്ന 9-ാമത്തെ സിനിമയായിരിക്കും ഇത്. സംവിധായകനായ നിതീഷ് സഹദേവും അനുരാജ് ജോബിയും ചേർന്നിട്ടാണ് ഈ സിനിമ എഴുതിയിട്ടുള്ളത്. ജിംഷി ഖാലിദാണ് സിനിമാറ്റോഗ്രഫി. നിതീഷ് സഹദേവ് എന്ന പേര് നമുക്കറിയാം, ഫാലിമി എന്ന സിനിമയിലൂടെ നമ്മൾ ശ്രദ്ധിച്ച പേരാണ്. ആ ഒരു സൂപ്പർ ഹിറ്റ് സിനിമ ഒരുക്കിയത് നിതീഷ് സഹദേവ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ അരങ്ങേറ്റ കുറിച്ച സിനിമ കൂടിയായിരുന്നു അത്. പിന്നെ തമിഴിലാണ് ആള് ചെയ്തത്. തലൈവർ തമ്പി തലൈമയിൽ എന്ന് പറയുന്ന മൂവി സംവിധാനം ചെയ്തു. അദ്ദേഹം വീണ്ടും മലയാളത്തിൽ സംവിധാനം ചെയ്യാൻ പോകുന്ന ഈ ഒരു ചിത്രം അതിഗംഭീരമായിട്ട് മാറട്ടെ എന്നുകൂടി വിഷ് ചെയ്തുകൊണ്ട് അടുത്ത പാട്ടിലേക്ക്.

0: रेडियो सुनो 91.7 FM
1: Qatar's happiness frequency
2: now available on Amazon Music
3: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
5: ഒരു സൈക്കോളജിക്കൽ ത്രില്ലറുമായി കുഞ്ചാക്കോ ബോബന്റെ ഉന്മാദം.
6: നമ്മുടെ ജീവിതം മാറുമ്പോ ഞാൻ കള്ളം പറഞ്ഞൊന്നുമല്ല.
5: ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢതകളുടെ ചുരുളഴിക്കാൻ ഷാഹി കബീറിന്റെ എഴുത്തിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ചാക്കോച്ചൻ, ലിജോ മോൾ ജോസ്, സിദ്ദീഖ്, കൃഷ്ണപ്രഭ, സുധീഷ്, വിവേക് നായർ തുടങ്ങി വമ്പൻ താരനിര.
6: ഫയലിംഗ് അടുത്തോളം വന്നേ, ഞാൻ നോക്കട്ടെ തൊട്ട എന്ത് സംഭവിക്കുന്നു. ആ ഫയലിൽ തൊട്ട് എന്ത് സംഭവിക്കുന്നു നീ പറഞ്ഞു.
5: സൈക്കോളജിക്കൽ ത്രില്ലർ മൂവി ഉന്മാദം തിയേറ്ററുകളിൽ വിജയകരമായ പ്രദർശനം തുടരുന്നു.
0: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോഴ്സ് ഫിലിം.

മലയാളത്തിലെ സിനിമാ വിശേഷങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോ നേരെ ഒന്ന് തമിഴകത്തേക്ക് നമുക്ക് പോകാട്ടോ. കാർത്തി നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു താരമാണ് അല്ലെ. അദ്ദേഹത്തിന്റെ കരിയറിൽ പലതവണ ഫാമിലി സൂപ്പർ ഹിറ്റുകൾ നൽകിയിട്ടുള്ള ഒരു താരം കൂടിയാണ് അദ്ദേഹം. ഒരു ഫാമിലി എന്റർടൈനർ എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിലെ സിനിമകളിലേക്ക് അദ്ദേഹം തിരിച്ചു വരുന്നു എന്നുള്ള ഒരു വിശേഷം എത്തിയിട്ടുണ്ട്. അത് എല്ലാ വിഭാഗം പ്രേക്ഷകർക്കും ആസ്വദിക്കാവുന്ന രീതിയിൽ ഉള്ള ഒരു ഗംഭീരമായിട്ടുള്ള ഒരു സിനിമ കൂടി കാർത്തിയുടെ ഭാഗത്ത് നിന്നും എത്താനായിട്ട് പോവാണ്. ഫാമിലി, ഇമോഷൻ, ഹീറോയിസം ഇതൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു ആഘോഷമായിട്ടായിരിക്കും ഈ ഒരു സിനിമ വരാനായിട്ട് പോകുന്നത് എന്നാണ് തമിഴകത്ത് നിന്നും കേൾക്കുന്ന ഒരു കാര്യം. പ്രിൻസ് പിക്ചേഴ്സും നടൻ കാർത്തിയും സംവിധായകൻ മോഹൻ രാജയുമായി കൈകോർത്തുകൊണ്ടാണ് ഒരു പുതിയ ഫാമിലി എന്റർടൈനർ മൂവി എത്താനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും ആ ഒരു സിനിമ അടിപൊളി ഗംഭീരമായിട്ട് തന്നെ വരട്ടെ എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു മണിക്കൂറിന്റെ വിശേഷങ്ങൾ ഞാൻ വൈൻഡ് ചെയ്യുകയാണ്. ഇനിയും സിനിമാ വിശേഷങ്ങളുണ്ട്, കേട്ടുകൊണ്ടേയിരിക്കാം റേഡിയോ സുനോ 91.7 FM.

0: air. Brought to you by Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
1: ചൂട് കാലത്ത് ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ബദറുദ്ദീൻ യൂനസ്, കാർഡിയോളജിസ്റ്റ്, നസീം മെഡിക്കൽ സെന്റർ, അൽകോർ. ഹൃദയ രോഗമുള്ളവർ ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ദിവസവും 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. തണുപ്പ് തരുന്ന ആഹാരങ്ങൾ, വാട്ടർമെലൺ, കുക്കുംബർ, പച്ചക്കറികൾ എന്നിവ അധികമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അമിത ആഹാരം, മദ്യപാനം, കോഫി, ഷുഗർ ഡ്രിങ്ക്സ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. ചൂട് അധികരിച്ച സമയത്തുള്ള എക്സർസൈസ് പരമാവധി ഒഴിവാക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് പുറം ജോലികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. തലകറക്കം, നെഞ്ചിടുപ്പ്, നെഞ്ചുവേദന, അധിക ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടാൻ മടിക്കരുത്.
0: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
2: Hi guys, this is Nikki Galrani here.
3: You're listening to
2: Radio Suno 91.7 FM. Kete kete, kootu kooda.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Salon 91.7 FM. Matinee Mashup. Brought to you by Safari, world class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesum ethically sourced aanu. Adodappam Malabar promise nalkuna complete transparency.
2: Welcome, welcome. Good afternoon, listeners. Sandeep Vanakodiyalada on Qatar's Happiness Frequency Radio Sono 91.7 FM with the Matinee Mashup in the time. സിനിമാ ലോകത്തെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് ഞാൻ റെഡിയായിട്ടെത്തുമ്പോൾ രണ്ട് പുതിയ ചിത്രങ്ങളുടെ വിശേഷങ്ങളാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത്. അത് മാത്രമല്ല, ഒരു അടിപൊളി ഫാന്റസി മൂവിയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ വിശേഷങ്ങളും നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യാനുണ്ട്. ബട്ട് ഓഫ് കോഴ്സ് യെസ്, അതിലോട്ടൊക്കെ പോകുന്നതിന് മുന്നേ പതിവായിട്ടുള്ള ആ ഓർമ്മപ്പെടുത്തലിലേക്ക് ഒന്ന് നിങ്ങളെ കൊണ്ടുപോവുകയാണ്.
3: Brought to you by
4: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
5: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
2: വെള്ളമൊക്കെ കുടിച്ച് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാനായിട്ട് മറക്കണ്ട. ഫെസ്റ്റിവൽ സീസൺ ഇസ് കമ്മിങ് അപ്പ്. ആ ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി മനോഹരമായിട്ടുള്ള ഒരു ട്രാക്കിലേക്കാണ് കടക്കുന്നത്. സന്ദീപാണ് കൂടിയുള്ളത് ഓൺ ഖത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. മാറ്റണി മാഷപ്പിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: സത്യം മിത്രങ്ങളിലൂടെയോ ബന്ധുക്കളിലൂടെയോ വന്നാലും നിങ്ങൾ സ്വീകരിക്കരുത്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ അസറ ബാങ്കിനുള്ള സമയം.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
3: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
2: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
3: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
2: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
3: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
4: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. Power up your evenings with 917 evenings. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
5: Joy Alukas 917 evenings
6: presented by Joy Alukas world's favorite jeweler
7: powered by
8: Khatarne Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine de ruchi ariyam call 4001707
6: and
9: Marza Hypermarket be fresh be you visit your nearest store today
0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
10: This is
1: only on Radio Suno 91.7 FM.
10: Brought to you by
11: Safari, world-class shopping experience, Doha, Qatar,
10: and
12: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
13: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ ടു മാറ്റിനി മാഷപ്പ്. സിനിമാ ലോകത്തെ വിശേഷങ്ങളുമായി സന്ദീപാണ് കൂടെയുള്ളത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. ഏറ്റവും അധികം ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. അത് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമല്ല, ശരിക്കും പറഞ്ഞാൽ ഒരു സാറ്റിസ്ഫാക്ഷൻ വേറെ ലെവൽ തന്നെയാണ്. അത് സിനിമയിലേക്ക് വരുമ്പോൾ ഒരു പക്ഷേ ഒരു സിനിമയിലൊക്കെ മുഖം കാണിക്കണമെന്നുള്ളത് ഒരുപാട് പേരുടെ ആഗ്രഹമായിരിക്കും. പക്ഷേ എനിക്കിപ്പോൾ പറയാനുള്ള കാര്യത്തിൽ, ഓൾറെഡി ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തി, സ്പെഷ്യലി ദ പേഴ്സൺ ഐ എം ടോക്കിംഗ് അബൌട്ട് ഇസ് എ വെരി ഫേമസ് മ്യൂസിഷ്യൻ. അദ്ദേഹം ഒരു സിനിമയിൽ അഭിനയിക്കുന്നു, 5 ഭാഷകളിലായി സിനിമ പാൻ ഇന്ത്യൻ റിലീസായിട്ട് പുറത്തിറങ്ങാൻ പോകുന്നു. ഒരുപാട് പേര് ആരാണ് ഈ വ്യക്തി എന്ന് ചിന്തിച്ചിരിക്കുകയായിരിക്കും. കുറച്ച് പേർക്കെങ്കിലും സംഭവം അറിഞ്ഞിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ദേവി ശ്രീപ്രസാദ് ആണ് ആദ്യമായി ദ ബിഗ് സ്ക്രീനിലേക്ക് എത്താൻ പോകുന്നത് യെല്ലമ്മ എന്ന ചിത്രത്തിലൂടെ. ചിത്രത്തിൻ്റെതായിട്ടുള്ള ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഓൾറെഡി റിലീസ്ഡ് ആണ്. സംഗീത സംവിധായകൻ എന്ന നിലയിൽ ഇന്ത്യൻ സിനിമയിൽ തൻ്റെതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയാണ് നമ്മളേറെ പ്രിയപ്പെട്ട DSP ദേവി ശ്രീപ്രസാദ്. അദ്ദേഹത്തിന്റെ കഥാപാത്രമായിട്ടുള്ള പാർഷിയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ആണ് ഇപ്പോൾ ദേ റിലീസ് ആയിരിക്കുന്നത് കേട്ടോ. DSP തന്നെ സർപ്രൈസ് ആയിട്ടായിരുന്നു ചിത്രം ആ ഒരു പോസ്റ്റർ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്, ബിക്കോസ് ഇറ്റ് വാസ് ഓൺ ഹിസ് ബർത്ത്ഡേ. അപ്പോൾ ബർത്ത്ഡേ സർപ്രൈസ് ആയിട്ടാണ് അണിയറ പ്രവർത്തകർ ഈ ഒരു പോസ്റ്റർ പുറത്തിറക്കിയത്. ദിൽ രാജുവിന്റെ ശ്രീ വെങ്കടേശ്വര ക്രിയേഷൻസിന്റെ ബാനറിൽ ഒരുങ്ങുന്ന ഈ ചിത്രം 5 ഭാഷകളിലായിട്ടായിരിക്കും പാൻ ഇന്ത്യൻ റിലീസിനൊരുങ്ങുന്നത്. ഇത് കൂടാണ്ട് തന്നെ ചിത്രത്തിൽ സംഗീതമൊരുക്കുന്നത് ദേവി ശ്രീപ്രസാദ് തന്നെയാണ്. സോ ഇറ്റ് ഇസ് സംതിങ് സ്പെഷ്യൽ അല്ലേ. നമ്മൾ അഭിനയിക്കുന്ന മൂവിയിൽ നമ്മൾ തന്നെ സംഗീതവും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് സംതിങ് സ്പെഷ്യൽ തീർച്ചയായിട്ടും അല്ലേ. ബലകം എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ സംവിധായകൻ വേണു യൽദണ്ഡിയാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. എന്തായാലും ചിത്രത്തിന്റെ പ്രഖ്യാപനവും ആ ഒരു പോസ്റ്റർ ലോഞ്ചും ഒക്കെ തന്നെ വളരെയധികം ചർച്ചകളാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കുന്നത്. കൂടുതൽ വിശേഷങ്ങൾ ചിത്രത്തിൻ്റെതായിട്ടുള്ളത് പുറത്തുവിട്ടിട്ടില്ല. നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് കൂടുതൽ അപ്ഡേറ്റ്സിന്. കറന്റ് അപ്ഡേറ്റ്സ് സിനിമാ വിശേഷങ്ങളൊക്കെ ആയിട്ട് എന്തായാലും ഞാൻ കൂടെ ഉണ്ടാവും ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM മാറ്റിനി മാഷപ്പിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാവും.

0: सुनो 91.7 FM Qatar's favorite radio station.
1: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: ഹായ്, ദിസ് ഇസ് സുഹാസിനി.
4: യു ആർ ലിസണിംഗ് ടു
3: റേഡിയോ സുനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൊടാം.

0: 91.7 FM.
1: Brought to you by Safari, world class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.
3: Once again, welcome back. Radio Zone 91.7 FML, Matini, Mashup in the Time, Sandeepan Koodi Alada. ഇത് ഖത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM ആണ്. ഒരുപാട് ഒരുപാട് ഇപ്പം നല്ല പാട്ടുകളും സിനിമാ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുമ്പോൾ വെള്ളമൊക്കെ കുടിച്ച് എല്ലാവരും ഉഷാറല്ലേ, ഹെൽത്തി ആയിട്ടിരിക്കുക, ഹൈഡ്രേറ്റഡ് ആയിരിക്കുക. ഓരോർമ്മപ്പെടുത്തലോടുകൂടി നേരെ പോകുന്നത് മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളിലേക്ക്. ചിത്രത്തിന്റെ പോസ്റ്റർ കണ്ട് ഒന്ന് ഞെട്ടിയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ചിത്രത്തെ പറ്റിയിട്ടുള്ള വിശേഷങ്ങൾ കൂടുതലായിട്ട് ഇങ്ങനെ വന്നിട്ടുള്ളത്. ആ ഒരു അപ്ഡേറ്റിലേക്ക് വരുമ്പോൾ ആശ എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. സെപ്റ്റംബർ 4 ചിത്രം റിലീസ് ചെയ്യുന്നത്. എന്താണ് ഞെട്ടിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉർവശി ചേച്ചിയുടെ ഒരു ഹാഫ് ഫേസ് ആൻഡ് ഓൾസോ ജോജു ജോർജിന്റെ ഒരു ഹാഫ് ഫേസ്, ഇതാണ് പോസ്റ്ററിൽ കാണാൻ പറ്റിയത് കേട്ടോ. ആ ഒരു പോസ്റ്റർ കാണുമ്പോൾ നമുക്ക് ഒരുപാട് തോട്ട് പ്രോസസ്സിലേക്ക് പോകും. കാരണം ഇപ്പോഴത്തെ സിനിമകളൊക്കെ ഡിഫറെന്റ് ജോണേഴ്സിലാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് ഡൗട്ടും കാര്യങ്ങളും ചോദ്യങ്ങളും ഒക്കെ കൊണ്ടുവരുന്ന ഒരു പോസ്റ്റർ തന്നെയാണ് ആശ എന്ന സിനിമയ്ക്ക് വേണ്ടി പുറത്തിറക്കിയിട്ടുള്ളത്. മലയാളത്തിന്റെ പ്രിയപ്പെട്ട താരങ്ങളായ ഉർവശി ചേച്ചിയും ജോജു ജോർജും ആദ്യമായിട്ട് ഒന്നിച്ചഭിനയിക്കുന്ന സിനിമ എന്ന പ്രത്യേകത കൂടെ ആശ എന്ന മൂവിക്കുണ്ട് കേട്ടോ. മൂവിയുടേതായിട്ടുള്ള റിലീസ് അനൗൺസ്മെന്റ് പോസ്റ്ററിലാണ് ഇപ്പൊ ഭയങ്കരമായിട്ടുള്ള ചർച്ചാ വിഷയങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് മൂവി എന്നറിയാനായിട്ട് ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട്. ബട്ട് ദെൻ ഓഫ് കോഴ്സ് നമ്മൾ കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ക്ഷമ ഈസ് വെരി മച്ച് ഇമ്പോർട്ടന്റ്. സെപ്റ്റംബർ 4 വേൾഡ് വൈഡ് റിലീസ് ആയിട്ടാണ് സിനിമ ഇറങ്ങുന്നത്. ഉർവശി ചേച്ചിയും ജോജു ജോർജും കൂടാണ്ട് തന്നെ ഐശ്വര്യലക്ഷ്മി, വിജയരാഘവൻ എന്നിവരും ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. എല്ലാ നാഷണാലിറ്റീസിനും തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ 5 ഭാഷകളിലായിട്ടായിരിക്കും ചിത്രം പുറത്തിറങ്ങാൻ പോകുന്നത്. ഇപ്പൊ ഇറങ്ങുന്ന ചിത്രങ്ങളിലുണ്ടല്ലോ എല്ലാത്തിലും ഒരു സസ്പെൻസ് എലമെന്റ് ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. ചിത്രത്തിന്റെ എസെൻസ് എന്ന് പറയുന്ന ആ ഒരു സസ്പെൻസ് തന്നെയാണ്. പക്ഷെ എന്നാലും ആ എസെൻസ് ഫാക്ടർ അറിയാൻ വേണ്ടി തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും സെപ്റ്റംബർ 4 നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് കൂടുതൽ വിശേഷങ്ങൾ അറിയാനായിട്ട്. വേറെ എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ്സ് സിനിമയെ പറ്റി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എത്തിക്കുന്നതായിരിക്കും നിങ്ങളുടെ അരികിലേക്ക്. ഇത് ഖത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. മാറ്റിനി മാഷപ്പിന്റെ ടൈം കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിഫ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
3: റേഡിയോ നാടക മത്സരം സീസൺ 4.
2: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ഐഡി PR@suno.qa.
3: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.

0: 91.7 FM.
1: Brought to you by Safari, world class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.
3: Welcome, welcome once again. Welcome back to the Radio Sun 91.7 FM Matinee Mashupil. Sandeepaanu koodeyullathu. പുതിയ സിനിമകളുടെ വിശേഷമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് റിലീസായിട്ട് എല്ലാവരും ഭയങ്കര ആകാംക്ഷയോടെ കണ്ടുകൊണ്ടിരുന്ന ആ ഒരു സിനിമ കാണാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഐ എം ടോക്കിംഗ് അബൌട്ട് സ്പൈഡർമാൻ. സ്പൈഡർമാൻ സിനിമ നാലാമത്തെ ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം 300 crore നേടിയേക്കുന്നത്. കേരളത്തിൽ മാത്രം 20 crore. അയ്യോ, എന്തൊരു കളക്ഷൻ അല്ലേ. പക്ഷേ ബേസിക്കലി സ്പൈഡർമാൻ മൂവി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇറ്റ് ഇസ് ഓൾവേസ് എ ഫാന്റസി. ആ ഒരു ഫാന്റസിയുടെ പേരിൽ സ്പൈഡർമാൻ ഫാൻസ് ഉറപ്പായിട്ടും പോയി കാണും എന്നുള്ളൊരു കാര്യത്തിന് സംശയമൊന്നും വേണ്ട. ബട്ട് ഇപ്പോഴും മൂവി തിയേറ്ററിൽ പോയി കാണാത്ത ഒത്തിരി പേരുണ്ട്. അതുകൊണ്ട് സ്പൈഡർമാൻ മൂവിയൊക്കെ തിയേറ്ററിൽ തന്നെ കാണുന്ന ആ സൗണ്ട് എഫക്ട്സിലും ആ സ്ക്രീനിലും ഒക്കെ കാണുമ്പോൾ കിട്ടുന്ന ഒരു വികാരം ഉണ്ടല്ലോ, അതാണ് ആ ഒരു ഫാന്റസി എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും മിസ് ഔട്ട് ചെയ്യേണ്ട. ഇഫ് യു ഹാവ് നോട്ട് സീൻ ദ മൂവി, ദിസ് ഇസ് എ മസ്റ്റ് വാച്ച് സജഷൻ. എന്റെ ലിസ്റ്റിൽ ഇപ്പോൾ ഏറ്റവും ടോപ്പിലുള്ള മൂവി തന്നെയാണ്. ഓൾറെഡി മൂവി കണ്ടു, പക്ഷെ എന്നാലും ഒരിക്കൽ കൂടി കാണാനുള്ള ആഗ്രഹമൊക്കെ ഉണ്ട് ഗൈസ്. യെസ്, ഈ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് ചെറുതായിട്ട് സിനിമാ ലോകത്ത് നിന്നും ഒന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമായി വരുന്നു. ഐ വിൽ ബി ബാക്ക് ഓൺ 917 ഈവനിങ്. സോ അന്ത ടൈം പാക്കലാം. സി യു ദെൻ. ലെറ്റ് മീ ടേക്ക് എ വെരി വെരി സ്മോൾ ബ്രേക്ക്. യു ആർ ലിസ്ണിംഗ് ടു ഖത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി മാറ്റണി മാഷപ്പിന്റെ ടൈം. സന്ദീപാണ് കൂടെ ഉണ്ടായിരുന്നത്. ഇനി ദാ അഷ്ടമി ജോയിൻ ചെയ്യുന്നതായിരിക്കും ഒരുപാട് വിശേഷങ്ങളുമായിട്ട് ഓൺ ഖത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. കേട്ട് കേട്ട് ഫുട്ടുകൾ.

നല്ലൊരു പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ വരുന്ന സമയം തന്നെയാണ് ഗുഡ് ഈവനിങ് സമയം 4 മണി കഴിഞ്ഞ് ഏകദേശം 11 മിനിറ്റ്. ഈ ഒരു സമയം നിങ്ങളുടെ കൂടെ സിനിമാ വിശേഷങ്ങൾ പറയാനായിട്ട് ഞാൻ എത്തുന്നു. അഷ്ടമിയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനിമ 91.7 FM. എനിക്ക് തോന്നുന്നു ഇന്നലെ മുതൽ ആകെ മൊത്തത്തിൽ ട്രെയിലർ ഇറങ്ങിയതിൻ്റെ, അതായത് തുടക്കത്തിൻ്റെ ട്രെയിലർ ഇറങ്ങിയതിൻ്റെ ഒരു ഭയങ്കര ആഘോഷത്തിൽ തന്നെയാണ് പ്രത്യേകിച്ചും ലാലേട്ടൻ ഫാൻസ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ലാലേട്ടൻ്റെ മകളുടെ വിസ്മയ മോഹൻലാലിൻ്റെ ആദ്യ ചിത്രം, ആ ഒരു ഒരു തുടക്കം നമ്മൾ കാണാനായിട്ട് പോവുകയാണ്. അതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ അതിൻ്റെ ആ ഒരു ട്രെയിലറിൻ്റെ ലാസ്റ്റ് ആ ഒരു എൻഡിങ്ങിൽ കാണിക്കുന്ന ഒരു ഐഷോട്ട്, ആ ഒരു ഒറ്റ ഐഷോട്ടിൽ തന്നെ എന്തായാലും ഉറപ്പാണ് തിയേറ്റർ കത്തും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെയായിരിക്കും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ലാലേട്ടൻ ഫാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലെറ്റ് മീ നോ നിങ്ങൾ തുടക്കത്തിൻ്റെ ട്രെയിലർ കണ്ടതിന് ശേഷം എന്തായിരുന്നു നിങ്ങളുടെ ഒരു ഫീല്. എനിക്ക് തോന്നുന്നു ആ പാട്ട് കണ്ട് കഴിഞ്ഞപ്പോൾ പോലും എനിക്ക് ഒരു എന്തെങ്കിലും ഉണ്ടാവുമോ എന്നുള്ളൊരു സംശയം ഉണ്ടാവുമല്ലോ, എന്താവും ഈ സിനിമ എന്നുള്ളൊരു കോമൺ ആയിട്ടുള്ള നമ്മുടെ എക്സ്പെക്ടേഷൻസ് കൂടുന്നതിൻ്റെ പ്രശ്നമാണ്. നമുക്ക് നല്ല നല്ല സിനിമകളെ അല്ലെങ്കിൽ അത്രയും ഗംഭീര സ്ക്രിപ്റ്റുകളെ ഇപ്പോൾ പിടിക്കുകയുള്ളൂ എന്നുള്ളൊരവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഈ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ട്രെയിലർ കഴിഞ്ഞ ദിവസം ഇറങ്ങുന്നത്. ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് എന്തോ എവിടെയൊക്കെ ഒരു എക്സ്പെക്ടേഷൻ വന്ന് തുടങ്ങി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെ ഫൈറ്റ് സീൻസ് ആണെങ്കിലും എന്തൊക്കെയോ ഉണ്ടെന്ന് കണ്ടപ്പോൾ തോന്നി. ആൻഡ് നമുക്ക് ഈവൻ ആൻ്റണി പെരുമ്പാവൂരിൻ്റെ മകൻ്റെ ഒരു മറ്റൊരു രൂപം കാണാനായിട്ട് പറ്റും. ആളെ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തത്രയും നല്ല രസത്തിൽ കാണാൻ പറ്റും എന്നൊക്കെ എൻ്റെ മനസ്സ് പറയുന്നു. ഇപ്പോൾ എനിക്കങ്ങനെ പലതും തോന്നി. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ് തോന്നിയതെന്ന് പറയുക, മെസ്സേജ് അയയ്ക്കുക 5000097 കേട്ടോ. തുടക്കം ആ ട്രെയിലർ കണ്ടവരുണ്ടാവും, കണ്ടവരോടാണ് പറഞ്ഞത്. കാണാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കാണുക, യൂട്യൂബിലൊക്കെ തന്നെ വന്നു കഴിഞ്ഞു, ഇന്നലെ വന്നു കഴിഞ്ഞു. അപ്പോൾ എന്തായാലും അതിൻ്റെ ട്രെയിലർ കണ്ടിട്ട് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടിട്ട് എന്താണ് തോന്നുന്നത്, സിനിമ എന്തുമാത്രം എക്സ്പെക്ട് ചെയ്യാമെന്ന് തോന്നുന്നു, എല്ലാം മെസ്സേജ് അയക്കൂ 5000097. എന്തായാലും തുടക്കമല്ല ഇവിടെ, ഇപ്പോൾ തുടരും സിനിമയിലെ പാട്ടാണ് വന്നേക്കുന്നത്. എന്തായാലും അത് പറഞ്ഞപ്പോഴാണ് ഒരു പോസ്റ്റിനെ കുറിച്ച് പറയാനായിട്ടുണ്ട്. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. ഇപ്പം നമുക്ക് നേരെ അടിപൊളി പാട്ടിലേക്ക് പോകാം.

0: Joy Alucas brings you the joy of summer.
1: ഓഗസ്റ്റ് 8 വരെ മാത്രം.
2: Joy Alucas, world's favorite jeweler.

0: are listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station.
2: എന്റെ ഹലാ റീചാർജിനൊപ്പം എനിക്ക് 10 GB ഫ്രീ ആയി കിട്ടി.
3: എന്ത്?
2: എങ്ങനെ? റീചാർജ് ചെയ്താൽ മാത്രം മതി, ഫ്രീ ഡേറ്റയോ മിനിറ്റുകളോ ലഭിക്കും. ഇന്നലെ എനിക്ക് 50 മിനിറ്റ് ഫ്രീ ആയി കിട്ടിയത്.
3: എല്ലാ ദിവസവും ഇങ്ങനെ കിട്ടുമോ?
2: അതെ, നീ എല്ലാ ദിവസവും.
3: ആഹാ, ഞാൻ എന്താ എന്റെ ഹലാ നമ്പർ റീചാർജ് ചെയ്യുക.
0: നിങ്ങളുടെ ഡെയിലി സർപ്രൈസ് ഇതാ എത്തിക്കഴിഞ്ഞു. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ സർപ്രൈസ് ആയി നേടൂ. ഒരിഡോ ആപ്പിലൂടെ ക്ലെയിം ചെയ്യാം.
1: എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
4: എല്ലാവർക്കും നമസ്കാരം, ഞാൻ ഗായിക കെ എസ് ചിത്ര.
0: യു ആർ ലിസ്ണിംഗ് ടു
4: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
1: This is only on
0: Radio Suno 91.7 FM,
1: brought to you by Safari, world-class shopping experience, Doha, Qatar, and
5: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: This is
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
3: ഒരു സൈക്കോളജിക്കൽ ത്രില്ലറുമായി കുഞ്ചാക്കോ ബോബന്റെ ഉന്മാദം.
4: നമ്മുടെ ജീവിതം മാറാൻ പോവാ. ഞാൻ കള്ളം പറഞ്ഞൊന്നുമല്ല. നീ നോക്കി.
3: ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢതകളുടെ ചുരുളഴിക്കാൻ ഷാഹി കബീറിന്റെ എഴുത്തിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ചാക്കോച്ചൻ, ലിജോ മോൾ ജോസ്, സിദ്ദീഖ്, കൃഷ്ണപ്രഭ, സുധീഷ്, വിവേക് നായർ തുടങ്ങി വമ്പൻ താരനിര.
4: ഫയലിംഗ് അടുത്തോളം വന്നേ. ഞാൻ നോക്കട്ടെ തൊട്ട എന്ത് സംഭവിക്കുന്നു.
5: ആ ഫയലിൽ തൊട്ട് എന്ത് സംഭവിക്കുന്നു നീ പറഞ്ഞു.
3: സൈക്കോളജിക്കൽ ത്രില്ലർ മൂവി ഉന്മാദം തിയേറ്ററുകളിൽ വിജയകരമായ പ്രദർശനം തുടരുന്നു.
1: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോഴ്സ് ഫിലിം.
6: മാറ്റിനി മാഷപ്പിലേക്ക് വീണ്ടും സ്വാഗതം. അഷ്ടമിയാണ് കൂടെയുള്ളത്. ഞാൻ ബേസിക്കലി നമ്മുടെ തുടക്കം സിനിമയെ കുറിച്ചിട്ടായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. തുടക്കം സിനിമ, തുടരും സിനിമ. ഓ എൻ്റെ അമ്മോ, പറഞ്ഞു വരുമ്പോൾ തന്നെ മാറിപ്പോകും. ഈ ഇടയ്ക്ക് ധന്യശേഷിയുടെ ഒരു വീഡിയോ വരെ ഉണ്ടായിരുന്നു. അതായത് വിസ്മയുടെ കൂടെ ഇരുന്നിട്ട് തുടക്കമെന്നും തുടരുന്നു മാറിപ്പോകുന്നതിൻ്റെ ഒരു സംഭവം. പക്ഷേ ഇതൊന്നുമല്ല ഇവിടുത്തെ കാര്യം. ഇവിടുത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ തന്നെ തുടരും, അല്ലെങ്കിൽ 2018 എന്ന് പറയുന്ന ലാസ്റ്റ് ലാലേട്ടൻ്റെ വമ്പൻ ഹിറ്റാണെങ്കിലും ഈവൻ ജൂഡ് ആൻ്റണിയുടെ ഹിറ്റാണെങ്കിലും ഇത് വെച്ചിട്ടുള്ളൊരു പോസ്റ്റർ, ആ പോസ്റ്റർ അന്ന് ഇറങ്ങിയപ്പോഴേക്കും ആ ഒരു ഇതിൽ വന്നിട്ട് ജൂഡ് ആൻ്റണി തന്നെ എഴുതിയിട്ടുള്ള ഒരു കമൻ്റ് ഉണ്ടായിരുന്നു. ആ കമൻറ്റും ഇപ്പോൾ ഇവിടുത്തെ ലാൽകേഴ്സ് ഖത്തർ ഭയങ്കരമായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സിജിലെ, ആസ് എ ലാലേട്ടൻ ഫാൻ, ആ ഒരു ഒരു പോസ്റ്റർ അന്ന് എന്തായാലും ശ്രദ്ധിച്ചു കാണുമെന്ന് എനിക്ക് ഉറപ്പാണ്.
7: അന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെങ്കില് ഞാൻ രണ്ടു ദിവസം മുന്നേ ഒന്നും കൂടി കണ്ടു അത് പോസ്റ്റർ ലാൽകെയർ ഇട്ടിട്ട്. അപ്പോ ഞാൻ ഒന്നും കൂടി അത് നോക്കി സംഭവം എന്താ എഴുതിയിട്ടുള്ളത്. ഒരു സംഭവം തന്നെയാണത് പുള്ളി.
6: അതെ അതെ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 2018 എന്ന് പറയുന്ന ഇതിനകത്ത് കൈ ഇങ്ങനെ വെച്ച്
7: ലാലേട്ടൻ തുടക്കത്തിലെ തുടരൂലേ,
6: അതെ തുടരമില്ല, ചാടുന്ന പോലീസ് സ്റ്റേഷനിൽ ചാടുന്ന ചാട്ടം വെച്ചിട്ട് ഇട്ടേക്കുന്ന ഒരു സിനിമയായിരുന്നു, ഐ മീൻ പോസ്റ്റർ ആയിരുന്നു. അതില് വന്നിട്ട് ആളിട്ടേക്കുന്ന കമന്റ്
7: ഇത് ലാലേട്ടനെ വെച്ചിട്ടുണ്ട് ഞാൻ തൂക്കും.
6: അതെ അതെ അതെ, തൂക്കും എന്ന് പറഞ്ഞിട്ട്. പക്ഷെ സത്യം പറഞ്ഞു തൂക്കും എന്നുള്ളൊരു കാര്യത്തിൽ ഉറപ്പ് വരുന്നു. കാരണം കഴിഞ്ഞ ദിവസത്തെ ട്രെയിലർ കണ്ടപ്പോ ആ ലാസ്റ്റ് ഷോട്ടിൽ തന്നെ ലാലേട്ടന്റെ ആ കണ്ണ് കാണിച്ചപ്പോ
7: അതൊരു വല്ലാത്തൊരു
6: അല്ലേ
7: കാണാനുണ്ട്.
6: പ്രതീക്ഷിച്ചില്ല,
7: ഇല്ല പ്രതീക്ഷിച്ചില്ല. ഒരു സാധനം ഉണ്ടാവും, പക്ഷെ എന്താ സംഭവം നമുക്ക് മനസ്സിലാവുന്നില്ലല്ലോ.
6: ഞാൻ പ്രതീക്ഷിച്ചിരുന്ന എന്താ അറിയോ, അവിടെ ഇങ്ങനെ ഒരു ട്രെയിലറിന്റെ പകുതി എത്തിയപ്പോ കുറെ ഫൈറ്റ് നടക്കുന്നില്ലേ, ആ ഫൈറ്റിലും കാണും വന്ന് കൈ വരും.
7: കയ്യൊക്കെയാണ് ലാസ്റ്റ് പ്രതീക്ഷിച്ചത്. വോയിസ് ഓവർ
6: അങ്ങനെ
7: ചോദിക്കാലോ.
6: അതെ അതെ അതെ, അങ്ങനത്തെ എന്തെങ്കിലും ഒരു സാധനമാണ് ഞാനും പ്രതീക്ഷിച്ചത്. പക്ഷെ ജസ്റ്റ് ഒറ്റ കണ്ണ് മാത്രം വന്നപ്പോ അതിലെ കമന്റുകൾ ഞാൻ നോക്കുമായിരുന്നു. ആ ഈ ഒരു ലാസ്റ്റ് സീൻ മതി, തിയേറ്റർ തൂക്കാൻ എന്ന് പറഞ്ഞിട്ട്, ഇത് വല്ലാത്തൊരു ഗൂസ് ബംസ് ആയിരുന്നു.
7: പറഞ്ഞാ മതിയോ, അതുവരെ ഭയങ്കര നോർമൽ ആയിട്ടുള്ള ഒരു ട്രെയിലറാ കാര്യമായിട്ടൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ നമുക്കിപ്പോ ദൃശ്യമില്ലേ, ദൃശ്യം കാണുന്ന പോലത്തെ അതുപോലെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഭയങ്കര
6: ഒരു ഫാമിലി
7: എന്തോ സംഭവിക്കുന്നു മനസ്സിലാവുന്നില്ല, എന്നാലും കുറച്ച് ഫൈറ്റ് സംഭവങ്ങളൊക്കെ ഉള്ള ഒരു നോർമൽ ആയിട്ടുള്ളത്.
6: പക്ഷേ ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു പാട്ട് നമ്മൾ ആദ്യം കണ്ടപ്പോ നമുക്ക് വളരെ ഒരു നാട്ടുംപുറത്തെ ഒരു മോള് അല്ലെങ്കിൽ അവിടെ എന്തൊക്കെയോ ഇങ്ങനെ പോകുന്നൊരു സംഭവം അതൊക്കെ ആയിരുന്നു. പക്ഷെ ഇന്നലത്തെ ട്രെയിലർ വന്നതിന് ശേഷം ഇതിന് വേറൊരു മുഖം കൂടി ഉണ്ട് ഈ സിനിമയ്ക്ക് എന്നുള്ളൊരു കാര്യത്തിൽ ഉറപ്പായി
7: ഉറപ്പായി.
6: പിന്നെ ജൂഡ് ആന്റണിയും കൂടെ ആണല്ലോ, എന്താവും എന്നുള്ളതാണ്.
7: പിന്നെ ജൂടൊരു സംഭവം പറഞ്ഞു, പുള്ളിക്കൊരു ഇൻട്രോ കാർഡെന്തോ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ലാലേട്ടനും പടത്തില്,
6: ഓക്കെ
7: അതിനാണ് ഇനി ഞാൻ വെയിറ്റ് ചെയ്യുന്നത്.
6: ഇൻട്രോ കാർഡ്
7: യാ, ലാലേട്ടൻ വരുന്ന സമയത്ത് ഒരു കാർഡ് ഇൻട്രോ കാർഡ് കൊടുത്തിട്ടുണ്ട് എന്ന് ഇന്റർവ്യൂവിൽ ഇങ്ങനെ പറയുന്ന കേട്ടിരുന്നു.
6: ഓക്കെ ഓക്കെ, കാണണ്ടേ.
7: പിന്നെ
6: ഞാനിങ്ങനെ നമുക്ക് ഒന്നാമത്തെ കാര്യം, അഫ്കോഴ്സ് വിസ്മയുടെ ആദ്യത്തെ സിനിമ, ആ ഒരു തുടക്കം കാണാൻ എക്സൈറ്റഡ് ആണ്. രണ്ട്, ഈ പറഞ്ഞ പോലെ വിസ്മയ ലാലേട്ടൻ കോംബോ, അത് കാണാൻ എല്ലാരും ഭയങ്കര ഇതാണ്. അതെ അതെ, പിന്നെ ലാലേട്ടൻ എങ്ങനെയാണ് ഏതാണ് ഈ ട്രെയിലറിന്റെ ലാസ്റ്റ് കൂടെ വരുന്ന കണ്ടപ്പോ കുറച്ച് കലിപ്പ് കാണാൻ പറ്റും അല്ലേ.
7: ഒരു മറ്റേ ലാലേട്ടൻ മറ്റേ ഇന്റർവ്യൂല് പറഞ്ഞ ചെറിയൊരു ചായയും കടിക്കൊക്കെ.
6: പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആസ് എ ഫാദർ.
7: ഭയങ്കര, ഞാൻ രണ്ട് ഇന്റർവ്യൂ മൂന്ന് ഇന്റർവ്യൂ ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട് കണ്ടു കേട്ടിങ്ങനെ. പുള്ളീന്റെ ഒരു സംസാര രീതിയും ഭയങ്കര രസമായിട്ട് പുള്ളി സംസാരിക്കുന്നുണ്ട്. രസം ഞാനിങ്ങനെ എന്റെ ഒന്നും കൂടി റിവൈൻഡ് അടിച്ചിട്ടൊക്കെ കാണുന്നത് പുള്ളീന്റെ ഒരു എക്സ്പ്രഷൻ കാണാൻ.
6: കാരണം ആളവിടെ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഒരു അച്ഛനായി നിന്നിട്ട് മോളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇത്രയും നല്ല രസത്തില് പാവുണ്ട് വിട്ടേന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ടം തോന്നി. എന്നിട്ട് ഇപ്പൊ എല്ലായിടത്തും ഒപ്പത്തിലേക്ക് അല്ലെങ്കിൽ ഇതിലേക്ക് മറ്റേ പാട്ടൊക്കെ വെച്ചിട്ട് ഭയങ്കരമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും അത് ആ ഫീല് തോന്നുന്നു,
7: നല്ല രസമായിട്ടുണ്ട്. പിന്നെ വേറെ കുറെ ഇന്റർവ്യൂസിലും വരുന്നുണ്ട് പുള്ളി, പണ്ട് സ്കൂളിൽ പോയ കഥയൊക്കെ പറയുന്നുണ്ട്. ഇവർക്ക് വേണമെന്ന് പറഞ്ഞു പോയതല്ലേ, പിന്നെ ഞാനെന്ത്
6: അവിടെ നല്ല ഫുഡ് കിട്ടും.
7: പുള്ളിനെ പറയുന്ന രീതി നല്ല രസമുണ്ട്, നമ്മളിങ്ങനെ കണ്ടിരുന്നു.
6: അതെ അതെ. അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നു ആ അച്ഛൻ മകൾ ഇങ്ങനെ കാണാൻ പറ്റും, അതൊരു വേറെ രസം. പക്ഷെ സിനിമയിൽ അച്ഛനായിട്ടല്ല, സിനിമയിൽ അച്ഛനായിട്ട് വരുന്ന സായികുമാർ ചേട്ടനാണ്. അതുകൊണ്ട് തന്നെ അതും പിന്നെ എനിക്ക് തോന്നുന്നു ചിപ്പി അമ്മയായിട്ട് വരുന്നുണ്ട്. എനിക്ക്
7: തോന്നുന്നു
6: ആ കുട്ടിക്കാലത്തെ ആന്ന് തോന്നുന്നു. പക്ഷെ എന്നാലും ചിപ്പിനെയും ഈ പറഞ്ഞ പോലെ കുറെ നാൾക്ക് ശേഷം അതെ കാണാൻ പറ്റുന്നതിന്റെ ഒരു സന്തോഷമുണ്ട്. എന്തായാലും മക്കളെ എന്തേലൊക്കെ സംഭവിക്കുന്ന ആളെ കഴിഞ്ഞ് എനിക്ക് മറ്റു ഡയലോഗ് ഇഷ്ടപ്പെട്ടു. മറ്റേ ഏതോ ഒരു റിപ്പോർട്ടർ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതില് ഫൈറ്റ് ഉണ്ടോ, കാലൊക്കെ ഇങ്ങനെ കാല് മേലേക്ക് എടുത്ത് ചവിട്ടുന്നുണ്ടോ എന്താ ചോദിച്ചപ്പോ, എന്റെ അത്ര പൊക്കി ചവിട്ടുന്നില്ല. എന്തായാലും ആ ചായം കടിക്കാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. നമുക്ക് എന്തായാലും അടുത്ത ദിവസം, അതായത് നാളെ കഴിഞ്ഞ് മറ്റന്നാള് നമ്മള് ഫ്രൈഡേ വീക്കെൻഡ് ആണ്, എല്ലാവരും പോയി കാണണം. എനിക്ക് തോന്നുന്നു എല്ലാ നമ്മുടെ ലാൽക്യൂസ് ഫാൻസ് ഫുൾ സെറ്റാണ്,
7: അവര്
6: അതെ റെഡിയാണ് കാണാൻ വേണ്ടിട്ട്.
7: എനിക്ക് എന്നോടന്ന് ലാസ്റ്റ് ഇപ്പം ഏതായിരുന്നു കിരീടം കാണാൻ പോയ സമയത്ത് പറഞ്ഞായിരുന്നു അവര്,
6: അതെ അതെ അതെ അതെ അതെ. അപ്പൊ എന്തായാലും അടിപൊളി, ഈ പറഞ്ഞ പോലെ ജൂഡ് ആന്റണി ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ എന്തായാലും പല പല ഷെയ്ഡ്സ് നമുക്ക് പ്രതീക്ഷിക്കാം.
7: നല്ല കൊറിയോഗ്രാഫിയാണ്.
6: അതെ അതെ, അത് 2018 എനിക്ക് സത്യം പറഞ്ഞാൽ 2018 ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പടമാണ്.
7: എനിക്ക് നല്ല, ഞാൻ തിയേറ്ററിൽ പോയിട്ട് കണ്ടത് നാട്ടിൽ നിന്ന് കണ്ടതാണ്. എനിക്ക് അതുപോലെ തന്നെ ഓം ശാന്തി ഓശാനയും ഭയങ്കര രസമുള്ള പടമാണ്,
6: ഭയങ്കര ക്യൂട്ട് പടമാണ്.
7: ക്യൂട്ട് പടമാണ്, നമുക്ക് ഇങ്ങനെ എപ്പോ വേണ്ടിക്കൊന്ന്
6: റീവാച്ച്
7: ചെയ്യാൻ പറ്റുന്ന ഒരു പടമാണ്.
6: ഈ 2018 കാണാൻ വേണ്ടി ചെന്നപ്പോഴേ ടിക്കറ്റ് കിട്ടാനുണ്ടായിരുന്നില്ല. അപ്പോ ഏഷ്യൻ ടൗണിൽ എനിക്ക് തോന്നുന്നു താഴെന്ന് ഒരു മൂന്നാമത്തെയോ നാലാമത്തെയോ റോയിലാണ് ഞാൻ ഇരിക്കുന്നത്. ഞാനിങ്ങനെ മേലോട്ട് നോക്കി ഇങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോഴല്ലോ നമ്മളെന്തോ ആ പ്രളയത്തിനുള്ളിൽ
7: ഞാൻ കണ്ണൂരിന്നാ കണ്ടത്, നാട്ടിന്നാ കണ്ടത്. അപ്പോ ഫ്രണ്ട് സീറ്റിലാ കിട്ടിയ, കുറച്ച് മൂന്നാമത്തെ അങ്ങനെ ഒരു സീറ്റിലാ കിട്ടിയ. നമുക്ക് അങ്ങനെ അങ്ങനെ കാണേണ്ട ഒരു ഇതിലുണ്ട്
6: ആ സിനിമ. സത്യത്തിൽ അങ്ങനെ കാണണം, അത്ര അടുത്തായിട്ട്. അപ്പൊ നമുക്ക് ഭയങ്കര ഇന്റൻസ് ആയി പോവാ സിനിമ, അതാണ് അതിന്റെ ഒരു പ്രശ്നം.
7: കഴിഞ്ഞ പാട് പടം കഴിഞ്ഞ് വരുമ്പോ നല്ല മഴയും,
6: അപ്പൊ പിന്നെ തീർന്ന് അതിന്റെ എഫക്റ്റ് തന്നെ പോവാൻ കുറച്ച് സമയം എടുക്കും, അതാണ് അതിന്റെ വലിയൊരു പ്രശ്നം. എന്തായാലും ഈ ഒരു സിനിമയും അതുപോലെ തന്നെ എന്തെങ്കിലും ഉണ്ടാവട്ടെ, ആ ഒരു എഫക്റ്റ് അങ്ങനെ നിൽക്കട്ടെ. ഇപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്, ഈ ഒരു സിനിമയുടെ ട്രെയിലർ കണ്ട സന്തോഷം ഞങ്ങളുടെ കൂടെ പങ്കിട്ടു. സിജിൽ ആസ് എ ഒഫീഷ്യൽ ലാൽ ഫാൻ ഓഫ് റേഡിയോ സിനോ, സിജിൽ മാത്രമല്ല കേട്ടോ, ഞങ്ങൾ എല്ലാവരും മോസ്റ്റ്ലി ഇവിടെ കൂടുതൽ ഭൂരിപക്ഷം. പക്ഷെ ഞങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ അപ്പുണ്ണി അപ്പ വരും, അതാണ്. എന്തായാലും ലാലേട്ടൻ എന്ന് പറയുന്ന ആക്ടറിനെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ലാലേട്ടൻ ആസ് എ ഫാദർ ആൻഡ് ആൻ ആക്ടർ സ്ക്രീനിൽ വരുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്ന് നമുക്ക് മറ്റന്നാൾ കണ്ടറിയാം.

0: सुनो 91.7 FM Qatar's favorite radio station. Today's Go Rate update brought to you by Sky Jewelry. Sky Jewelry now open at Safari Mall Abu Hamur.
1: ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ് ഇങ്ങനെയാണ്. 24 carat gold 507.50, കത്തറിയാൽ 22 carat gold 468, കത്തറിയാൽ 21 carat gold 443.50, കത്തറിയാൽ 18 carat gold 383, കത്തറിയാൽ. അപ്പോൾ ഇതുകൂടി പറഞ്ഞുകൊണ്ട് എനിക്കിതാ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. നമ്മൾ കുറച്ച് നേരമായി തുടക്കം സിനിമയെക്കുറിച്ച് പറയുമായിരുന്നു. ജസ്റ്റ് വൺ മോർ ഡേ ആഫ്റ്റർ ദാറ്റ് will be actually seeing the തുടക്കം ഓഫ് വിസ്മയ മോഹൻലാൽ ഓൺ ദ സ്ക്രീൻ അലോങ് വിത്ത് ഹെർ ഫാദർ, the one and only, the complete actor Mohanlal. അപ്പം എന്തായാലും ഈ ഒരു സമയത്ത് നല്ലൊരു പാട്ടും കൂടി വെച്ചെന്ന് ഞാൻ പോകുന്നു. നിങ്ങളുടെ കൂടെ ഇനി ജോയിൻ ചെയ്യുന്നത് സന്ദീപായിരിക്കും. സോ സ്റ്റേ ട്യൂൺ.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi authentic Arabic cuisine. Riziyariyam. Call 4000-1707.
1: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: Good evening, listeners. Radio Suno 91.7 FM. Either 917 evenings in the time. Sandeep Aanu Koodi Ullathu on Qatar's happiness frequency. Studio clockil samayam 5 mani kazhinja 2 minute 30 second. Yet another beautiful ആയിട്ടുള്ള ഒരു ഈവനിങ്, ആൻഡ് ദർ ഇസ് നോ ഡിബേറ്റ് ഓൺ ദാറ്റ് അല്ലേ. ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഈവനിങ്സ് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് ഹ്യൂമിഡിറ്റിയൊക്കെ അധികമാണെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ പുറത്തുണ്ട്. നമ്മുടെ ഫ്രണ്ട്സ് ക്രിയേറ്റ് ചെയ്ത് തരുന്നുണ്ട്. നമ്മുടെ ചുറ്റും പോസിറ്റീവായിട്ടുള്ള ആൾക്കാരുള്ളപ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ ആ ഒരു സന്തോഷം ഇല്ല വേണ്ട എന്നൊക്കെ വെക്കുന്നത് അല്ലേ. ഏറ്റവും അധികം ലൈഫിൽ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യേണ്ട ഒരു ചെറിയ സാധനം എന്താണെന്നറിയാമോ? ഫിൽറ്റേഴ്സാണ്. രാവിലെ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ ഫിൽട്ടർ ചെയ്ത് ഒന്ന് ചിരിച്ചോണ്ടൊക്കെ ആയിരിക്കും ഓഫീസിലേക്ക് പോകുന്നത്. പക്ഷേ ഫിൽറ്റേഴ്സൊക്കെ ഇല്ലാതെ ഈവനിങ് ടൈം കംപ്ലീറ്റ് ആയിട്ട് നമ്മളെന്താണോ നമ്മൾ റിയൽ ആയിട്ടിരിക്കുന്ന സമയമായിരിക്കും. ഓഫീസൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് പോകുന്ന ആ ഒരു സമയത്ത് തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ഇമോഷൻ എന്ന് പറയുന്നത് ഭയങ്കര റിയൽ ആയിരിക്കും. സോ നോ ഫിൽറ്റേഴ്സ്, നത്തിങ് ഡൂയിങ്. നമ്മളിതാ ഏറ്റവും റിയൽ ആയിട്ട് തന്നെ നമ്മുടെ ഷോയിലേക്ക് ഇങ്ങോട്ട് കിടക്കുകയാണ്. 917 ഈവനിങ്സിൻ്റെ ടൈം സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. ഇന്നത്തെ ഡ്രൈവിൽ പതിപോലെ തന്നെ ഞാനും ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ, സ്പെഷ്യലി നിങ്ങൾക്ക് എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ ദിവസം പറയാനുണ്ട്. ഒരു പാട്ട്, അയ്യോ എന്ത് ട്രെൻഡിങ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പാട്ടിനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങൾ അധികം ഇന്ന് കുറച്ച് സംസാരിക്കാനുണ്ട്. ബട്ട് പാട്ടിലുള്ള കുറച്ച് സംഭവങ്ങളാണ് കേട്ടോ, ഇതിപ്പോൾ പറഞ്ഞു പറഞ്ഞ് ഞാൻ ആ സസ്പെൻസൊക്കെ കളയും. ഓക്കെ, പാട്ടവിടെ ഇരിക്കട്ടെ. എന്തായാലും നമ്മുടെ ലിസണേഴ്സൊക്കെ തന്നെ ദേ ഇപ്പോൾ ബ്യൂട്ടിഫുള്ളി ഈവനിങ് ഡ്രൈവിലായിരിക്കും. വീട്ടിലേക്ക് എത്തുന്ന ഗ്യാപ്പിൽ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഒരുപാട് നല്ല പാട്ടുകളും അതേപോലെ തന്നെ ഒരുപാട് ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ടും ചായ കുടിച്ച് ഉഷാറായിട്ട് പോവുക. അധികം കാണാത്ത ഫ്രണ്ട്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ദാ ചായ കുടിക്കാൻ പോകുമ്പോൾ ആ കൂട്ടുകാരനെ അല്ലെങ്കിൽ കൂട്ടുകാരിയൊക്കെ വിളിച്ചുകൊണ്ട് ഒരു ചായക്കൊക്കെ പുറത്തിറങ്ങുമ്പോൾ കിട്ടുന്ന സുഖം, ആ അത് വേറെ ലെവലാണ് സാറേ. അപ്പോൾ എന്തായാലും ആ ഒരു സുഖം തീർച്ചയായിട്ടും അറിയണമെങ്കിൽ അല്ലെങ്കിൽ ആ മെമ്മറീസൊക്കെ ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ടേക്ക് ഇനിഷ്യേറ്റീവ്. അപ്പോൾ നമ്മുടെ ഇനിഷ്യേറ്റീവ് ദാ ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങട്ടെ. മാത്രമല്ല നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിഷസ് കൂടി അയക്കാനായിട്ട് മറന്നു പോകണ്ട കേട്ടോ. ഓൾറെഡി എനിക്കിവിടെ വിഷസ് വന്നിട്ടുണ്ട്, ജെയ്സൺ ബ്രോ ഒക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്നാലും മറന്നു പോകാതിരിക്കാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചാണ്, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ബർത്ത്ഡേ വിഷസ്, വെഡിങ് ആനിവേഴ്സറി വിഷസ്, മറ്റ് സ്പെഷ്യൽ ഡേ വിഷസ് ഉണ്ടെങ്കിൽ എല്ലാം ഇങ്ങോട്ട് പോകുന്നോട്ടെ. ഞാൻ ദാ മെസ്സേജൊക്കെ വായിക്കാനും നിങ്ങളുടെ വിശേഷങ്ങൾ അറിയാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോസ് 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: services.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now, available on Vodafone Shuf app.
3: Brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
4: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ് 10 മിനിറ്റും 58 സെക്കൻഡും. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു ഖത്താർസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
5: This is Radio Suno
6: 91.7 FM,
5: Qatar's favorite radio station.
7: Joy Alukas brings you the joy of summer.
8: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായിത്തീരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദ ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
9: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
10: നമസ്കാരം, ഞാൻ സൂരജ് സന്തോഷ്.
11: യു ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ 91.7.

ബ്യൂട്ടിഫുൾ ട്രാക്ക് ഒക്കെ ഇതാ കേട്ടുകൊണ്ടിരുന്ന സമയം സ്റ്റുഡിയോ ക്ലോക്കിൽ 5 മണി കഴിഞ്ഞ് 19:31 സന്ദീപാണ് കൂടെയുള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. ഇത് 917 ഈവനിങ്സിന്റെ ടൈം. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ദിവസങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോകാനായിട്ട് നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ദ പ്രിപ്പറേഷൻ പ്രോസസ്സ് ഗോയിങ് ഓൺ. ഒത്തിരി പേര് തന്നെ ഒരുപാട് പ്ലാനിങ്ങും കാര്യങ്ങളും ബേസിക്കലി നമ്മുടെ ട്രാവലൊക്കെ പ്ലാൻ ചെയ്ത് അതേപോലെ വെക്കേഷനൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഏത് ട്രാവലാണെങ്കിലും നമുക്ക് മെമ്മറീസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരുപാട് രീതിയിലുള്ള സൗഹൃദങ്ങളെയും കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക. അത് പറഞ്ഞുകൊണ്ട് നേരെ പോകുന്നത് ഗുഡ് ഈവനിങ് വിഷസിലേക്കാണ്. അമിത് ഗുഡ് ഈവനിങ് പറയുന്നു, നസീം ഗുഡ് ഈവനിങ് പറഞ്ഞിട്ടുണ്ട്, അമീറിൻ്റെ ഗുഡ് ഈവനിങ് മെസ്സേജ്, ആൻഡ് ഓൾസോ നാസിഫ് ഗുഡ് ഈവനിങ് പറയുന്നു. നാസിഫ് ആദ്യമായിട്ടാണ് കേട്ടോ മെസ്സേജ് അയക്കുന്നത്. നാസിഫെ, വെൽക്കം ടു ദ ഷോ. അനസ് ഗുഡ് ഈവനിങ് പറയുന്നു, ആൻഡ് ഓൾസോ ജാസിം ഗുഡ് ഈവനിങ്, അജയ് ഗുഡ് ഈവനിങ് പറഞ്ഞിട്ടുണ്ട്, റഹീം ഗുഡ് ഈവനിങ് പറഞ്ഞിട്ടുണ്ട്, ജെയ്സൺ ഗുഡ് ഈവനിങ് വിഷസിൻ്റെ കൂടെ തന്നെ ഹലോ റേഡിയോ സുനോ. ഇന്ന് എൻ്റെ നീസോ, നീസിൻ്റെ പേര് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ, ഇവാഞ്ചലിൻ, ഇവാഞ്ചലിൻ എന്നാണോ, അങ്ങനെ തന്നെയാണ് ഇരിക്കും പ്രൊനൗൺസ് ചെയ്യുന്നത്. സോ ഇവാഞ്ചലിൻ്റെ ബർത്ത്ഡേ ആണ്, 10 വയസ്സാണ് ആയിട്ടുള്ളത്. അപ്പോൾ ഇവാഞ്ചലിന് വേണ്ടി ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ബർത്ത്ഡേ വിഷസ് ജെയ്സൺ ബ്രോ പറയാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ബർത്ത്ഡേ വിഷിലേക്ക് ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ ഇവാഞ്ചലിന് ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ.

ആൻഡ് ആ ഒരു ബർത്ത്ഡേ വിഷസ് ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഉണ്ണി ഗുഡ് ഈവനിങ് പറയുന്നു. ഗുഡ് ഈവനിങ് ബ്രോ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? അടിപൊളിയായിട്ട് പോകുന്നില്ലേ? ആബിദ് ഗുഡ് ഈവനിങ് പറഞ്ഞിട്ടുണ്ട്. രഞ്ജുവിന്റെ ഗുഡ് ഈവനിങ് വിഷസ് ഉണ്ട്. ആൻഡ് അജിൽ ഗുഡ് ഈവനിങ് പറയുന്നു. രമേശ് ഗുഡ് ഈവനിങ് വിഷസ് അയച്ചിട്ടുണ്ട്. ബ്രോ, എനിക്കൊരു ബർത്ത്ഡേ വിഷ് പറയാനുണ്ട്. പറയാം. പിന്നെ എന്താണ് സായി, മെസ്സേജ് അയച്ചോളൂ, ഞാൻ വെയിറ്റിംഗ് ആണ് കേട്ടോ. സോ സായിഡേ സുഹൃത്തിന് വേണ്ടിയിട്ടുള്ള മെസ്സേജാണ്. വിപിൻ എന്നാണ് സുഹൃത്തിൻ്റെ പേര്. സോ വിപിന് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ബർത്ത്ഡേ വിഷസ് ദ ഫ്രം ദ ഹെൻ എൻറ്റയർ ടീം ഓഫ് റേഡിയോസിനോ. ഹാപ്പി ബർത്ത്ഡേ.

ആസ്പദ ഒരു അടിപൊളി ബർത്ത്ഡേ വിഷസ് ഒരിക്കൽ കൂടി ഇങ്ങനെ വിഷ് ചെയ്യുമ്പോൾ അനീഷ് നമുക്ക് ഗുഡ് ഈവനിങ് വിഷസ് പറഞ്ഞിട്ടുണ്ട്. ഒരു അടിപൊളി ഈവനിങ് ആയിരിക്കട്ടെ ഇന്ന്. മഴ പെയ്യോ ബ്രോ? ഇന്നലെ പറഞ്ഞ പോലെ എന്ന് പറഞ്ഞിട്ട് മഴ പെയ്യോ എന്നല്ലല്ലോ, പെയ്യോ എന്നല്ലേ. ഓക്കെ, മഴ പെയ്യോ ബ്രോ എന്നാണ് അതുലിൻ്റെ മെസ്സേജ് വന്നേക്കുന്നത് കേട്ടോ. ഞാൻ ഇന്നലെ ഈ പറഞ്ഞ പോലെ തന്നെ വെതർ ഫോർകാസ്റ്റിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്നത്തെ ദിവസം ചെറുതായിട്ട് ക്ലൗഡി ആയിട്ടുള്ള ഒരു തണ്ടർ സ്റ്റോം ഒക്കെയോടുകൂടി മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത്. ബട്ട് രാത്രി ടൈമാണ് കേട്ടോ, നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യാം. എന്തായാലും ഇന്നത്തെ ദിവസം കുറച്ചധികം ടൈം തന്നെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ആ മഴയ്ക്ക് വേണ്ടിയിട്ട്. ലെറ്റ് സി മഴ പെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും, കുറേ നല്ല മഴപ്പാട്ടുകളൊക്കെ ആയിട്ട് നമുക്ക് അടിച്ചു പൊളിക്കാം. ബട്ട് ദെൻ ഓഫ്കോഴ്സ് മഴ പെയ്യാണെന്നുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് അറിയിച്ചേക്കണേ, ഞാൻ സ്റ്റുഡിയോയ്ക്കകത്തല്ലേ. അടിപൊളിയായിട്ടുള്ളൊരു പാട്ടിലേക്ക് കൂടി വന്നതിന് ശേഷം ബാക്കിയുള്ള വിശേഷങ്ങളുമായിട്ട് ജോയിൻ ചെയ്യുന്നതായിരിക്കും. ദിസ് ഇസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. ഗെയിം സെഗ്മെൻറ്റ്സ് ഒക്കെ ഇവിടെ റെഡിയാണ്, സിനിമ ടിക്കറ്റുകളും റെഡിയാണ്. ഏത് സിനിമയാണെന്നറിയാൻ ദാറ്റ് ഇസ് ഓൾവേസ് എ സർപ്രൈസ്.

0: Joy Alucas 917 Evenings presented by Joy Alucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thodangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707
0: and
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: Welcome back to Radio Suno 91.7 FM 917 Evenings in the Time Studio Clock. Il samayam 5 mani kazhinju 34 minutum 30 secondum. ഇന്ന് ഗെയിമൊക്കെ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് മനസ്സിൽ വിചാരിച്ചപ്പോൾ പെട്ടെന്ന് ഒരു സംഭവം സ്ട്രൈക്ക് ചെയ്തു. ലെറ്റ് മീ ഗെറ്റ് ഇൻ ടു ദാറ്റ്. ബട്ട് അതിന് മുന്നേ ഇവിടെ ഒരുപാട് പേര് എനിക്ക് ഗുഡ് ഈവനിങ് വിഷസ് അയക്കുന്നു. ആ കൂട്ടത്തിൽ തന്നെ ചായയും പഴംപൊരിയും കഴിക്കാനായിട്ട് വരുന്നു എന്നൊക്കെയുള്ള മെസ്സേജ് അയച്ചു തുടങ്ങുന്നുണ്ട്. കബീറാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. കബീറിൻ്റെ മെസ്സേജ് ഇങ്ങനെയാണ്, അയൻ ഖാലിദിലേക്ക് വന്നു കഴിഞ്ഞാൽ ചൂട് പഴംപൊരിയും ചായയും കുടിക്കാം എന്ന് പറഞ്ഞിട്ടാണ്. എന്താണ് മാൻ, എന്തല്ലേ ഒരു മനുഷ്യൻ ഇവിടെ ഇരുന്ന് പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ എന്നെ വെറുതെ കൊതിപ്പിക്കാനായിട്ട്. ഒരു ഓ കബീർ ബ്രോ മറ്റേ കൂട്ടില്ല, വിട്ട്. സോ ജെയ്സൺ ദേ നമുക്കൊരു താങ്ക് യു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആൻഡ് ഓൾസോ രാജേഷ് മട്ടക്കൽ ഗുഡ് ഈവനിങ് വിഷസ് അറിയിക്കുന്നു. ആർ കെ, ഹലോ സന്ദീപ് ബ്രോ, എന്താണ് വിശേഷം? നമ്മുടെ ആർ കെ ദേ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആർ കെക്ക് തിരിച്ചും ഒരു അടിപൊളി ഗുഡ് ഈവനിങ് വിഷസ് പറയുകയാണ്. ഉണ്ണി ഗുഡ് ഈവനിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉണ്ണി സ്റ്റിൽ വെയിറ്റിംഗ് ഫോർ യുവർ മെസ്സേജ്. എന്തുണ്ട് ഉണ്ണി, ആദ്യമായിട്ടാണ് മെസ്സേജ് അയക്കുന്നതെന്ന് തോന്നുന്നു. ഐ എം നോട്ട് റെഡി യുവർ നെയിം. ഇതുവരെ ഞാൻ ഉണ്ണി എന്നുള്ള പേര് നമ്മുടെ ഈവനിങ് ടൈം കണ്ടിട്ടില്ല. അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ ഓരോ രീതിയിൽ അവരുടെ സന്തോഷം മെസ്സേജ് ആയിട്ടും ചായ കുടിക്കാൻ വരുന്നു എന്നൊക്കെ ചോദിച്ച് അയക്കുന്ന സമയം നമുക്ക് നേരെ പോകേണ്ടത് ഒരു ഗെയിമിലേക്കാണ്.
1: 917 ഈവനിങ്സ് ഗെയിം ബോക്സ്.
4: ശരിക്കും പാട്ടൊക്കെ കണ്ടുപിടിക്കുന്ന ഒരുപാട് ഗെയിംസ് നമ്മൾ കളിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു സോങ്ങിനെ പറ്റിയിട്ടുള്ള കുറച്ച് വിവരങ്ങളായിരിക്കും ഞാൻ തരാൻ പോകുന്നത്. ഓക്കെ, വളരെ കുറച്ച് വിവരങ്ങൾ തരുമ്പോൾ ഏത് പാട്ടാണെന്നുള്ളത് കണ്ടുപിടിക്കണം. ഓൾമോസ്റ്റ് ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു സോങ് ആണ് എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ ഏതൊരാളുടെ റീലെടുത്ത് നോക്കിയാലും ഈ പാട്ട് തന്നെയാണ് കാണാൻ പറ്റുന്ന. ഒരു ഇച്ചിരി വെഡ്ഡിങ് റിലേറ്റ് ചെയ്തിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട്. അതും പെർട്ടിക്കുലർലി എടുത്തു പറയേണ്ടത് ആ ഒരു പാട്ടിൻ്റെ 58-ാമത്തെ സെക്കൻഡിലെ പോർഷനാണ് ഇങ്ങനെ റീലുകളായിട്ട് ഒരു രക്ഷയില്ലാതെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഈ ഒരു സമയത്ത് ഏകദേശം 4.3 മില്യൺ വ്യൂസ് നമ്മുടെ പാട്ടിൻ്റെ കഴിഞ്ഞു. സിനിമ ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് സംഭവം. ഇത്രയും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആർക്കെങ്കിലും ഏത് പാട്ടാണെന്നുള്ളത് മനസ്സിലായോ? മനസ്സിലായെങ്കിൽ ആ ഫോൺ എടുക്കുക, 5000-9917 ഏത് പാട്ടാണെന്നുള്ളത് മെസ്സേജ് അയക്കുക. അത് ഇനി പാടിത്തരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പാടിക്കോളൂ, നോ പ്രോബ്ലം. ഒരു ഓഡിയോ മെസ്സേജ് അയച്ചാൽ മതി, അല്ലെങ്കിൽ വിളിച്ച് പാടിത്തരാനുള്ള ഓപ്ഷൻ ഉണ്ട് ഗൈസ്. 4444-917 ഒന്ന് വിളിച്ചാൽ മതി. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുമ്പോൾ കുറച്ച് ക്ലൂസ് കൂടെ തരാനായിട്ട് റമീസ് ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. റമീസ് ബ്രോ, കുറച്ച് ക്ലൂസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ പറയണോ അതോ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതിയോ? സോണി മ്യൂസിക് ആണ് ഇതിൻ്റെ ആ ഒരു മ്യൂസിക് ലേബൽ ചെയ്തേക്കുന്നത്. സോണി മ്യൂസിക് ആണ് മ്യൂസിക് ലേബിൾ ചെയ്തേക്കുന്നത്. പിന്നെ മ്യൂസിക് ഡയറക്ടറിൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കിട്ടും, 200%. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പാട്ട് പാടിയേക്കുന്നതിൽ ഒരു സിംഗറിൻ്റെ പേര് പറയാം. മുഹമ്മദ് മക്ബൂൽ മൻസൂർ. ഇനി അങ്ങടേക്ക് ട്രെൻഡ് ആവാൻ പോകുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ കറൻ്റ്ലി ട്രെൻഡിങ് ആണ്, പക്ഷേ എന്നാലും കുറച്ചുകൂടെ ട്രെൻഡിങ്ങിലേക്ക് വരാനുണ്ട്. ആ ഒരു ട്രെൻഡിങ്ങിലേക്ക് എത്തുന്ന ഒരു പാട്ട്, റിപ്പീറ്റ് വാല്യൂ ആദ്യമുള്ള ഒരു പാട്ടാണ് കേട്ടോ, രക്ഷയില്ലാത്ത സോങ്. ഏതാണ് ഞാൻ റെഫർ ചെയ്ത സോങ് എന്നുള്ളത് അയച്ചോളൂ. ഗെയിം ബോക്സ് ഈസ് ഓപ്പൺ.
1: 917 ഈവനിങ്സ് ഗെയിം ബോക്സ്.
4: ഒന്നും രണ്ടൊന്നും അല്ല, എനിക്ക് ശർമ്മ പറഞ്ഞ ഇങ്ങനെ മെസ്സേജ് വരട്ടെ. ഏത് പാട്ടാന്നുള്ള ഓൾമോസ്റ്റ് എല്ലാവർക്കും മനസ്സിലായി കാണും. മനസ്സ് വെക്കാതെ ഫോൺ എടുത്ത് ആ മെസ്സേജ് ഒന്ന് അയക്കൂ. ഇഷ്ടാ, യെസ്, വെയിറ്റിംഗ് ആണ്. 917 ഈവനിങ്സിൽ സന്ദീപാണ് കൂടെയുള്ളത്. ഫണ്ണും എന്റർടൈൻമെന്റും ഒരുപാട് അപ്ഡേറ്റ്സുമായി ഓൺലി ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is Radio Suno 91.7 FM, Qatar's favorite radio station. Today's Go Rate Update brought to you by Sky Jewelry.
1: Sky Jewelry now open at Safari Mall Abu Hamur.
2: ഇന്നത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ്. 18 ക്യാരറ്റ് ഗോൾഡ് 383 ഖത്തർ റിയാൽ, 21 ക്യാരറ്റ് ഗോൾഡ് 443.50 ഖത്തർ റിയാൽ, 22 ക്യാരറ്റ് ഗോൾഡ് 468 ഖത്തർ റിയാൽ ആൻഡ് 24 ക്യാരറ്റ് ഗോൾഡ് 507.50 ഖത്തർ റിയാൽ. ഗോൾഡ് റേറ്റ് ഇസ് ബ്രോട്ട് ടു യു ബൈ സ്കൈ ജ്വല്ലറി.
0: This is Radio Suno
3: 91.7 FM,
0: Qatar's favorite radio station.
1: കൂടാതെ നിങ്ങളുടെ വാഹനത്തിന്റെ സർവീസ് ഡീറ്റെയിൽസ് എല്ലാം ഡിജിറ്റൽ കാർ പാസ്പോർട്ട് വഴി കൃത്യമായി മനസ്സിലാക്കാം. ഇന്ന് തന്നെ വിസിറ്റ് ചെയ്യൂ വാൽവലിൻ AMTC പ്രീമിയം ക്വിക്ക് സർവീസ് സാൽവ റോഡ്. കോൾ 7765 5954.
4: ഒരു സൈക്കോളജിക്കൽ ത്രില്ലറുമായി കുഞ്ചാക്കോ ബോബന്റെ ഉന്മാദം.
5: നമ്മുടെ ജീവിതം മാറാൻ പോവാ, ഞാൻ കള്ളം പറഞ്ഞൊന്നുമല്ല. നീ നോക്കി
4: ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢതകളുടെ ചുരുളഴിക്കാൻ ഷാഹി കബീറിന്റെ എഴുത്തിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ചാക്കോച്ചൻ, ലിജോ മോൾ ജോസ്, സിദ്ദീഖ്, കൃഷ്ണപ്രഭ, സുധീഷ്, വിവേക് നായർ തുടങ്ങി വമ്പൻ താരനിര.
5: ഫയലിംഗ് അടുത്തോളം വന്നേ, ഞാൻ നോക്കട്ടെ തൊട്ട എന്ത് സംഭവിക്കുന്നു. ആ ഫയലിൽ തൊട്ട് എന്ത് സംഭവിക്കുന്നു നീ പറഞ്ഞു.
4: സൈക്കോളജിക്കൽ ത്രില്ലർ മൂവി ഉന്മാദം തിയേറ്ററുകളിൽ വിജയകരമായ പ്രദർശനം തുടരുന്നു.
3: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോഴ്സ് ഫിലിം.
6: Hi everyone, this is Bharat here.
3: You are listening to Radio Suno
6: 91.7 KTK

0: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
1: കത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ്സനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
2: റേഡിയോ നാടക മത്സരം സീസൺ 4.
1: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
2: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
3: മലയാളം ബോക്സ് ഓഫീസ് ഹിറ്റിലേക്കല്ല, ശരിക്കും മലയാളികളുടെ ഹൃദയത്തിലേക്കാണ് ദാ ഈ പാട്ട് എത്തിയേക്കുന്നത്. ഏത് പാട്ട്? പാട്ട് ഞാനിപ്പോൾ പറയൂല ഗായ്സ്. വെൽക്കം ബാക്ക്. റേഡിയോ 91.7 FM 917 ഈവനിങ്സിൻ്റെ ടൈം. സന്ദീപാണ് കൂടെ ഉള്ളത്. സമ്മാനം ഒന്നും പറയാത്തത് കൊണ്ടാണോ ഒരു ആൻസർ അയക്കാനുള്ള ബുദ്ധിമുട്ട്? കുറച്ചധികം പേര് അയച്ചിട്ടുണ്ട്, പക്ഷെ എന്നാലും ആ ഒരു തള്ളിക്കയറ്റം, ഞാൻ പ്രതീക്ഷിച്ച ആ ഒരു സോങ്ങിൻ്റെ വൈബ്രൻസ് ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ടെന്നുള്ളത് അറിയാം. ബട്ട് ബിഫോർ മൂവിങ് ഇൻ ടു ദി ആൻസർ, ഒരിക്കൽ കൂടി ബാക്കിയുള്ള ക്ലൂസ് ഒക്കെ ആയിട്ട് ഞാൻ ദേ തിരിച്ചെത്തുകയാണ്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ബാക്ക് ടു ഗെയിം ബോക്സ്.
1: 917 ഈവനിങ്സ് ഗെയിം ബോക്സ്.
3: സോ റിലീസാവാത്ത ഒരു മൂവി, ആ ഒരു മൂവിയിലെ പാട്ട് ഇപ്പം അത് ഓൾമോസ്റ്റ് യൂട്യൂബ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ 4.3 മില്യൺ. ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ 3 മില്യൺ ഒക്കെ വീണ്ടും കയറി കയറി കയറി മുകളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സോ അറ്റ് ദിസ് പോയിൻ്റ് ഓഫ് ടൈം ആ പാട്ടിൻ്റെ ഒരു എന്താണ് റീ ലിസ്ണിങ് വാല്യൂ, നമ്മൾ വീണ്ടും വീണ്ടും വീണ്ടും അത്രമാത്രം ബ്യൂട്ടിഫുള്ളി കേൾക്കാൻ തോന്നുന്ന മടുക്കാത്ത രീതിയിലുള്ള, ഫസ്റ്റ് ടൈം കേട്ടപ്പോൾ തന്നെ ദിസ് ഹാസ് ദാറ്റ് വാല്യൂ, ആ ഒരു റീലിസൺ ചെയ്യാനുള്ള വാല്യൂ പാട്ടിനുണ്ട് എന്നുള്ളത് 100% പലരും തന്നെ ഉറപ്പിച്ച ഒരു കാര്യമാണ്. ആൻഡ് ഇത് ട്രെൻഡാണ് എന്ന് ഉറപ്പിച്ച ഒത്തിരി പേരുണ്ട്. ട്രെൻഡിൻ്റെ കാര്യം മാത്രമല്ല, പല കല്യാണ വീടുകളിലും ഇനി ആ ഒരു 0.58 സെക്കൻഡിൽ ഈ പാട്ടിൻ്റെ 0.58 സെക്കൻഡ് ഉണ്ട്. അതായത് ഏകദേശം സെക്കൻഡ് അല്ല കേട്ടോ, മിനിറ്റ്, ഒരു മിനിറ്റ് ആകാൻ പോകുന്നതിന് മുന്നേ ഉള്ള ആ ഒരു പോർഷൻ, ആ പോർഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഫീലുള്ള ഒരു പോർഷനാണ്. ആൻഡ് ഓഫ് കോഴ്സ് പാട്ട് പാടിയ മെയിൻ സിംഗറിനെ പറഞ്ഞു കഴിഞ്ഞാൽ പാട്ട് ഏതാണെന്നുള്ളത് കിട്ടും. അതുകൊണ്ട് തന്നെ കോംപ്ലിമെൻറ്റ് ചെയ്ത് ഏറ്റവും മനോഹരമായിട്ട് തന്നെ പാടിയിരിക്കുന്ന മുഹമ്മദ് മക്ബൂൽ മൻസൂറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, സോണി മ്യൂസിക്കാണ് ഈ ചിത്ര സോങ്ങിൻ്റെ മ്യൂസിക് ലേബിൾ ചെയ്തേക്കുന്നത് എന്ന് പറയുമ്പോൾ പാട്ടിൻ്റെ വരികൾ അത്രയും മനോഹരമായിട്ട് എഴുതിയേക്കുന്നത് മൊത്തമാണ്. സോ ഇത്ര കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ റിച്ച് ബ്രീസി ആയിട്ടുള്ള ഒരു ഡീപ് റൊമാൻറ്റിക് ടെക്സ്ചറുള്ള പാട്ട്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു ന്യൂനെസ് ഈ പാട്ട് കേൾക്കുമ്പോൾ ഈച്ച് ടൈം യു ലിസൺ ടു ദി സോങ് നമുക്ക് തോന്നും. മോഡേൺ അക്വസ്റ്റിക് എലമെൻസും അതേപോലെ തന്നെ ഒരു ഒരു വല്ലാത്ത ബ്ലെൻഡ്, എസ്പെഷ്യലി ട്രഡീഷണൽ മലബാർ ഫോക്ക് ഇൻഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരുപാട് വോക്കൽ അറേഞ്ച്മെൻസും ഒക്കെ തന്നെ ഈ പാട്ടിനെ പ്രത്യേകത എന്ന് നമുക്ക് എടുത്തു പറയാൻ പറ്റും കേട്ടോ. ബാക്കിംഗ് വോക്കൽസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ക്ലാസിക് ആയിട്ടുള്ള സ്ട്രിങ്, അത് കൊച്ചിൻ സ്ട്രിങ്സ് ആണ് അറേഞ്ച് ചെയ്തേക്കുന്നത്, ഏറ്റവും അടിപൊളിയായിട്ട് തന്നെ. ഈ ഒരു പാട്ടിനെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഞാൻ ഒരുപാട് പറയാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ആ പാട്ട് ഏതാണെന്ന് എൻ്റെ നാവിൽ നിന്ന് കേൾക്കുന്നതിനെക്കാട്ടിലും ഐ വോണ്ട് ടു ലിസൺ ഇറ്റ് ഫ്രം യു. ആദ്യത്തെ ആ ഒരു ലിസ്റ്റിലേക്ക് എനിക്ക് അടിപൊളിയായിട്ട് പാട്ട് അൻസൽ ബ്രോ പാടിത്തന്നിട്ടുണ്ട്, പക്ഷെ മുഴുവൻ പാടിയില്ല, ഒരു ചെറിയ പോർഷൻ, വളരെ എത്രയാ ഒരു 5 സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന ഓഡിയോ ആണ് എനിക്ക് പാടി തന്നേക്കുന്നത്. ഐശ്വര്യ റൈറ്റ് ആയിട്ട് ആൻസർ പറഞ്ഞിട്ടുണ്ട്, മനോളിൻ റൈറ്റ് ആൻസർ പറയുന്നു, ഖലീഫ ആൻഡ് ആരാണ്, മഹേഷ് റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്, ജിതിൻ റൈറ്റ് ആൻസർ പറയുന്നു, വിവേക് റൈറ്റ് ആൻസറാണ് പറഞ്ഞേക്കുന്നത്, ആൻഡ് പേരില്ലാത്ത 1-2 അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആയിട്ടുള്ള ഉത്തരം വന്നിട്ടുണ്ട്, ആൻഡ് എസ് കെ റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ റൈറ്റ് ആൻസേഴ്സ് ഒരുപാട് പേര് അയക്കുമ്പോൾ ബാക്കിയുള്ളവരുടെ ആൻസറിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പാട്ട്, ആ ഒരു പാട്ടിനെ പറ്റിയിട്ടുള്ള വളരെയധികം ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വിശേഷം എനിക്ക് പറയാനുണ്ട്, അതിലേക്കാണ് നമ്മൾ പോകുന്നത്. ബട്ട് പെട്ടെന്ന് ആൻസേഴ്സ് അയച്ചോളൂ. ലക്കി വിനേഴ്സിനെ കാത്ത് ഒരു സർപ്രൈസ് മൂവി ടിക്കറ്റ് ആണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്, അതും ഞാൻ ദാ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു അടിപൊളി പാട്ടിലേക്ക് പോയാലോ. ഐ ബി ബാക്ക് വെരി സൂൺ. ആൻസേഴ്സ് ഒക്കെ അറിയാനായിട്ട് വെയിറ്റിംഗ് ആണ്. പാട്ടൊക്കെ പാടി തരണമെന്നുണ്ടെങ്കിൽ ദാ പെട്ടെന്ന് ആ ഓഡിയോ ഒന്ന് ഓണാക്കി കാറൊക്കെ ഒന്ന് സൈഡിലേക്ക് പാർക്ക് ചെയ്ത് പാടിക്കോ, നോ ടെൻഷൻ, ഞാനല്ലേ കൂടെയുള്ളത്.
4: ദിസ് ഇസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alucas 917 evenings.
1: Presented by Joy Alucas, world's favorite jeweler.
2: Powered by
0: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi, authentic Arabic cuisine. Call 4000-1707.
1: And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: Welcome, welcome, welcome back once again to Radio Zone 91.7 FM. Mansur Disclosi Anala Samayathek Namla Kadakumbol. Let's get in back to Game Box.
2: 917 Evenings Game Box.
4: സെക്കൻഡ് ലിസ്റ്റിലേക്ക് നമുക്ക് റൈറ്റ് ആൻസേഴ്സുമായിട്ട് ടോണി അത് ഉത്തരം അയച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മെനോളിൻ കുറച്ച് മുന്നെയാണ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഓൾസോ സിറാജ് മെസ്സേജ് അയച്ചിട്ടുണ്ട് റൈറ്റ് ആൻസർ. ജോൺസൺ റൈറ്റ് ആൻസർ പറയുന്നു. ആൻഡ് ഓൾസോ പ്രദീപ് റൈറ്റ് ആൻസർ. ആന്റണി പോൾസൺ പറഞ്ഞേക്കുന്ന ഉത്തരം ശരിയാണ്. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ജെൻസിക്കാരൊന്നും അല്ല, അത്യാവശ്യം എല്ലാവരും തന്നെ ഉത്തരം ഇങ്ങനെ ബാക്ക് ടു ബാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വളരെ സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു സിനിമയുടെ ടിക്കറ്റ് ആയിരിക്കും നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ ലക്കി വിനേഴ്സിനെ ഞാൻ സെലക്ട് ചെയ്യുന്ന കേട്ടോ, അത് ഞാനൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. സോ ഇൻഫാക്റ്റ് ഒരു പാട്ടിൻ്റെ പറ്റി ഒരുപാട് കാര്യങ്ങളിങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. സ്പെഷ്യലി അതിൻ്റെ മെയിൻ സിംഗറിനെ എടുത്ത് പറയേണ്ട ആവശ്യമുള്ളത് വൺ ആൻഡ് ഓൺലി സെറ്റ് ശ്രീറാം. എന്ത് മനോഹരമായിട്ടാണ് ഈ ഒരു ട്രാക്ക്, റിപ്പീറ്റ് വാല്യൂ അത്ര മാത്രമുള്ള ഒരു സോങ്. ഈ ഒരു കാര്യം ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞതാണ്, ബട്ട് ദെൻ ജേക്സ് ബിജോയുടെ മ്യൂസിക്കിൽ ഈ ഒരു സോങ് എത്തുമ്പോൾ ഇറ്റ് സംതിങ് വേറെ ലെവൽ. എസ്പെഷ്യലി ഇതാ ഈ ഒരു പോർഷൻ ഇങ്ങനെ വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ. ഇറ്റ്സ് റിയലി ട്രെൻഡിങ് ഗൈസ്.

ഞാൻ ഈ പാട്ട് എന്തായാലും ഇപ്പൊ പ്ലേ ചെയ്ത് തരാം. പക്ഷേ ഒരു ചെറിയ ടാസ്ക് ഉണ്ട്. എത്ര പേർക്ക് കേൾക്കണം യെസ് എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചോ 5000097 ഞാൻ സംസാരിച്ച് തീരുന്നതിന് മുമ്പ് ഒരു 10 എസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടുത്ത പാട്ട് ഈ സോങ് തന്നെയായിരിക്കും. എനിക്ക് ഒരു റിപ്പീറ്റ് വാല്യൂ സോങ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചിലതൊക്കെ പതുക്കെയാണ് നമുക്ക് ഇഷ്ടപ്പെടാറുള്ളത്. ചില പാട്ടെന്ന് പറയുമ്പോൾ വെരി ഫേസ്റ്റ് മൊമെന്റ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓഹ് ദിസ് ഈസ് ഗോയിങ് ടു ബി എ റിപ്പീറ്റ് വാല്യൂ ഉള്ള സോങ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അങ്ങനെ പേഴ്സണലി ഫീൽ ചെയ്ത ഒരു സോങ് ആയിരുന്നു കേട്ടോ. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് കേട്ടിട്ടും മടുക്കുന്നില്ല. അതിലെ ഓരോ ന്യൂ എലമെൻസ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. എവ്രിബഡി ഒരു മലബാർ ടച്ച് എപ്പോഴും ആ ഒരു എന്താണ് പാട്ടിൽ എവിടേക്കോ നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് ലിറ്ററലി ഫെൽറ്റ്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ആ ഒരു മൂവിയുടെ സെറ്റപ്പൊക്കെ ആയിരിക്കാം. ഖലീഫ എന്ന മൂവിയിലെ വണ്ടർഫുള്ളായിട്ടുള്ള സോങ്ങാണ്. ഈ ഒരു സോങ് മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ തന്നെ അങ്ങ് ഹിറ്റ് എന്ന് പറഞ്ഞാൽ മില്യൺ കണക്കിനാണ് വ്യൂസ്. ഓൾമോസ്റ്റ് 5 മില്യൺ അടുപ്പിച്ചത് ഈ വ്യൂസ് വരുന്നുണ്ട് യൂട്യൂബിൽ തന്നെ ഈ ഒരു സോങ്ങിന്. ആൻഡ് സോങ്ങിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള വേർഷൻ അല്ല ഇറങ്ങിയിരിക്കണം. എങ്കിൽ പോലും അത്രമാത്രം കിഡിലം സോങ് ആണ്, ഒരു രക്ഷയില്ല. പല കമ്പാരിസൺസും വരുന്നുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഈ ഒരു പാട്ടെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമ്മുടെ പൃഥ്വിരാജിന് വന്നേക്കുന്ന ഒരു ലുക്ക്. പക്ഷേ ഇതൊന്നും പറയാനല്ല ഗൈസ്, ഞാൻ വന്നത് ഇവിടെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സംഭവം ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. അതെന്താണ് ട്രെൻഡിങ് എന്നറിയാനായിട്ട് കുറച്ചും കൂടി ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ബട്ട് ഇജ്ജാദ് റിപ്പീറ്റ് വാല്യൂ ഉള്ള ഒരു ഐറ്റം. ഇതിൻ്റെ ആ ഒരു കമൻസ് നിന്ന് ഞാൻ വായിച്ചിങ്ങനെ എടുത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. മലബാർ കല്യാണങ്ങൾക്ക് ഇനിയിപ്പോൾ ദാ ഒരു വൈബ് തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുള്ള കമൻറ്റ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഏകദേശം മോസ്റ്റ്ലി പലരും കമ്പാരിസൺ ചെയ്യുന്നത് എനിക്ക് തോന്നുന്ന ലുക്ക് കമ്പാരിസൺ ആണ് കേട്ടോ. പാട്ടുമായിട്ടുള്ള കമ്പാരിസൺ അങ്ങനെ എനിക്ക് ഒരു പാട്ടുമായിട്ടും വലുതായിട്ട് ഫീൽ ചെയ്തില്ല. ആഡം ജോൺ ആ സോങ്ങും ഞാൻ കുറച്ച് മുന്നേ തന്നെ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആഡം ജോൺ സോങ് മൂവിയിലെ സോങ്ങിന് വെച്ചിട്ട് ഒരുപാട് കമ്പാരിസൺ വന്നു. ആൻഡ് നമ്മുടെ ലോലിപോപ്പ് മൂവിയിലെ സോങ്ങുമായിട്ട് ഒരുപാട് കമ്പാരിസൺസ് വന്നിട്ടുണ്ടായിരുന്നു. അൻവർ മൂവിയിലെ സോങ്ങുമായിട്ട്, ഐ തിങ്ക് ലോലിപോപ്പിലെ അസലായി അസലായി സോങ് ആ സോങ്ങുമായിട്ട് കമ്പാരിസൺസ്. ബട്ട് ഇതൊക്കെ എനിക്ക് തോന്നുന്നു മോസ്റ്റ്ലി ലുക്ക് കമ്പാരിസൺ ആണ് പലരും പറഞ്ഞിരിക്കുന്നത്. അൻവറിന് ശേഷം പൃഥ്വിരാജിനെ ഇത്രയധികം ലുക്കിൽ കാണുന്ന ഒരു പടം വന്നിട്ടില്ല. ഇതായിരിക്കും ആ പടം എന്ന് പറഞ്ഞിട്ടാണ് വേറെ കുറേ പൃഥ്വിരാജ് ഫാൻസൊക്കെ തന്നെ പറയുന്നത്. അടിപൊളിയായിട്ടുള്ള ഒരു ചിത്രം. റൈറ്റ് ആൻസർ പറഞ്ഞ എല്ലാവർക്കും പതിവ് പോലെ ആ ഒരു കൺഗ്രാജുലേഷൻസ് പറയുകയാണ്. ഈ പാട്ട് കേൾക്കണോ? കേൾക്കണമെന്നുണ്ടെങ്കിൽ എസ് ഐ കെ എസ് ഐ കെ. ഞാനിവിടെ വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പൊ പെട്ടെന്ന് മെസ്സേജസ് ഒക്കെ പോന്നോട്ടെ. ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയം ഈ പാട്ട് പ്ലേ ചെയ്ത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഫുൾ വോളിയത്തിൽ കാറിൽ ഈ പാട്ട് കേട്ട് പോകുമ്പോൾ ഒരു സുഖം. എൻ്റെ സാറേ ഈവനിങ് സമയം, ഇറ്റ്സ് ഗോയിങ് ടു ബി എ അമേസിംഗ് ഡേ. സോ എല്ലാവർക്കും വേണ്ടി, ടു ഓൾ ദ ലവ്ലി ലിസ്ണേഴ്സ്, എന്നെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ലിസ്ണേഴ്സിന് വേണ്ടിയിട്ട് ആ പാട്ട് ഞാൻ അങ്ങോട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഇറ്റ്സ് ഫോർ യു ഗൈസ്.

0: Every Bite, now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ 11 മിനിറ്റും 4 സെക്കൻഡും. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കഥാസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: This is Radio Suno
3: 91.7 FM,
2: Qatar's favorite radio station.
4: Going home? Make it rewarding with Kalyan Jewelers.
5: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
6: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
7: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
8: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
9: ബസ് ബെൽ GCC റേഡിയോ നാടക മത്സരം സീസൺ 4.
8: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
9: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
10: ഹായ്, ഞാൻ ദുൽഖർ സൽമാൻ.
11: എനിക്കറിയാം എന്താ വരുമെന്ന്. നീ വിളിക്ക്, നമുക്ക് നോക്കാം.
10: Radio Suno 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: शहर में
1: धुन थोड़ी सी छूट रही है।
2: तारा रा रा
1: फिर से सुन लेना।
3: शहर में
4: पुण्य वचनങ്ങളിലൂടെ നിങ്ങൾ വെവ്വേറെയല്ല കൂടിയിരുന്നാണ് ഭക്ഷണം കഴിക്കേണ്ടത്, നിസ്സംശയം ബർക്കത്ത് സംഘത്തിന്റെ കൂടെയാണ്.
5: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
6: ഇപ്പോൾ മൈരബ് ബാങ്കിനുള്ള സമയം.

വെൽക്കം വൺസ് അഗൈൻ ബാക്ക് റേഡിയോ 91.7 FM 917 ഈവനിങ്സ് ഇൻ ടൈം. ഒരുപാട് ബ്യൂട്ടിഫുൾ ട്രാക്കുകളൊക്കെ ഇങ്ങനെ കേട്ടു പോകുമ്പോൾ ഇനി നമ്മൾ ചെല്ലുന്നത് ഒരു ചെറിയ പണിയിലേക്കാണ്. ഒരുമിച്ച് നമ്മുടെ ആ കെണിയിലേക്ക് ഒന്ന് പോയാലോ? ലെറ്റ്സ് ബി ടുഗെദർ.

ഓക്കെ, ഈ ഒരു പണി മിക്കവാറും എല്ലാവർക്കും പണിയാവാനുള്ള സാധ്യതയുണ്ട്. ഞാനും ഇത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന് ആലോചിച്ചിട്ടുണ്ട്, പക്ഷെ വളരെ സിമ്പിളാണ്. ഓക്കെ, നമുക്ക് നോക്കാം. എന്തായാലും ഒരു അമ്മ 20 വയസ്സുള്ളപ്പോൾ ആദ്യത്തെ കുട്ടിക്ക് ജന്മം നൽകി. ഓക്കെ, സോ ഒരമ്മ ആദ്യത്തെ കുട്ടിക്ക് ബർത്ത് നൽകുന്നത് 20-ാമത്തെ വയസ്സിലാണ്. ഓക്കെ, ഇപ്പോൾ എക്സാക്ട്ലി അമ്മയ്ക്ക് 5 ടൈംസ് കുട്ടിയുടെ ഏജിൻ്റെ 5 ടൈംസ് ആണ് അമ്മയുടെ ഏജ്. അമ്മയുടെ ഏജ് എന്നുള്ളത് കുട്ടിയുടെ ഏജിൻ്റെ, ഇപ്പോൾ കറൻ്റ്ലി കുട്ടിയുടെ ഏജിൻ്റെ 5 ടൈംസ് ആണ് അമ്മയുടെ ഏജ്. സോ ഹൗ ഓൾഡ് ഈസ് ദ ചൈൽഡ്? കുട്ടിയുടെ വയസ്സാണ് എനിക്ക് അറിയേണ്ടത്. പെട്ടെന്ന് അയച്ചോളൂ 5000097 ആൻസേഴ്സ് നായിട്ട്. ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരിക്കൽ കൂടി ഞാൻ ആ ചോദ്യം റിപ്പീറ്റ് ചെയ്യാം. അമ്മ ആദ്യ കുട്ടിക്ക് ബർത്ത് നൽകുമ്പോൾ 20 വയസ്സാണ്. ഓക്കെ, ആൻഡ് എക്സാക്ട്ലി കുട്ടിക്ക് ഇപ്പോൾ ഇപ്പോഴത്തെ കറണ്ട് ഏജാണ് 5 ടൈംസ് മോർ ദാൻ അമ്മയാണ് കുട്ടിയുടെ, ഐ മീൻ അമ്മയുടെ ഏജ് എന്നുള്ളത് 5 ടൈംസ് മോർ ദാൻ കുട്ടി. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞാൽ മാറിപ്പോയോ? ഇല്ല, കറക്റ്റായിരുന്നു. ഓക്കെ, സോ എത്രയാണ് കുട്ടിയുടെ ഏജ്? ഇതാണ് നമുക്കറിയേണ്ടത്. ചോദ്യം കിട്ടിയവരുണ്ടെങ്കിൽ പെട്ടെന്ന് ആൻസർ അയച്ചോളൂ 5000097. ഞാനും ഇങ്ങനെ കണക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. എനിക്ക് തീരെ താല്പര്യമില്ലാത്തൊരു വിഷയമായിരുന്നു കണക്ക് അന്തക്കാലത്ത്, പക്ഷേ ഇപ്പോൾ പഠിച്ചു വരുന്നു. എന്തായാലും നോക്കാം, നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച്. ഞാനും ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ബുക്കൊക്കെ സൈഡിൽ എടുത്ത് വെച്ചിരിപ്പുണ്ട്. ആൻസറുമായിട്ട് തിരിച്ചെത്തുന്നതായിരിക്കും. അപ്പോൾ പെട്ടെന്ന് ആൻസേഴ്സ് അയച്ചോളൂ. ലക്കി വിനേഴ്സിനെ കാത്ത് പതിവ് പോലെ തന്നെ സിനിമ ടിക്കറ്റുകൾ വെയിറ്റിംഗ് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോസ് 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
3: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
2: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
3: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
2: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
3: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
4: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
5: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411113. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
1: 917 evenings.

0: Enjoy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi, authentic Arabic cuisine. Rijiyariyam. Call 4000-1707.
1: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: Welcome, welcome once again. Welcome back to Radio Suno 91.7 FM 917 Evenings in the Time. Sandeep Anu Kudiyala, the studio clock. Samaya 6 mani kazhinju 38 minute 29 second. അങ്ങനത്തെ മനോഹരമായിട്ടുള്ള ഒരു ഈവനിങ് ടൈമാണ്. എന്താണ് സന്ദീപ് ഇങ്ങനെയുള്ള പണിയൊക്കെ തന്നിട്ട് പോവാം? പക്ഷെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചു കേട്ടോ, ഉത്തരം ശരിയായിരുന്നു. ഉഫ്, എന്റെ ബുദ്ധി എനിക്ക് വയ്യ. എത്ര പേർക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറയട്ടെ. കുറെ പേര് ചോദ്യം ഒന്നുകൂടെ പറയുമെന്ന് പറഞ്ഞിട്ട് പകുതി ചോദ്യം കേട്ടിട്ട് വന്ന്, ഞാൻ പറഞ്ഞിട്ടുണ്ട് ശ്രദ്ധിച്ച് കേൾക്കണമെന്ന്. ഓക്കെ, സോ അപ്പോൾ ശ്രദ്ധയോടെ ആ രണ്ടാമത്തെ സെറ്റ് ഓഫ് ചോദ്യം ഞാൻ, ഐ മീൻ രണ്ടാമത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാൻ പോവാണ് ചോദ്യം. ആ ചോദ്യത്തിലേക്ക് വരുമ്പോൾ, ഒരു അമ്മ ആദ്യമായിട്ട് കുഞ്ഞിന് ജന്മം നൽകുന്നത് 20-ാമത്തെ വയസ്സിലാണ്. സോ 20 ഇയേഴ്സിലാണ് ആദ്യ കുട്ടിക്ക് ഫസ്റ്റ് ടൈം ബർത്ത് നൽകുന്നത്. ഓക്കെ, ഈ ഒരു ടൈമിൽ, അതായത് 20 വർഷം അത് കഴിഞ്ഞു, പാസ്റ്റാണ് പറഞ്ഞത് കേട്ടോ. ഈ ഒരു ടൈമിൽ കുട്ടിയെക്കാട്ടിലും 5 ടൈംസാണ് അമ്മയുടെ ഏജ് എന്ന് പറയുന്നത്. അമ്മയുടെ ഏജ് കുട്ടിയെക്കാട്ടിൽ 5 ടൈംസ് കൂടുതലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം കറൻ്റ്ലി കുട്ടിക്ക് എത്ര വയസ്സായി എന്നുള്ളതാണ് ചോദ്യം. ഒന്നിങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ മൈൻഡ് മാത്ത് പറ്റൂല കേട്ടോ. കുറച്ചൊന്ന് എന്താണ് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്, കുറച്ചൊന്ന് പണിപ്പെടേണ്ടതായിട്ടുണ്ട് ഈ ചോദ്യം. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കണ്ടുപിടിച്ച് ആൻസർ അങ്ങേച്ചേ. ലക്കി വിനേഴ്സിനെ കാത്തിരിക്കുന്നത് സിനിമാ ടിക്കറ്റുകളാണ്. ആ ടിക്കറ്റൊക്കെ ഞാൻ ഇങ്ങനെ സ്വന്തമായിട്ട് ദൈവം ഇവിടെ ഒളിപ്പിച്ച് വെച്ചേക്കാണ്. അതൊക്കെ സ്വന്തമാക്കാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം തരുമ്പോൾ തീർച്ചയായിട്ടും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് മറന്നു പോകണ്ട. നമുക്ക് ദേ മെസ്സേജ് ലൈൻസ് ആർ ഓപ്പൺ 5000-9017. അപ്പോഴത്തേക്കും നമുക്കൊരു അടിപൊളി പാട്ടൊക്കെ കേട്ട് ആലോചിക്കാൻ സമയം വേണ്ടേ? ആ പാട്ടൊക്കെ കേട്ട് തിരിച്ചു വരാം കേട്ടോ. ദുസ്താന എന്ന സിനിമയിലെ ഗാനത്തിലേക്ക്. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ ഖത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Suno 91.7 FM Qatar's favorite radio station. Today's Go Rate Update brought to you by Sky Jewelry.
1: Sky Jewelry now open at Safari Mall Abu Hamur.
2: ഇന്നത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ്. 18 ക്യാരറ്റ് ഗോൾഡ് 383 കത്തോറിയാൽ, 21 ക്യാരറ്റ് ഗോൾഡ് 443.50 കത്തോറിയാൽ, 22 ക്യാരറ്റ് ഗോൾഡ് 468 കത്തോറിയാൽ ആൻഡ് 24 ക്യാരറ്റ് ഗോൾഡ് 507.50 കത്തോറിയാൽ. ഗോൾഡ് റേറ്റ് ഇസ് ബ്രോട്ട് ടു യു ബൈ സ്കൈ ജ്വല്ലറി.
3: This is Radio Suno
0: 91.7 FM
3: Qatar's favorite radio station.
4: എന്റെ ഹലാ റീചാർജിനൊപ്പം എനിക്ക് 10 GB ഫ്രീ ആയി കിട്ടി.
5: എന്ത്,
4: എങ്ങനെ? റീചാർജ് ചെയ്താൽ മാത്രം മതി, ഫ്രീ ഡേറ്റയോ മിനിറ്റുകളോ ലഭിക്കും. ഇന്നലെ എനിക്ക് 50 മിനിറ്റാ ഫ്രീ ആയി കിട്ടിയത്.
5: എല്ലാ ദിവസവും ഇങ്ങനെ കിട്ടുമോ?
4: അതേന്നെ, എല്ലാ ദിവസവും.
5: ആഹാ, ഞാനെന്താ എന്റെ ഹലാ നമ്പർ റീചാർജ് ചെയ്യുക.
6: നിങ്ങളുടെ ഡെയിലി സർപ്രൈസ് ഇതാ എത്തിക്കഴിഞ്ഞു. നിങ്ങളുടെ ഹാല നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ സർപ്രൈസ് ആയി നേടൂ. ഒരിഡോ ആപ്പിലൂടെ ക്ലെയിം ചെയ്യാം.
7: എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
8: ഒരു സൈക്കോളജിക്കൽ ത്രില്ലറുമായി കുഞ്ചാക്കോ ബോബന്റെ ഉന്മാദം.
9: നമ്മുടെ ജീവിതം മാറാൻ പോവാ, ഞാൻ കള്ളം പറഞ്ഞൊന്നുമല്ല.
8: ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢതകളുടെ ചുരുളഴിക്കാൻ ഷാഹി കബീറിന്റെ എഴുത്തിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ചാക്കോച്ചൻ, ലിജോ മോൾ ജോസ്, സിദ്ദീഖ്, കൃഷ്ണപ്രഭ, സുധീഷ്, വിവേക് നായർ തുടങ്ങി വമ്പൻ താരനിര.
9: ഫയലിംഗ് എടുത്തോളൂ, ഞാൻ നോക്കട്ടെ തൊട്ടാ എന്ത് സംഭവിക്കുന്നു.
10: ആ ഫയലിൽ തൊട്ട എന്ത് സംഭവിക്കുന്നു നീ പറഞ്ഞു.
8: സൈക്കോളജിക്കൽ ത്രില്ലർ മൂവി ഉന്മാദം തിയേറ്ററുകളിൽ വിജയകരമായ പ്രദർശനം തുടരുന്നു.
0: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോർസ് ഫിലിം.
11: Hi, this is your singer Rahul Nambiar.
12: Vasandamullai pole vandu.
11: You're listening to Radio Suno 91.7, Qatar's favorite radio station.
13: Favorite radio station.
11: Kettu kettu kootu koodam.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ട് മാത്രം സർവീസിന് പോകുന്നവരാണോ നിങ്ങൾ?
3: അതൊക്കെ പഴയ കഥ. കാറിനും വേണം കൃത്യമായ എക്സ്പേർട്ട് കെയർ. അതും 150-ലധികം വർഷങ്ങളുടെ ട്രസ്റ്റഡ് സർവീസ് നൽകുന്ന ഒറിജിനൽ മോട്ടർ ഓയിൽ ബ്രാൻഡായ വാൽവലിൻ.
2: സൽവാർ റോഡിലെ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസിലേക്ക് എത്തും. ഓരോ സർവീസും എക്സ്പേർട്സ് മാത്രമായിരിക്കും കൈകാര്യം ചെയ്യുക. ഒപ്പം ജെനുവിൻ വാൽവലിൻ പ്രൊഡക്ട്സ് ആൻഡ് പ്രീമിയം ഫിൽറ്റേഴ്സ്. കൂടാതെ നിങ്ങളുടെ വാഹനത്തിന്റെ സർവീസ് ഡീറ്റെയിൽസ് എല്ലാം ഡിജിറ്റൽ കാർ പാസ്പോർട്ട് വഴി കൃത്യമായി മനസ്സിലാക്കാം. ഇന്ന് തന്നെ വിസിറ്റ് ചെയ്യൂ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസ് സൽവാർ റോഡ്. കോൾ 7765-5954.
4: Joy Alukas brings you the joy of summer.
5: ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായിരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്, ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദി GCC. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
6: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
1: 9:17 evenings.

0: on 7 evenings. Only on Radio Suno 91.7 FM.
1: Joy Alukas 917 Evenings.
2: Presented by Joy Alukas, world's favorite jeweler.
3: Powered by
4: Katarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Tudengi, authentic Arabic cuisine de Rizhi Ariyam. Call 4000-1707.
2: And
5: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
6: Welcome once again. Welcome back. Radios on 91.7 FM. The 917 evenings in the time. സന്ദീപാണ് കൂടെയുള്ളത്. എല്ലാവരും മീറ്റ് ചെയ്തിരിക്കുന്ന ഉത്തരത്തിന് വേണ്ടിയിട്ടാണ്. സോ ഉത്തരം എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ലെറ്റ്സ് ഗെറ്റ് ഇൻ ബാക്ക് ടു പണിയല്ലത് കെണി.

കുറച്ചുപേരൊക്കെ പകുതി എത്തിയിട്ടുണ്ട്, പകുതി ശരിയാക്കിയിട്ടുണ്ട്, പിന്നെ തെറ്റിച്ചിട്ടുണ്ട്. കുറേയധികം പേര് ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. വിജേഷ് റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. അൻസൽ ബ്രോ ചെറുതായിട്ട് ഉത്തരം തെറ്റിപ്പോയി. റോബിൻ ഉത്തരം കറക്റ്റാണ്. അഖിൽ, സഞ്ജീവ് ഞാൻ കൺസിഡർ ചെയ്യാം, പക്ഷേ പറഞ്ഞേക്കുന്ന ഏജ് ആരുടെ ആണ് എന്നുള്ളത് വ്യക്തമാക്കില്ല. കൊച്ചിന് എന്തായാലും 25 വയസ്സ് ഉണ്ടാവാനുള്ള സാധ്യത ഇല്ലല്ലോ അഖിൽ ബ്രോ. വിഷ്ണു ബ്രോ പറഞ്ഞേക്കുന്നതും അതേപോലെ കൊച്ചിൻ്റെ വയസ്സാണോ അമ്മയുടെ വയസ്സാണോ ആരുടെ ഏജ് ആണെന്നുള്ളത് പറഞ്ഞിട്ടില്ല. ബട്ട് 25 വയസ്സ് കൊച്ചിന് വരാൻ ചാൻസ് ഇല്ലല്ലോ. കുട്ടിയുടെ ഏജ് എത്രയാണ് എന്നാണ് ഞാൻ ചോദിച്ചത്. നിവാസ് ബ്രോ അമ്മയുടെ ഏജ് 40 വയസ്സ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. സജീർ ബ്രോ പറയുന്നത് ശരി ഉത്തരമാണ്. മധു, അയ്യോ കുട്ടിക്ക് 80 വയസ്സോ? അയ്യോ അത് അത് വേറെ ജില്ലയിലോട്ട് പോയി ബ്രോ. 80 വയസ്സൊന്നുമല്ല, കുട്ടി വളരെ ചെറുതാണ്. ഫ്രാൻ റൈറ്റ് ആൻസർ പറയുന്നു. മിസ്സസ് അരുൺ എന്ന അക്കൗണ്ടിൽ നിന്നും ശരി ഉത്തരമല്ലല്ലോ. കുട്ടിയുടെ ഏജ് 35, അമ്മയുടെ ഏജ് 55 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് രണ്ടും തെറ്റിപ്പോയി. അൽബീഷ് പറഞ്ഞിരിക്കുന്ന ഉത്തരം കുട്ടിക്ക് 20 വയസ്സെന്നാണ്, അതും തെറ്റിപ്പോയി. ഷംസു പറഞ്ഞിരിക്കുന്ന ഉത്തരം കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഉമേഷ് റൈറ്റ് ആൻസർ, എനിക്ക് തോന്നുന്നു എഞ്ചിനീയറിംഗ് പഠിച്ചവരാണോ ഈ കറക്റ്റ് ആൻസറൊക്കെ പറഞ്ഞേക്കുന്നത്. ക്രിസ് റൈറ്റ് ആൻസറാണ് പറഞ്ഞേക്കുന്നത്. ടിക്കറ്റ് കിട്ടുമോ എന്ന് ചോദിച്ചിട്ട് നമ്മുടെ മഹേഷ് ബ്രോ ഇതേ ആൻസർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആൻസർ കറക്റ്റാണോ എന്നുള്ളത് ഞാൻ നോക്കട്ടെ. ഒരു സെക്കൻഡ്, 3 മിനിറ്റോ? ആൻസർ പറയാതെ എങ്ങനെ ടിക്കറ്റ് കിട്ടും? നൈസായിട്ട് പേര് അയച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അഖിൽ റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജലീൽ ആൻസർ പറയുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ വിഷ്ണു മുരളി ആൻസർ പറഞ്ഞിട്ടുണ്ടോ? വിഷ്ണു, മറ്റൊരു വിഷ്ണു മുരളി, ഓക്കെ റൈറ്റ് ആൻസർ പറയുന്നു. സന്ദീപ് ബ്രോ സുഖമല്ലേ എന്ന് ചോദിച്ചിട്ട് നമ്മുടെ ഷനീബ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പാട്ട് സജഷൻ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. പാട്ടിലോട്ടൊക്കെ നമുക്ക് വരാം കേട്ടോ. ഇവിടെ ഭയങ്കര കിടിലും ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കണക്ക് എല്ലാവരെയും കൂടെ വട്ട് പിടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു കണക്ക് പറഞ്ഞു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആരും എന്നെ ഇന്നത്തെ ദിവസം വിടില്ല ഗൈസ്. ജഷീൽ 4 ഉത്തരവും ചോദിക്കുന്നുണ്ട്. അൻസലും ജഷീലും കോപ്പി അടിച്ച് ഇല്ല, റൈറ്റ് ആൻസർ 4 ചെറുതായിട്ടൊന്ന് മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ ആ മാറിയത് എന്താണ്, നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം എന്നുള്ളത് ഞാൻ ദേ ഇപ്പോൾ പറഞ്ഞുതരാം.

0: അതായത് ഞാൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായോ ഗൈസ്? മനസ്സിലായില്ല, മനസ്സിലായില്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞുതരാം കേട്ടോ. അമ്മയ്ക്ക് ആദ്യ കുട്ടി ഉണ്ടാവുമ്പോൾ, അതായത് വെരി ഫസ്റ്റ് ബർത്ത് നടക്കുന്ന ഏജ് എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ ഒബ്വിയസ്ലി കുട്ടിയെക്കാട്ടിൽ അമ്മ 20 ഇയേഴ്സ് എപ്പോഴും, ദാറ്റ് വിൽ നോട്ട് ചേഞ്ച്, 20 വയസ്സായിരിക്കും. അവർ തമ്മിലുള്ള ഏജ് ഡിഫറൻസ് ഇസ് ഓൾവേസ് ഗോയിങ് ടു ബി 20 ഇയേഴ്സ്. ഓക്കെ, സോ അതാണ് അവിടെ നമ്മൾ ആദ്യം നോട്ട് ചെയ്യേണ്ട കാര്യം. ഇതൊന്ന് നോട്ട് ചെയ്ത് ബാക്കി വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ട ആരുടെ ഏജാണ്? കുട്ടിയുടെ ഏജ്. സോ കുട്ടിക്ക് നമുക്ക് എക്സ് എന്നുള്ള ഒരു ആൽഫബറ്റ് കൊടുക്കാം. സോ ലെറ്റ് ഇറ്റ് ബി എക്സ്, അത് എക്സ് ആയിട്ട് തന്നെ ഇരുന്നോട്ടെ. ഈ എക്സ് വെച്ചാണ് ഇനി ഞങ്ങളുടെ കളികളെല്ലാം മാറാൻ പോകുന്നത്. അമ്മയുടെ ഏജ് 5 times മോർ ദാൻ ചൈൽഡ് ആണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. സോ ഈ 5 times മോർ എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി കുട്ടിയുടെ ഏജ് എക്സ് ആണെന്നുള്ള എടുത്തു. സോ 5 times എന്ന് പറയുമ്പോൾ 5 into x. സോ 5x എന്നുള്ളത് നമ്മൾ ഫിക്സ് ചെയ്യുകയാണ്. ആ ഒരു ഡിഫറൻസ് അമ്മയുടെ ഏജ് നമ്മൾ ഇപ്പോൾ കറൻ്റ്ലി എത്ര ഏജ് ആണെന്നുള്ളത് 5x എന്ന് നമ്മൾ ഫിക്സ് ചെയ്തു. അതാണ് ഇപ്പോഴത്തെ ഏജ്. ഇനി ഇതിൻ്റെ ഡിഫറൻസ് നമുക്ക് ഒന്നെടുക്കുമ്പോൾ 5x - x, അതായത് അമ്മയുടെ ഏജും കുട്ടിയുടെ ഏജും തമ്മിലുള്ള ഡിഫറൻസ് 4x ആണ് വരുന്നത്. ഈ 4x വാല്യൂ നമുക്ക് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. കാരണം അമ്മയുടെ ആദ്യം കുട്ടി ഉണ്ടാവുമ്പോൾ ഉള്ള ഏജ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് 20 വയസ്സാണെന്നുള്ളത്. സോ 4x = 20 എന്നുള്ളത് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ഇനി ഫൈനലി ആ എക്സ് സോൾവ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. 20 ÷ 4. അപ്പോൾ കൊച്ചിൻ്റെ ഏജ് എത്ര എത്ര എത്ര എത്ര കിട്ടിയോ? 5. അടിപൊളിയല്ലേ?
1: പണ്ഡിതനാണ് തോന്നുന്നു, അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ?
0: കേട്ടോ, ഇതാണ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ സിസ്റ്റം കറക്റ്റായിട്ട് എനിക്ക് അപ്രിസിയേഷനൊക്കെ തരും. എന്തായാലും ആൻസർ കുട്ടിയുടെ ഏജ് 5 വയസ്സാണ് കേട്ടോ. വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കുറച്ചൊന്ന് സ്ട്രഗിൾ ചെയ്യണം. കാരണം ആ ഒരു ഡിഫറൻസ് ആദ്യത്തെ ഏജ് മനസ്സിൽ കണക്കാക്കിയാൽ മാത്രമേ നമുക്കിത് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. അവിടെ നിന്നാണ് കുറേ പേർക്ക് തെറ്റുപറ്റിയത്. കുറേ പേര് 4 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 5 ഏജ്. പക്ഷെ 4 വന്നു എന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. റൈറ്റ് ആൻസർ പറഞ്ഞ എല്ലാവർക്കും പതിവ് പോലെ തന്നെ കൺഗ്രാചുലേഷൻസ്. മാത്രമല്ല, ലക്കി വിനേഴ്സിനെ കാത്തിരിക്കുന്ന സിനിമാ ടിക്കറ്റുകളുമായിട്ട് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ്സ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ആ ഒരു കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ദിസ് ഇസ് 917 ഈവനിങ്. സന്ദീപാണ് കൂടെയുള്ളത്. പണിയായിരുന്നെങ്കിലും എല്ലാവരും എൻജോയ് ചെയ്തില്ലേ? കീപ് ലിസ്ണിംഗ് ടു യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is Radio Suno 91.7 FM, Qatar's favorite radio station. Brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: Welcome back. This Radio Suno 91.7 FM. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 13 മിനിറ്റും 52 സെക്കൻഡും. യു ഹാവ് ടു ടേൺ ടു ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: This is Radio Suno 91.7 FM, Qatar's favorite radio station. Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
3: You're listening to 917 Evenings. 917 Evenings.
4: Joy Alukas 917 Evenings.
5: Presented by Joy Alukas, world's favorite jeweler.
6: Powered by
7: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂട് തുടങ്ങി ഒതന്റിക് അറബിക് ക്യുസിന്റെ രുചി അറിയാം. കോൾ 4000 1707.
5: And
8: മർസ ഹൈപ്പർമാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
2: എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവേണ്ടേ?
3: ആകെ സെഡാണ് മോനെ.
4: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
2: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
4: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി. എൻഹാൻസിംഗ് യുവർ എവരിഡേ ഹോം ഡെലിവറി. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മുതൽ.
5: ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ദിലീപ്.
6: യു ആർ ലിസ്ണിംഗ് ടു
5: റേഡിയോ സുനോ 91.7 FM.

0: Joy Alucas 917 Evenings presented by Joy Alucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707
0: and
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: Welcome, welcome, welcome back once again to Radio Sonora 91.7 FM with the 917 Evenings in the Time. Valare important aayittulla oru update layana ഇപ്പോൾ പോകാൻ പോകുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 23:29. സോ അറ്റ് ദിസ് പോയിന്റ് ഇമ്പോർട്ടൻ്റ് കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രാവൽ ബീസ് ചെയ്തിട്ടുള്ള ഒരു അപ്ഡേറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ബോർഡിംഗ് പാസ്.
5: ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് ഫാസ്റ്റൻ യുവർ സീറ്റ് ബെൽറ്റ്സ്.
6: Boarding pass. Dear passengers, have a safe and comfortable flight.
4: മിനിസ്ട്രി ഓഫ് പബ്ലിക് ഹെൽത്ത് ആണ് ഈ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് നമ്മുടെ അരികിലേക്ക് എത്തിക്കുന്നത്. ആൻഡ് ദർ ഈസ് എ ഇലക്ട്രോണിക് സിസ്റ്റം, ഇപ്പോൾ മെഡിസിൻസ് ഒക്കെ കൊണ്ടുപോകുന്നത് കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു മെഡിക്കൽ സിസ്റ്റം തന്നെ, ഒരു ഇലക്ട്രോണിക് മെഡിക്കൽ സിസ്റ്റം തന്നെ അവർ ഫോളോ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ആൻഡ് ദിസ് വിൽ ബി ഇനിഷ്യേറ്റിംഗ് വെരി സൂൺ പലയിടത്തും തന്നെ പലയിടത്തും മീൻസ് നമ്മുടെ ഖത്തർ എയർപോർട്ടിൽ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പേഴ്സണലി യൂസ് ചെയ്യുന്ന ഒരുപാട് കൺട്രോൾഡ് ആയിട്ടുള്ള മെഡിസിൻസ് ഉണ്ട്. അപ്പോൾ ഈ മെഡിസിൻസ് നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നാട്ടിലേക്ക് ചിലപ്പോൾ ഇവിടെ നിന്ന് പ്രിസ്ക്രിപ്ഷൻസ് എടുത്തിട്ടായിരിക്കും നമ്മൾ നാട്ടിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ നാട്ടിൽ നിന്നും ഇങ്ങോട്ടേക്ക് വരുന്നത് ആ ഒരു ട്രാവൽ ചെയ്യാൻ. ഇനി കണക്ട് ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും, ട്രാൻസിറ്റിന് വേണ്ടിയിട്ട് ഖത്തറിൽ ഇറങ്ങുകയാണെങ്കിൽ പോലും, യു വിൽ ഹാവ് ടു നോ അബൌട്ട് ദിസ് പ്രയർ ആയിട്ടുള്ള പെർമിറ്റ്. അതായത് പ്രയറായി അപ്ലൈ ചെയ്യുന്ന ഒരു ഫോമിൽ നിന്നും കിട്ടുന്ന പെർമിറ്റോട് കൂടി മാത്രമായിരിക്കും നമുക്ക് പേഴ്സണൽ യൂസിനുള്ള മെഡിസിൻസ് കൊണ്ടുപോകാനായിട്ട് സാധിക്കുക. സോ ദിസ് ഹാസ് ടു ബി ഡൺ ബിഫോർ ക്യാരിയിങ് മെഡിസിൻസ്. നമ്മളൊക്കെ തന്നെ പലരും പറഞ്ഞിട്ട് ഇപ്പോൾ ഫ്രണ്ട്സിനും കസിൻസിനും നമ്മുടെ അത്രയും വേണ്ടപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ടൊക്കെ മെഡിസിൻ കൊണ്ടുവരാറുണ്ട്, ഇവിടുന്ന് കൊണ്ടുപോകാറുണ്ട്. പക്ഷേ ഇതൊക്കെ ടോട്ടലി ഇനി നമുക്ക് ചെയ്യാൻ പറ്റില്ല, പ്രോപ്പറായിട്ടുള്ള പെർമിഷൻ വേണം. അതും ഡിജിറ്റലി തന്നെ നമുക്കിതിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു സിസ്റ്റം അപ്ലൈ ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ഡിജിറ്റലി അപ്ലൈ ചെയ്ത് ആ ആപ്ലിക്കേഷൻ്റെ സ്റ്റേറ്റസ് എന്താണ്, അപ്രൂവ്ഡ് ആണോ അല്ലയോ എന്നൊക്കെ ഉള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ, അപ്രൂവ്ഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനായിട്ടും സാധിക്കുകയുള്ളൂ. സോ ദിസ് ഈസ് ബേസിക്കലി ദ ന്യൂവെസ്റ്റ് അപ്ഡേറ്റ് നമ്മൾ അറിയേണ്ടത്. ഈ ഒരു ഇലക്ട്രോണിക് സിസ്റ്റം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രൊസീജിയേഴ്സൊക്കെ തന്നെ ശരിക്കും നമുക്ക് തന്നെയാണ് കേട്ടോ നല്ലത്. കാരണം എയർപോർട്ടിൽ ഉണ്ടാവുന്ന ആ ഒരു ഹാസിൽ ഡ്യൂ ടു ക്യാരിങ് മെഡിസിൻസ്, അത് അവർ തുറന്നു നോക്കി അതിൻ്റെ അകത്ത് എന്തൊക്കെ മെഡിസിൻസ് ആണുള്ളത് ഇതൊക്കെ ഒഴിവാക്കാനായിട്ടാണ് ഇത്തരത്തിലൊരു പ്രൊസീജിയർ. അപ്പോൾ നമ്മൾ ബേസിക്കലി എനിക്ക് തോന്നുന്നു ആ ഒരു ഫോം ഫില്ല് ചെയ്യേണ്ടതിൻ്റെ അകത്ത് നമ്മുടെ പ്രിസ്ക്രിപ്ഷനും കാര്യങ്ങളും കണ്ടീഷനും മെഡിക്കൽ പോസിബിലിറ്റീസൊക്കെ തന്നെ കൊടുക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് അറിയുന്നത്. അതിൻ്റെ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ട് മിനിസ്ട്രി തന്നെ ഒരു ഗൈഡൻസ് ബുക്ക്ലെറ്റ് പുറത്തിറക്കിയിട്ടുണ്ട്. ഒരു ഇലക്ട്രോണിക് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ, അതും പുതിയൊരു സിസ്റ്റം ആയതുകൊണ്ട് സിമ്പിൾ വേയിൽ തന്നെ നമുക്ക് ഈ ഒരു സർവീസ് ബെനിഫിറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് എനി റിക്വയർമെൻറ്റ്സ് എവറിത്തിങ് ഇതൊക്കെ തന്നെ ഈ ഒരു ബുക്ക്ലെറ്റിൽ പ്രോപ്പർലി കൊടുത്തിട്ടുണ്ട്. സോ കൂടുതൽ ഇൻഫർമേഷൻസ് അറിയാനായിട്ട് MOPH ഗവൺമെൻറ് സൈറ്റിലേക്ക് ഒന്ന് കയറി നോക്കിയാൽ മതി. മിനിസ്ട്രി ഓഫ് പബ്ലിക് ഹെൽത്ത് വെബ്സൈറ്റിലേക്ക്, ആ ഒരു മെയിൻ പേജിലേക്ക് പോയി കഴിഞ്ഞാൽ ബുക്ക്ലെറ്റ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഹൈലി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡിജിറ്റൽ സിസ്റ്റം തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ പാടൊന്നുമില്ല അപ്രൂവൽ കിട്ടാനായിട്ട്. ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ അപ്രൂവലും ഭയങ്കര ടൈമൊക്കെ എടുക്കാണ്ട് പ്രയോറിറ്റി ബേസ്ഡിൽ മോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ട് റെസിലിയൻറ്റ് ഹെൽത്ത് സിസ്റ്റം ആണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഓൾവേസ് ഇവിടെയുള്ള എല്ലാ ഫെസിലിറ്റീസും തന്നെ നമുക്ക് അറ്റ് ദ ഏർലിയസ്റ്റ് ആൻഡ് ഓൾസോ ഞൊടിയിടെ തന്നെ ആക്സസ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഡിലേ എടുക്കും. അതുകൊണ്ട് ഫ്രണ്ട്സിനൊക്കെ കൊണ്ടുപോകുന്ന മെഡിസിൻസ് ഒന്നും ഇനി കൊണ്ടുപോകില്ല എന്ന് പറയേണ്ട. ബട്ട് ദെൻ യു ക്യാൻ അപ്ലൈ ആൻഡ് ഓൾസോ നമുക്കത് പോസിബിൾ ആണോ മറ്റുള്ളവരുടെ മെഡിസിൻസ് കൊണ്ടുപോകുന്നത്, ഇതൊക്കെ തന്നെ ആ ഒരു ഗൈഡ് ലൈനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വായിച്ചതിന് ശേഷം മാത്രം മെഡിസിൻസ് കൊണ്ടുപോകാനും ഇങ്ങോട്ട് കൊണ്ടുവരാനും ട്രാൻസിറ്റിലുള്ളവർക്ക് കയ്യിൽ വെക്കാനും ഒക്കെ തന്നെ ഇനി അധികാരം ആ ഒരു അപ്രൂവൽ ആ ഒരു പെർമിറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് കേട്ടോ. ചെറുതായിട്ടൊന്ന് ഓർപ്പിക്കുകയാണ്, ട്രാവൽ ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്കാണ് ഈ ഒരു അപ്ഡേറ്റ് ഇതായി ഇപ്പോൾ എത്തിക്കുന്നത്.

ടെക്നോളജി ഇൻക്രീസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിനോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ചെയ്യാൻ പറ്റുന്നത്. സോ ലെറ്റ്സ് ഡു ഇറ്റ്. ഇപ്പോൾ എല്ലാ രീതിയിലും നമുക്ക് ഒരു ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാനും പെട്ടെന്ന് ഫോണിലൂടെ ഉള്ള ആക്സസും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും സോഷ്യൽ മീഡിയ ആണെങ്കിലും എല്ലാം ആക്സസ് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്, എത്ര ഏജ് ആണെങ്കിലും ഏത് ജനറേഷൻ ആണെങ്കിലും. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ അറിഞ്ഞിരിക്കേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് നിങ്ങളുടെ അരിയിലേക്ക് റൈറ്റ് ആയിട്ട് എത്തിച്ചിട്ടുണ്ട്. ദിസ് ഇസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. സന്ദീപാണ് കൂടെയുള്ളത്. അതിമനോഹരമായിട്ടുള്ള മറ്റൊരു ട്രാക്ക് കമ്മിങ് ആപ്പ് അനന്തഭദ്രം എന്ന സിനിമയിലെ ഗാനത്തിലേക്ക് സന്ദീപാണ് കൂടെയുള്ളത്. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ സ്റ്റേജ് ചെയ്യുന്നുണ്ട്.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
3: റേഡിയോ നാടക മത്സരം സീസൺ 4.
2: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ഐഡി pr@suno.qa.
3: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
4: ഉണ്ട് തീർക്കരുതേ, പായസം വരുന്നുണ്ട്.
5: ഇവിടെയൊക്കെ പായസം കഴിഞ്ഞാ മോന്.
6: നമസ്കാരം, ഞാൻ നന്ദു.
7: യു ആർ ലിസ്ണിംഗ് ടു
6: റേഡിയോ സുനോ, കേട്ട് കേട്ട് കൂട്ടുകൂടാ.
8: മറ്റൊരു ബർത്ത്ഡേ വിഷയമായിട്ടാണ് ഈ ഒരു ടൈം നിങ്ങളുടെ കൂട്ടത്തിൽ ഞാനും ജോയിൻ ചെയ്യുന്നത്. ബട്ട് ദെൻ ഒരു സ്പെഷ്യലായിട്ടുള്ള ബർത്ത്ഡേ വിഷയമാണ് കേട്ടോ. ഏറ്റവും അടിപൊളിയായിട്ട് മകൾക്ക് വേണ്ടിയിട്ടുള്ള ബർത്ത്ഡേ വിഷസ്. മകള് നാട്ടിലാണുള്ളത്. ബട്ട് ദെൻ 12 മണിക്ക്, അതായത് ഇവിടുത്തെ 9:30 ആകുമ്പോഴത്തേക്കും എനിക്ക് ഇത് അയച്ചു കൊടുക്കണം. അതിന് മുന്നേ ഒന്ന് പറയാമോ എന്ന് ചോദിച്ചിട്ടുള്ള മെസ്സേജാണ് രവി അയച്ചേക്കുന്നത്. രവി എന്ന് തന്നെയല്ലേ പേര്? യെസ്, രവി എന്നുള്ള അക്കൗണ്ട് നിന്നാണ് അയച്ചേക്കുന്നത്. ബട്ട് ദെൻ പേര് പറഞ്ഞിട്ടില്ല, ഇറ്റ്സ് ഓക്കെ. പക്ഷേ മകളുടെ പേര് ദേ ലക്ഷ്മി വിനോദ് എന്ന പേരിലാണ് അയച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ലക്ഷ്മി വിനോദിന് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ആ ഒരു ബർത്ത്ഡേ വിഷസ് സച്ചിൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ വിഷസ്സാണ് അറിയിച്ചിരിക്കുന്നത്. ആ ഒരു വിഷസ് ദാ ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ ഞങ്ങളും അറിയിക്കുന്നു. ലക്ഷ്മിക്ക് വേണ്ടി ഒരു അടിപൊളി ബർത്ത്ഡേ വിഷസ്. ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ.

0: രവിചേട്ടനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അദ്ദേഹം കൺഫേം ചെയ്ത് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, എൻ്റെ പേര് രവി എന്ന് തന്നെയാണ് എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു ബർത്ത്ഡേ വിഷസ് മകളുടെ അടുത്തേക്ക് എത്തിക്കുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം, ഒരു സ്പെഷ്യൽ വിഷ് ആയിട്ട് കണക്കാക്കുക. ആൻഡ് ഓഫ് കോഴ്സ് മകൾക്ക് വേണ്ടിയിട്ടുള്ള പാട്ട് കമ്മിങ് ആപ്പ് നോട്ട് നെക്സ്റ്റ് സോങ്, അത് കഴിഞ്ഞ് നമുക്കൊരു പാട്ടൊക്കെ സെറ്റ് ചെയ്ത് ഒരു അടിപൊളി ഡെഡിക്കേഷൻ കൊടുക്കാം. എന്തായാലും ഇന്നത്തെ ദിവസം ഏറ്റവും മനോഹരമായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് അപ്ഡേറ്റ്സ്, സ്പെഷ്യലി നമ്മൾ ശ്രദ്ധിക്കേണ്ട ട്രാവൽ ചെയ്യുമ്പോഴുള്ള കാര്യങ്ങളായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാനായിട്ട് എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ അത്യാവശ്യം ഈ ഒരു അപ്ഡേറ്റ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് ആ ഒരു അപ്ഡേറ്റിനെ പറ്റിയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള പിക്ചറൊക്കെ വന്നു തുടങ്ങുന്നത്. ബട്ട് ദെൻ ഓൾറെഡി ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അബൌട്ട് കാരിങ് മെഡിസിൻസ്, അതിന് ഇനി വേണ്ട പെർമിറ്റും കാര്യങ്ങളും ഒക്കെ ഇല്ലാണ്ട് ട്രാവൽ ചെയ്യാനായിട്ട് പറ്റില്ല. മെഡിസിൻസിൻ്റെ കാര്യം പറയുമ്പോൾ, മെഡിസിൻ എടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അൺഹെൽദി ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് പോകണം. അങ്ങനെ അൺഹെൽദി ആവാനായിട്ട് നമ്മൾ നമ്മളെ സമ്മതിക്കണ്ട.
1: സ്റ്റേ ഹൈഡ്രേറ്റഡ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്. ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ,
2: ബ്രോട്ട് ടു യു ബൈ
3: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
4: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
0: നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന പല പ്രശ്നങ്ങളും ഒരു 40% പ്രോപ്പറായിട്ട് വെള്ളം ചെല്ലുന്നില്ല, നമ്മൾ ഹൈഡ്രേറ്റഡ് ആയിരിക്കുന്നില്ല എന്നുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് സമ്മർ ടൈം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ലെറ്റ്സ് നോട്ട് ടേക്ക് ദ റിസ്ക്, ലെറ്റ്സ് നോട്ട് ഗിവ് ഇറ്റ് എ പോസിബിലിറ്റി. എല്ലാവരും ദാ ഈ ഒരു വാട്ടർ ബെല്ല് കേൾക്കുമ്പോൾ പെട്ടെന്ന് വെള്ളം കുടിക്കാനായിട്ട് വിട്ടുകൊണ്ട് കേട്ടോ. ജസ്റ്റ് ഗിവ് യു സം ടൈം, ഒരു പാട്ടൊക്കെ കേട്ട് വെള്ളമൊക്കെ കുടിച്ച് ഉഷാറായിട്ട് ഹെൽത്തി ആയിട്ട് എല്ലാവരും ഇരിക്കുക. ആ ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി മറ്റൊരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക്. ഈ ട്രാക്ക് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വെള്ളമൊക്കെ കുടിച്ച് ഉഷാറാവണേ. This is Kathas Happiness Frequency Radio Center 91.7 FM. Get to get. Go to go down. Sandeep Vanagudi. Get to get.

0: വചനങ്ങളിലൂടെ
1: നിങ്ങൾ പരസ്പരം ഏർപ്പെടുന്ന കരാറുകൾ പാലിക്കണം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ഇഷാ ബാങ്കിനുള്ള സമയം.

0: 7 evenings. Only on Radio Suno 91.7 FM. Joy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Tudangi, authentic Arabic cuisine de Rizhi Ariyam. Call 4000-1707.
1: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: റേഡിയോ സുനോ കേൾക്കാനായിട്ട് കാറിൽ നമ്മുടെ റേഡിയോ ഓൺ ചെയ്യണമെന്ന് മാത്രം അല്ല എന്നുള്ളത് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാത്തുള്ള കാര്യമാണ്. ദാറ്റ് ഇസ് നോട്ട് ദ ഓൺലി പോസിബിലിറ്റി. ഇപ്പോൾ ഒരുപാട് ടെക്നോളജീസ് അവൈലബിൾ ആണ്, എസ്പെഷ്യലി നമ്മുടെ ആപ്ലിക്കേഷൻ ഉണ്ട്. നമുക്കിവിടെ ഓൾറെഡി ഒരു ചോദ്യം വന്നിട്ടുണ്ട്, ആ ചോദ്യത്തിലോട്ടാണ് ഞാൻ പോകുന്നത്. ബട്ട് ബിഫോർ ദാറ്റ് ലെറ്റ് അസ് ഗെറ്റ് ഇൻ ബാക്ക് ടു 917 ഈവനിങ്. സന്ദീപാണ് കൂടെയുള്ളത് സ്റ്റുഡിയോ ക്ലോക്കിൽ. സമയം 8 മണി കഴിഞ്ഞ 2:49. യെസ്, സുബൈർ ബ്രോ ആണ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. ചാനൽ മൊബൈലിൽ കിട്ടാനായിട്ട് ഏത് ആപ്പാണ് യൂസ് ചെയ്യേണ്ടത്, ലിങ്ക് തരാമോ എന്ന് ചോദിച്ചിട്ടാണ് മെസ്സേജ് വന്നേക്കുന്നത്. ബ്രോ സിമ്പിളാണ് കേട്ടോ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറോ ആപ്പ് സ്റ്റോറോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് റേഡിയോ സുനോ എന്ന് ഡയറക്റ്റ് ടൈപ്പ് ചെയ്താൽ മതി. യു ക്യാൻ ഗെറ്റ് ദ ആപ്ലിക്കേഷൻ. ആദ്യം വരുന്ന ആപ്ലിക്കേഷൻ നമ്മുടെ ആ റേഡിയോ സുനോയുടെ ലോഗോ അറിയാമല്ലോ. സോ അപ്പോൾ ആ ലോഗോ ഉള്ളത് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എനി ടൈം എനി വെയർ വേൾഡിൽ എവിടെയാണെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും ഇനി അമേരിക്കയിലാണെങ്കിൽ പോലും നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ദാറ്റ് ഇസ് ഹൗ കണക്റ്റഡ് വി ആർ ആൻഡ് ഹാപ്പി ടു സേ ദാറ്റ്. തീർച്ചയായിട്ടും ഈ ഒരു കാര്യം ശരിക്കും ടെക്നോളജി വളർന്നതിൽ നമുക്ക് ഏറ്റവും സന്തോഷിക്കേണ്ടത് നമുക്കൊക്കെ തന്നെ കണക്റ്റഡ് ആയിട്ടിരിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. നാട്ടിൽ നിന്ന് ഫ്രണ്ട്സ് ഓരോ കാര്യങ്ങളിങ്ങനെ വിളിച്ച് പറയുമ്പോൾ കേട്ടു എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമാണ്, എന്തെന്നില്ലാത്തൊരു സന്തോഷം. എന്തായാലും ഒരുപാട് സന്തോഷത്തോടു കൂടി തന്നെ ഈ ഒരു ടൈം ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ കുറച്ച് മുന്നേ ഒരു പാട്ടും ആ പാട്ട് റിലേറ്റ് ചെയ്തിട്ടൊക്കെ ഉള്ള കാര്യങ്ങൾ ഞാനിങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ പാട്ടിൻ്റെ ഒരു പോർഷൻ വളരെയധികം ഫേമസ് ആയിട്ട് ഇങ്ങനെ റണ്ണിങ്ങിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതാ ഈ ഒരു പോർഷൻ. ഓൾറെഡി ഞാൻ ഈ പാട്ടിങ്ങനെ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് മുന്നേ. പക്ഷേ ഈ പാട്ടിൽ ഏറ്റവും അധികം കമൻറ്റ് ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും അധികം ആൾക്കാർ ശ്രദ്ധിച്ചേക്കുന്നത്, ഞാൻ പേഴ്സണലി ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ലുക്ക് തന്നെയാണ്. നമ്മുടെ പൃഥ്വിരാജിൻ്റെ ലുക്ക് ആൻഡ് ഓൾസോ ദ ഡ്രസ്സിങ്. അയ്യോ, എന്ത് കിടിലൻ ഡ്രസ്സിങ് ആണല്ലേ. ശരിക്കും ആ ഒരു ഡ്രസ്സിങ് സ്റ്റൈലും കാര്യങ്ങളും ഒക്കെ തന്നെ ഒന്ന് നോക്കിപ്പോയപ്പോൾ ഒരു പക്ഷേ നമുക്ക് വളരെയധികം പരിചിതമായിട്ടുള്ള ഒരു സ്റ്റൈല് തന്നെയാണ്. ആൻഡ് ഹാവിങ് സെഡ് ദാറ്റ്, ആ ഒരു പരിചിതമായിട്ടുള്ള സ്റ്റൈലെന്ന് പറയുമ്പോൾ ഈ പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഷേർട്സിനൊക്കെ തന്നെ ഒരു പേര് പറയും കേട്ടോ. ഒരു പേരല്ല, ഒരു സംഭവം തന്നെ മൂന്ന് പേരിലായിട്ടാണ് അറിയപ്പെടുന്നത്. സോ ദിസ് ഇസ് ട്രെൻഡിങ് റൈറ്റ് നൗ. ഓഫ് കോഴ്സ് ട്രെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ഷർട്ട്, പേര് ചോദിച്ചു കഴിഞ്ഞാൽ ക്യൂബൻ കോളർ എന്നാണ് വളരെ കോമൺ ആയിട്ട് നമ്മൾ പറയുന്ന പേര് കേട്ടോ. സോ ക്യൂബൻ കോളർ എന്ന് പറയാറുണ്ട്. അതേപോലെ തന്നെ റിസോർട്ട് കോളർ എന്നാണ് മറ്റൊരു പേര്. വളരെയധികം കോമൺ ആയിട്ട് അറിയപ്പെടുന്ന പേരാണ് റിസോർട്ട് കോളർ എന്നുള്ളത്. ഞാൻ ഇന്നാണ് കേട്ടോ അറിയുന്നത്. ക്യൂബൻ കോളർ കേട്ടിട്ടുണ്ടോ? ഒട്ടുമിക്കവാറും നമ്മൾ ഷോപ്പുകളിൽ പോകുമ്പോൾ, അത്യാവശ്യം കാസർഗോഡ് കോഴിക്കോട് സൈഡുള്ള ഷോപ്പുകളിൽ, ആസ് ഇൻ പയ്യന്മാർ നമ്മുടെ ചെക്കന്മാരൊക്കെ തന്നെ സൂക്കിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് പേരുണ്ട്. സോ അവരുടെ ഷോപ്പിലോട്ടൊക്കെ പോകുമ്പോൾ, മത്താർ കദീമൊക്കെയുള്ള ഷോപ്പ് പോകുമ്പോൾ, അവർ പറഞ്ഞു തന്നെ ഞാൻ ക്യൂബൻ കോളറിൻ്റെ കാര്യം കേട്ടിട്ടുണ്ട്. പക്ഷേ ക്യൂബൻ കോളർ അല്ലാണ്ട് ഈ ഒരു ഷർട്ടിന് പറയുന്ന പേര് കുറച്ച് കളർഫുള്ളായിട്ട്, ഈ കൈയുടെ ഭാഗം ടൈറ്റായിട്ട് വരണമെങ്കിൽ മസിൽ വേണം കേട്ടോ. എനിക്കിപ്പം അങ്ങനെ മസിൽ ഇല്ലാത്തതുകൊണ്ട് ടൈറ്റ് ആവില്ല. കോളർ ക്യൂബൻ കട്ട് കോളർ എന്നാണ് ഒരു പേര് പറയുന്നത്. ഇതല്ലാണ്ട് പേരാണ് ഞാൻ റിസോർട്ട് കോളർ ഷർട്ട്. മേ ബി എനിക്ക് തോന്നുന്നു ഒരു ബീച്ച് വൈബൊക്കെ തരുന്നതുകൊണ്ടായിരിക്കും റിസോർട്ട് കോളർ ഷർട്ട് എന്ന് പറയപ്പെടുന്നത്. ഇതും അല്ലാണ്ട് മറ്റൊരു പേരിലൂടെ ഈ ഷർട്ട്സ് പറയപ്പെടാറുണ്ട്. ആൻഡ് ദാറ്റ് ഇസ് ക്യാമ്പ് കോളർ ഷർട്ട്സ്. സോ ക്യാമ്പില്ലേ, നമ്മുടെ ക്യാമ്പൊക്കെ പോകുമ്പോൾ. സോ ക്യാമ്പ് കോളർ ഷർട്ട്സ്. എനിക്ക് ഇഫ് ഐ എം നോട്ട് റോങ് തോന്നിയിട്ടുള്ളത്, ഈ ക്യാമ്പ് പോകുന്നവരുടെ യൂണിഫോം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഇവിടെ ഒരു ക്യൂബൻ കോളർ തന്നെയാണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ക്യാമ്പ് കോളർ ഷർട്ട്സ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പേരുകളിൽ അറിയപ്പെടുന്ന ഷർട്ടുകൾ ദാ ഈ ഓണക്കാലത്ത് എന്തായാലും ട്രെൻഡിങ്ങിൽ വരാൻ പോവുകയാണ്. ഫെസ്റ്റിവൽ സീസൺ വരാൻ പോകുമ്പോൾ തന്നെ ട്രെൻഡ് സെറ്ററായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പൃഥ്വിയും. അതേപോലെ തന്നെ പൃഥ്വി ആ ഒരു പാട്ടിൽ പ്രത്യേകിച്ച് ഈ ഒരു പാട്ടിൽ മെൻഷൻ ചെയ്ത് പോയിരിക്കുന്ന നമ്മുടെ ഷർട്ടുകൾ ഷർട്ടുകൾ അല്ലെങ്കിൽ കാണിച്ചിരിക്കുന്ന ഷർട്ടുകൾ. സോ ഇറ്റ്സ് ട്രെൻഡിങ് ഗൈസ്. അപ്പോൾ ട്രെൻഡിങ്ങിൽ ഇങ്ങനെ നടക്കുന്ന കാര്യം തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇനി ഡിസ്ക്ലോസ് ചെയ്ത് ഡിസ്കസ് ചെയ്തൊക്കെ പോകാനുണ്ട്. വിൽ ബി ബാക്ക് വെരി സൂൺ. കിടിലൻ ഒരു പാട്ടുമായിട്ടാണ് ഇപ്പോൾ ഞാൻ എത്തുന്നത്. ഓർ മീ എന്ന മൂവിയിലെ പാട്ടിലേക്ക് പൃഥ്വിരാജ് പാടിയിരിക്കുന്ന ആ ഒരു സോങ് കമ്മിങ് ആപ്പ് ഓൺ 917 ഈവനിങ്സ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: Brought to you by Danat Al Bahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
3: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ 11:14 യു ഹാവ് ട്യൂൺഡ് ഇൻ ടു ഖതാർസ് ഫേവറേറ്റ് എഫ്എം സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
4: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab the

0: എന്നിവ അധികമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അമിത ആഹാരം, മദ്യപാനം, കോഫി, ഷുഗർ ഡ്രിങ്ക്സ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. ചൂട് അധികരിച്ച സമയത്തുള്ള എക്സർസൈസ് പരമാവധി ഒഴിവാക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് പുറം ജോലികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. തലകറക്കം, നെഞ്ചിടുപ്പ്, നെഞ്ചുവേദന, അധിക ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടാൻ മടിക്കരുത്.
1: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
2: Hi, this is Gautam Vasudev Menon.
3: You're listening to
2: Radio Sunu 91.7, and this is Qatar's favorite radio station.

0: Be fresh, be you. Visit your nearest store today.
1: Welcome, welcome once again. Welcome back to Radio Sun 91.7 FM 917 Evenings at a Time. Sandeep Aanu koodiyullathu. Studio clock il samayam 8 mani kazhinja 17 minute 30 second. കുറച്ച് മുന്നേ ഞാനൊന്ന് ഞെട്ടി ഗൈസ്. എനിക്കൊരു കോള് തന്നിരുന്നു കേട്ടോ. കോളിൽ ആദ്യം കോൾ എടുത്തപ്പോഴത്തേക്കും ഹലോ ഞാൻ പൃഥ്വിരാജാണ്. കിളി പോവൂലേ, ഇവിടെ ഓഫീസിലാണ് കേട്ടോ കോള് വന്നത്. ഞാൻ പൃഥ്വിരാജിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ക്യൂബൻ കോളർ ഇട്ട ഡ്രസ്സിൻ്റെ കാര്യം പറഞ്ഞു, ഫാഷൻ്റെ കാര്യം പറഞ്ഞു, അടിപൊളി ലുക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പൃഥ്വിരാജ് എന്ന പേരുള്ള ഒരു വ്യക്തി എന്നെ അങ്ങോട്ട് വിളിച്ചു. ജീവൻ അങ്ങോട്ട് പോയി. പക്ഷേ ആള് നമ്മുടെ ഉദ്ദേശിക്കുന്ന പൃഥ്വിരാജ് അല്ലായിരുന്നു, ഖത്തറിലുള്ള പൃഥ്വിരാജാണ്. എന്തായാലും പൃഥ്വിരാജ് വിളിച്ചതിന് ഒരു കാര്യമുണ്ട്, നമുക്ക് കേട്ടുനോക്കാം എന്താണ് പൃഥ്വിരാജിന് പറയാനുള്ളത്. ഓക്കെ,
2: ഞങ്ങള് ഇവിടെ മാളിന്റെ ബാക്ക് സൈഡ് നമ്മളൊരു റെസ്റ്റോറന്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്.
1: ഓക്കെ,
2: പഞ്ചാബി സ്റ്റൈൽ ഫുഡ്സും കാര്യങ്ങളൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്.
1: ഓക്കെ,
2: പ്രൊമോട്ട് ചെയ്യാവോ?
1: ഓക്കെ ഓക്കെ ബ്രോ, എവിടെ നാട്ടില്?
2: ഞാൻ കോഴിക്കോടാണ്.
1: കോഴിക്കോടാണ്. ഓക്കെ, അപ്പൊ ഇപ്പൊ ഷോപ്പ് തുടങ്ങിയിട്ട് എത്രയായി?
2: ഒരു മാസമായി.
1: ഓക്കെ, അപ്പൊ ഒരു മാസമായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു സംരംഭം. തീർച്ചയായിട്ടും ഇത് ഇറ്റ്സ് നോട്ട് എ പാർട്ട് ഓഫ് പ്രൊമോഷൻ. ഓക്കെ, ഇത് തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ നോട്ടിലാണ്. വൈ? ബിക്കോസ് ഇങ്ങനെ നമ്മൾ ചെറുതായിട്ട് തുടങ്ങുന്ന ഓരോരോ ആഗ്രഹങ്ങൾ, ഇറ്റ്സ് ബേസിക്കലി നമ്മുടെ ആഗ്രഹങ്ങൾ. നമ്മൾ ഒരു ഷോപ്പ് തുറക്കുന്നു, ഇതൊക്കെയെന്ന് പറയുന്നത് ലോട്ട് ഓഫ് തിങ്സ് ഷുഡ് കം ടുഗെദർ. എസ്പെഷ്യലി ഖത്തർ പോലെ ഒരു സ്ഥലത്ത് അത്രയും ഇൻടാക്ട് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി. ഡോക്യുമെൻറ്റ്സ് ആണെങ്കിലും ലോട്ട് ഓഫ് പീപ്പർ വർക്ക് ഇസ് ദെയർ. ഡിജിറ്റലി ആണെങ്കിലും എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് വന്നാൽ മാത്രമേ നമ്മളൊക്കെ അങ്ങനെ ഒരു സ്ഥാപനം തുറന്നെടുക്കാനായിട്ട് പറ്റുള്ളൂ. അതിൻ്റെ പുറകിൽ ഓടേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഓട്ടത്തിനൊക്കെ മുമ്പ് ഒരു ബേസിക് ഫാക്റ്റ് ഉണ്ട്. ആ ഒരു സ്ഥാപനം തുടങ്ങാൻ പറ്റുന്ന അല്ലെങ്കിൽ ആ ചിന്തയിലേക്ക് നമ്മളെ കൊണ്ടുവരുന്ന ഒരു മനസ്സ്. രാത്രി കിടക്കുമ്പോൾ ആലോചിക്കും, ആ ഒരു ഷോപ്പൊക്കെ തുടങ്ങി സെറ്റായി, ഇതൊക്കെ ആലോചിച്ച് കിടന്നിട്ട് രാവിലെ ആകുമ്പോൾ ഈ കംപ്ലീറ്റ് എനർജി അങ്ങ് പോവും. അങ്ങനെയല്ല, പക്ഷേ നമുക്ക് ഇതേപോലുള്ള സ്ഥാപനങ്ങൾ, കുഞ്ഞു കുഞ്ഞു സ്ഥാപനങ്ങൾ തുടങ്ങി വരുമ്പോൾ കിട്ടുന്ന ആ ഒരു ഗുമ്മുണ്ടല്ലോ, ആ ഒരു ത്രില്ലുണ്ടല്ലോ, ആ ത്രില്ലിലാണ് തീർച്ചയായിട്ടും ഈ ഒരു ഗംഭീരമായിട്ടുള്ള റെസ്റ്റോറൻറ്റിലേക്ക്, പ്രത്യേകിച്ച് പഞ്ചാബി ഫുഡൊക്കെ ഇഷ്ടമുള്ളവർക്ക് ചാറ്റ്സ്, പാനിപൂരി, അതേപോലെ തന്നെ അങ്ങനത്തെ ഐറ്റംസ്, ലസ്സി, ഇതൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ദാ നമ്മുടെ ദ മോളിന് പിന്നിലാണ് ഷോപ്പ് ഉള്ളത്. ഷോപ്പ് ദർബാർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബട്ട് എനിക്ക് ആദ്യത്തെ പേര് അങ്ങോട്ട് ക്ലിയർ ആയിട്ടില്ലായിരുന്നു. ബട്ട് ഓഫ് കോഴ്സ് ആ ഷോപ്പ് ഏതാണെന്ന് അറിയാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ഇൻബോക്സിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി, 500-00917. ബട്ട് എക്സാക്ട് ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ദ മോളിന്റെ ബാക്കിലാണെന്നാണ് പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും പൃഥ്വിരാജ് ബ്രോ ഹാപ്പി ആയിട്ടിരിക്കുക, അടിപൊളിയായിട്ട് ഞങ്ങൾ കൂടെ സപ്പോർട്ടിന് കട്ടയ്ക്കുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു കട്ട സപ്പോർട്ടോടുകൂടി മറ്റൊരു പാട്ടിലേക്കാണ് ഇപ്പോ നമ്മൾ പോകുന്നത്. ഓം ഷാദി ഓഷാന എന്ന സിനിമയിലെ ഗാനത്തിലേക്ക്. സന്ദീപാണ് കൂടിയുള്ളത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: 917 evenings.

0: Joy Alucas 917 Evenings presented by Joy Alucas World's Favorite Jeweler
1: powered by
2: Khattarine Arabic Mandiyude Best Destination Zamzam Mandi Mandi Madbi Madfood Madgood Thudangi Authentic Arabic Cuisine De Ruji Ariyam Call 4000-1707
0: And
3: Marza Hypermarket Be Fresh Be You Visit your nearest store today
4: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സുനു 91.7 എഫ് എം എൽ 917 ഈവനിങ്സ് ഇൻ ദ ടൈം സന്ദീപാണ് കൂടെയുള്ളത് സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റും 16 സെക്കൻഡും ഈ ഒരു ടൈം കുറച്ച് എൻജോയ് ചെയ്ത് അല്ലെങ്കിൽ ഒരു അടിപൊളി പാട്ടൊക്കെ പിടിക്കുന്നതിനെക്കാട്ടിലും എനിക്ക് തോന്നുന്നു കുറച്ചൊരു ലൈറ്റ് മൂഡ് സോങ്സ് ഒക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ടാവും അല്ലേ എസ്പെഷ്യലി എനിക്ക് തോന്നുന്ന ആ ഒരു സ്ലീപ്പ് ടൈം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പല രീതിയിലുള്ള തോട്ട് പ്രോസസ്സാണ് മനസ്സിൽ ഈ ഒരു സമ്മർ ടൈം ഹൗ വി ആർ ഗോയിങ് ടു മാനേജ് ദിസ് മാനേജ് ചെയ്യാനായിട്ടുള്ള കുറച്ചധികം വഴികൾ ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പോൾ ഐ പേഴ്സണലി ഫെൽറ്റ് ലൈക്ക് ശരിക്കും ഞാൻ ചിന്തിക്കുന്ന കാര്യമല്ലേ അപ്പോൾ എല്ലാവരും ചിന്തിക്കുമായിരിക്കുമല്ലോ അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സിലാണ് ഈ ഒരു സെഗ്മെൻറ്റ് അങ്ങ് ഓൺ ആക്കാമെന്ന് വിചാരിച്ചത് ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു സ്ലീപ്പ് തെറാപ്പി ശരിക്കും പറഞ്ഞാൽ സ്ലീപ്പ് തെറാപ്പിയിൽ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം പ്രത്യേകിച്ച് വീട്ടിൽ കുട്ടികളുണ്ട് അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർക്കൊക്കെ തന്നെ പല മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഒരു പക്ഷേ ബോഡി ഡിസ്കംഫേർട്ട്സും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ടാവാം രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് തന്നെ ഇഫ് യുവർ സ്ലീപ്പ് ഇസ് നോട്ട് പ്രോപ്പർ ബേസിക് ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളൊരു കാര്യമാണ് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വരും അപ്പോൾ ചെയ്യാൻ പറ്റുന്ന എക്സ്പേർട്ട് അഡ്വൈസുകളിൽ ഏറ്റവും ആദ്യം എനിക്ക് കുറച്ച് കൺവിൻസിങ് ആയിട്ട് തോന്നിയൊരു കാര്യമാണ് നമ്മൾ കിടക്കുന്നതിന് മുന്നേ ബെഡ്ഷീറ്റോ പില്ലോ ഇതൊക്കെ എടുക്കുന്നതിന് മുന്നേ ആദ്യം അറിയേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ബേസിക് ആയിട്ടുള്ള നമ്മുടെ കോട്ടൺ അല്ലെങ്കിൽ ലിനൻ മെറ്റീരിയൽ മാത്രം കംപ്ലീറ്റ് ആയിട്ട് ഹെവി ഡുവറ്റ്സും അതേപോലെ തന്നെ സിന്തറ്റിക് ആയിട്ടുള്ള ബ്ലാങ്കറ്റ്സ് ഒക്കെ ഡിച്ച് ചെയ്യുക ബിക്കോസ് ഇറ്റ് ക്യാൻ ട്രാപ്പ് ഹീറ്റ് ഈ കോട്ടൺ ലിനൻ യൂസ് ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 100% കേട്ടോ 100% ലൂസ് വോവണായിട്ടുള്ള കോട്ടൺ ലിനൻ ഷീറ്റ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബോഡി ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്യും എന്നുള്ളതാണ് ബേസിക് ഫാക്ട് ഇതൊക്കെ നമുക്ക് അറിയാമെന്നുള്ള കാര്യമാണെങ്കിൽ പോലും ചിലപ്പോൾ നമുക്ക് രാത്രി ഭയങ്കരമായിട്ടുള്ള ചൂട് ഇനി എ സി ഓൺ ചെയ്തിട്ടും ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എ സിക്ക് കൂളിംഗ് കുറവാണെന്ന് പേഴ്സണലി തോന്നുന്നെങ്കിൽ ഇതൊരു ബാഗിലാക്കിയിട്ട് ഒരു സിപ്പ് ലോക്ക് ബാഗ് ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും അതായത് നമ്മുടെ ബെഡ്ഷീറ്റ് മടക്കി ടോപ്പ് ലെയർ വിരിച്ചേക്കുന്ന ബെഡ്ഷീറ്റ് മടക്കി പില്ലോ കവറും മടക്കി കുറച്ച് നേരം റെഫ്രിജറേറ്ററിൽ ഒന്ന് വെച്ചതിന് ശേഷം അത് യൂസ് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഭയങ്കര രീതിയിലുള്ള ഒരു കൂളിംഗ് എഫക്റ്റ് ബോഡിക്ക് കിട്ടുമെന്നാണ് പറയുന്നത് സോ ഉറക്കം പ്രോപ്പറല്ല ഉറക്കം കിട്ടുന്നില്ല എന്ന് ഫീൽ ചെയ്യുന്നവർക്ക് ഈ ഒരു ട്രിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഒരു പ്രീ ബെഡ് കൂളിംഗ് ഷവർ എന്ന് പറയുമെങ്കിലും ശരിക്കും ലൂക്ക് വാം വാട്ടറിൽ ഒരു ഇളം ചൂട് വെള്ളത്തിൽ വേണം കുളിക്കാനായിട്ട് ഇത് കുറച്ച് എന്താ കൗണ്ടർ ഇൻട്രൂട്ടീവ് ആയിട്ട് തോന്നാനുള്ള സാധ്യത കൂടുതലാണ് എങ്കിൽ പോലും ലൂക്ക് വാം വാട്ടർ അതാണ് ചെറു ചൂട് വെള്ളം നമ്മുടെ ബോഡിയിൽ ബ്ലഡ് വെസൽസിനെ ഭയങ്കരമായിട്ട് ഡൈല്യൂട്ട് ചെയ്ത് നമ്മുടെ ബോഡി ഇൻറ്റേർണൽ ഹീറ്റൊക്കെ എഫിഷ്യൻ്റ് ആയിട്ട് തന്നെ റിലീസ് ചെയ്യാൻ സഹായിക്കും എന്നാണ് എക്സ്പേർട്സ് പറയുന്നത് അപ്പോൾ ഡോക്ടേഴ്സും സയൻറ്റിസ്റ്റും എക്സ്പേർട്സും ഒക്കെ ഈ ഒരു കാര്യം പറയുമ്പോൾ രണ്ട് കാര്യങ്ങളും നമുക്ക് ചെയ്തു നോക്കാൻ പറ്റുന്നതാണ് ഇന്ന് മാത്രമല്ല ഇനി എല്ലാ ദിവസങ്ങളിലും സമ്മർ ടൈം എസ്പെഷ്യലി ഈ ഒരു സ്ലീപ്പ് തെറാപ്പി ഉണ്ടാവുന്നതായിരിക്കും നമുക്ക് ഉറക്കം ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻ്റ് ആ ഒരു അപ്ഡേറ്റ് കൂടി നിങ്ങളുടെ അരികിലേക്ക് എത്തിച്ചുകൊണ്ട് മറ്റൊരു മനോഹരമായ പാട്ടിലേക്ക് ഓക്കെ കൺമണി എന്ന സിനിമയിലേക്ക് കാണാം കമ്മിങ് ആപ്പ് ഇത് ഖത്തറിൻ്റെ ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം

0: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ്സനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
1: റേഡിയോ നാടക മത്സരം സീസൺ 4.
0: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ഐഡി PR@suno.qa.
1: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
2: ഹൈ, ഞാൻ രജിഷ വിജയൻ.
3: യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ സുനോ 91.7 FM.

0: Joy Alucas 917 Evenings presented by Joy Alucas World's Favorite Jeweler
1: powered by
2: Khattarine Arabic Mandiyude Best Destination Zamzam Mandi Mandi Madbi Madfood Madgood Thudangi Authentic Arabic Cuisine Ruchi Ariyam Call 4000-1707
0: and
3: Marza Hypermarket Be Fresh Be You Visit your nearest store today
4: വെൽക്കം വെൽക്കം വൺസ് അഗൈൻ വെൽക്കം ബാക്ക് പറയുമ്പോൾ വെൽക്കം ബാക്ക് പറഞ്ഞെങ്കിലും എനിക്ക് പോകാനുള്ള സമയമൊക്കെ ആയി വരുന്നത് കേട്ടോ. അതാണ് ഞാൻ ഉറക്കത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞത്. എല്ലാവരും ഉറക്കം നോക്കിയതല്ല വൈ ബിക്കോസ് വി ഹവ് ഗോട്ട് സോ മെനി ബ്യൂട്ടിഫുൾ സോങ്സ് കമ്മിങ് അപ്പ് ആൻഡ് ഓൾസോ പാട്ട് ലോകത്തെ ഒരുപാട് വിശേഷങ്ങളുമായിട്ട് ബോബി നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. സുനോ മെലഡീസിലൂടെ ഒരുപാട് നല്ല കഥകൾ കേൾക്കാനും ആ കൂട്ടത്തിൽ നല്ല പഴയ പാട്ടുകൾ നയൻറ്റീസിലെ സോങ്സ് ഒക്കെ കേൾക്കാനായിട്ട് ട്യൂൺ ഇൻ ടു കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. ഇനിയുള്ള 2 മണിക്കൂർ ഒരുപാട് നല്ല പാട്ടുകൾ വരും. 2 മണിക്കൂർ മാത്രമല്ല, എപ്പോഴും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളുമായിട്ട് ഞങ്ങൾ കൂടെയുണ്ട് കേട്ടോ. പാട്ട് മാത്രമല്ല, ബേസിക് ഇൻഫർമേഷൻ, ഖത്തറിലെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്, അതേപോലെ ലേറ്റസ്റ്റ് ന്യൂസ്, എല്ലാ അപ്ഡേറ്റ്സും തന്നെ ഇൻടാക്ട് ആയിട്ട് നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ. ഞങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് കൂടി ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് മറന്നുകൊണ്ട് കേട്ടോ. കാരണം യു ഹാവ് ഗോട്ട് എ ലോട്ട് ഓഫ് കണ്ടൻസ്. ആ ഒരു കണ്ടൻസ് എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് ബേസിക്കലി ലൈക്ക് നമുക്ക് ചിന്തിക്കാനും അതേപോലെ ചിരിക്കാനും ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഖത്തറിൽ ഈ ഒരു ഫെസ്റ്റിവൽ ടൈം വരുമ്പോൾ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ജസ്റ്റ് ഒന്ന് റേഡിയോസിനോട് ആ ഒരു ഒഫീഷ്യൽ പേജ് ഇൻസ്റ്റാഗ്രാം ആൻഡ് ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് വിട്ടു പോകേണ്ട. ആ ഒരു അപ്ഡേറ്റ് പറയുന്നു. ആൻഡ് ഓഫ് കോഴ്സ് നമുക്ക് പല സ്ഥലങ്ങളിലോട്ടൊക്കെ പോകുമ്പോൾ ഇഫ് ഇൻ കേസ് നമുക്ക് കാറിലല്ല എന്നുണ്ടെങ്കിൽ ഒരു പോസിബിലിറ്റി ഉണ്ടോ ആക്സസ് ചെയ്യാനെന്നുള്ളത് ഇന്നുകൂടി ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മാത്രം മതി. സോ ഗൂഗിൾ ആപ്പ് സ്റ്റോർ ആണെങ്കിലും പ്ലേ സ്റ്റോർ ആണെങ്കിലും ഏത് ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോണാണ് യൂസ് ചെയ്യുന്നത് അത് ബേസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് റേഡിയോസ് ഒന്ന് കയറി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. വി കൻ ബി കണക്റ്റഡ് 24/7. ദർ ഇസ് നോ ഡിബേറ്റ് ഓൺ ദാറ്റ്. തീർച്ചയായിട്ടും നടക്കുന്ന ഒരു കാര്യമാണ്. ലോകത്ത് എവിടെയാണെങ്കിലും ഈവൻ ഇഫ് യു ആർ ഗോയിങ് ഫോർ എ വെക്കേഷൻ സ്റ്റിൽ വോണ്ട് ടു ലിസൺ ടു അസ് ജസ്റ്റ് ട്യൂൺ ഇൻ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം ചെയ്താൽ മാത്രം മതി കേട്ടോ ഫോണിൽ. അപ്പോൾ ആ ഒരു അപ്ഡേറ്റ് ഒക്കെ ഇങ്ങനെ പറഞ്ഞ് ഞാനും ചെറുതായിട്ടൊന്ന് ടാറ്റ ബൈ ബൈ പറയുകയാണ്. ഉറക്കത്തിൻ്റെ കാര്യമൊക്കെ ഞാൻ പ്രോപ്പറായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ പ്രോപ്പർ ഉറക്കം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ അറിയാമെന്നുള്ള ഒരാൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ചെറിയ ചെറിയ ടിപ്പുകൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ നന്നായിട്ട് ഉറങ്ങാൻ പറ്റിയാൽ വി ആർ ഡൂയിങ് സംതിങ് ഗുഡ് ടു അതേഴ്സ് അല്ലേ. അത് ചെയ്യുമ്പോൾ അവർക്കൊരു സന്തോഷം, നമുക്കൊരു സന്തോഷം. അങ്ങനെ സന്തോഷത്തോടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോട്ടെ. നാളെ മറ്റ് പല വിശേഷങ്ങളും അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് നമുക്ക് കേട്ടുമുട്ടാം. ഇന്നത്തേക്ക് ടാറ്റ, സീ യു ഓൾ, ലവ് യു ഓൾ, ടേക്ക് കെയർ, ബൈ ബൈ. ദിസ് ഈസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ചുക ചുകച തൊട്ടു തട്ടു വെച്ച തടിപൊടി തെക്കൻ കാറ്റിൽ തച്ചി തച്ചി തടിപൊടി ചച്ചിരിക്കും ഫലിക്ക
1: 917 evenings.

ഗുഡ് ഈവനിംഗ്, ഗുഡ് ഈവനിംഗ്, വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെയുള്ളത് സുനോ മെലഡീസിൽ. സുനോ മെലഡീസിൽ പാട്ടുകളുടെ പിന്നിലെ കഥകളും വിശേഷങ്ങളുമായി അങ്ങനെ നമ്മുടെ യാത്ര തുടങ്ങുന്നു. സാധാരണ ദിവസം സുനോ മെലഡീസിൽ നമ്മൾ ബർത്ത്ഡേസ് അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ഓർക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ പറയാറില്ലേ. ഇന്ന് കുറച്ച് ഡിഫറെൻ്റാണ്. കുറച്ചുകൂടെ ആളുകൾ നോട്ടീസ് ചെയ്യണം എന്ന് തോന്നിയ ചില പാട്ടുകൾ, ചില അണ്ടർ റേറ്റഡ് സോങ്സിലൂടെ ഒന്ന് പോയാലോ എന്ന് ഞാനിങ്ങനെ ഓർത്തു. ആൻഡ് ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ച് അൺയൂഷ്വലായ ഒരു ലവ് സ്റ്റോറിയിലൂടെ ആയാലോ എന്ന് വിചാരിച്ചു. ഈ റീസെന്റ് ഞാൻ വായിച്ചൊരു കഥയാണ്. സാധാരണ പ്രണയകഥയിൽ നായികമാര് നായകന്മാരെ കാത്തിരിക്കുന്നതും അവരുടെ പ്രണയ സംഘർഷങ്ങളൊക്കെയാണല്ലോ സിനിമയിലാണെങ്കിലും പറയുന്നത്. ബട്ട് ഈ കഥ കുറച്ച് ഡിഫറെന്റ് ആണ്. നമ്മുടെ നായകന്റെ പേര് മ്യൂസിക് ഡയറക്ടർ വിശാൽ ഭരദ്വാജ്. ഓർമ്മയിലെ അദ്ദേഹത്തിന്റെ ഗാനം?

വിശാലും വിശാലിന്റെ ഭാര്യ രേഖയും ഒരേ കോളേജിൽ സഹപാഠികളായിരുന്നു. ഡൽഹിയിലെ ഹിന്ദു കോളേജിൽ അവിടെ പഠിക്കുന്ന കാലത്താണ് ഇരുവരും കണ്ടുമുട്ടുന്നത്. ഒരു സംഗീത പരിപാടിക്കിടെ ഭാര്യ രേഖയുടെ പാട്ട് കേട്ടാണ് വിശാൽ ആദ്യമായി പ്രണയത്തിലാകുന്നത്. ഒരു മികച്ച ഗായികയാകണം എന്നതായിരുന്നു രേഖയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം. രേഖയോടുള്ള പ്രണയം കാരണം അവളുടെ ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ വിശാൽ ഒരു സംഗീത സംവിധായകനായി സിനിമാ ലോകത്തേക്കും എത്തി. വിവാഹശേഷം വിശാൽ സിനിമയിൽ പെട്ടെന്ന് വിജയങ്ങൾ നേടിയെങ്കിലും രേഖയുടെ കരിയർ വിചാരിച്ചതുപോലെ ഉയർന്നില്ല. അവർ ഡിപ്രഷനിലേക്ക് പോയി. തുടർന്ന് അവർ മനസ്സിന് ശാന്തി തേടി പൂനെയിലെ ഓഷോന്റെ ആശ്രമത്തിലേക്ക് മാറി. വിവാഹ ജീവിതത്തിൽ നിന്ന് താൽക്കാലികമായി ഒരു അകലം പാലിക്കുകയും ചെയ്തു. ഈ പ്രതിസന്ധി ഘട്ടത്തിലും വിശാൽ അവരെ നിർബന്ധിച്ചില്ല. ഒരു വർഷത്തോളം രേഖ തിരിച്ചു വരുമെന്ന് കാത്തിരുന്നു ക്ഷമയോടെ. എന്നിട്ടും രേഖ തിരികെ വരാതിരുന്നപ്പോൾ വിശാൽ തന്റെ ബാഗും പാക്ക് ചെയ്ത് ഓഷോന്റെ ആശ്രമത്തിലേക്ക് പോയി. അവിടെ രേഖയോട് തിരികെ വരാൻ നിർബന്ധിക്കുന്നതിനു പകരം അവരുടെ മാനസികാവസ്ഥയെ മനസ്സിലാക്കി ആ കഠിനമായ ഘട്ടത്തിൽ അവരുടെ കൂടെ അവിടെ തന്നെ നിന്നു. തിരിച്ചു തന്റെ കൂടെ വരണമെന്ന് പതിയെ പതിയെ പറഞ്ഞ് മനസ്സിലാക്കി. ഈ പ്രതിസന്ധികൾക്ക് ശേഷം രേഖ വിശാലിന്റെ കൂടെ തിരികെ പോയി. അവിടെ നിന്ന് പിന്നീട് രേഖ ഒരുപാട് ഗാനങ്ങൾ വിശാലിന് വേണ്ടി പാടി ഹിറ്റാവുകയും ചെയ്തു. വെരി റീസെന്റ്ലി ഇവർ ഒന്നിച്ച് പാടുന്ന ഒരു പാട്ടിന്റെ ഒരു വിഷ്വല് ഭയങ്കരമായിട്ട് വൈറലായിരുന്നു.

വേനയിൽ രണ്ടു വഴിക്ക് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു ബന്ധമായിരുന്നു. എന്നാൽ വിശാൽ ക്ഷമയോടെ കാത്തിരുന്നു തന്റെ പഴയ പ്രണയിനിയായ ഭാര്യയായ രേഖയെ തിരിച്ചു ലഭിക്കാനായി. ഇന്ത്യയിൽ മാത്രമല്ല മലയാളത്തിലും വിശാൽ ഭരദ്വാജ് സംഗീതം കൊടുത്തിട്ടുണ്ട്. അതിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പാട്ടുകളുള്ള ഒരു സിനിമയാണ് ദയ. അതിൽ വളരെ അണ്ടർ റേറ്റഡ് ആയ ഒരു സോങ് എന്ന് എനിക്ക് തോന്നിയത്

0: ഹായ് ദിസ് ഇസ് പൃഥ്വിരാജ്.
1: കളിക്കുമ്പോ ഇറങ്ങി കളിച്ചാ സാറേ ശീലം.
2: യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ സുനോ.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാ.

ഉള്ളത് സുനോ മെലഡീസിൽ. സുനോ മെലഡീസിലൂടെ ചില അണ്ടർ റേറ്റഡ് ആയ ഗാനങ്ങൾ എന്നെനിക്ക് തോന്നിയ ചില പാട്ടുകളിലൂടെയുള്ള യാത്ര. ഒരുപാട് ഹിറ്റുകളായ പാട്ടുകളുടെ ഇടയിൽ എവിടെയോ ഒളിഞ്ഞിരുന്ന ഒരു പാട്ടായിട്ടാണ് ഇതിനെ എനിക്ക് എപ്പോഴും തോന്നുന്നത്. സിനിമ അക്കേലെ ഹം അക്കേലെ ടു, ഈ സിനിമ പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്ന പാട്ട് ഏതാണ്? ഇതിൽ ഓർമ്മ വരുന്നത് ഈ പാട്ടാണെങ്കിലും അതിലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു കമ്പോസിഷൻ ഉണ്ട്. പ്രണയത്തിന്റെയും മാരേജിന്റെയും ഇടയിൽ നമ്മൾ പോലും വിചാരിക്കാതെ കയറി വരുന്ന ഒരു വില്ലനുണ്ട്, ഈഗോ. ഞാൻ ഈ പറയാൻ പോകുന്ന പാട്ടേ സാധാരണ ഒരു പ്രണയഗാനമല്ല, മറിച്ച് വേർപിരിഞ്ഞ രണ്ട് വ്യക്തികൾക്കിടയിൽ തീവ്രമായ ഒരു മാനസിക സംഘർഷങ്ങളുടെയും പശ്ചാത്താപത്തിന്റെയൊക്കെ ഒരു കഥ പറയുന്ന ഒരു പാട്ടാണ്. ഗായകരാകാൻ ആഗ്രഹിക്കുന്ന ആമിർ ഖാന്റെയും മനീഷയുടെയും ക്യാരക്ടർ രോഹിത്തും കിരണും അവർ പ്രണയിച്ച് വിവാഹം കഴിക്കുന്നു. എന്നാൽ കരിയറിലെ മത്സരങ്ങളും ഈഗോയും കാരണം അവർ രണ്ടുപേരും വേർപിരിയുകയും ചെയ്യുകയാണ്. പിൽക്കാലത്ത് കിരൺ വലിയൊരു സിനിമാ താരമായി. രോഹിത്ത് തന്റെ കരിയറിൽ വിജയം കണ്ടെത്തുന്നു, പണമുണ്ടായി, പ്രശസ്തി വന്നു. എന്നാലും പരസ്പരം നഷ്ടപ്പെട്ടതിന്റെ വലിയൊരു ശൂന്യത ഇരുവർക്കും ഇടയിലുണ്ട്. ഈ ഒരു അവസ്ഥയിലാണ് ഈ ഒരു സോങ് ആ സിനിമയിൽ വരുന്നത്.

ഈ വരികൾ പറയുന്നത് അവളെ അല്ലെങ്കിൽ അവനെ പോയി ഒന്ന് കാണണമെന്ന് ഹൃദയം പറയുന്നുണ്ട്. പക്ഷെ ചൂടുകൾ മുന്നോട്ട് വെക്കുമ്പോൾ തനിയെ നിലച്ചു പോകുന്നു. ഹൃദയവും വിവേകവും തമ്മിലുള്ള ഒരു പോരാട്ടമാണ് ഈ ഒരു വരിയിൽ.

അതുപോലൊരു മനോഹരമായ വരിയാണ് ഇതും. എന്റെ പക്കൽ ഇപ്പോൾ സമ്പത്താകുന്ന ചന്ദ്രനും പ്രശസ്തിയാകുന്ന നിലാവുമുണ്ട്. പക്ഷെ നിന്നെ നഷ്ടപ്പെടുത്തിയപ്പോൾ എനിക്ക് തോന്നുന്നു നീ ഇല്ലെങ്കിൽ എനിക്ക് ഒന്നുമില്ലെന്ന്. കരിയറിലെ വിജയത്തെക്കാൾ വലുതാണ് യഥാർത്ഥ പ്രണയമെന്ന് അവർ തിരിച്ചറിയുന്ന ഒരു വരി. അനുമാലിക്കിന്റെ ഗംഭീരമായ ഒരു കമ്പോസിഷനാണ്. കുമാർ സാനുവും അൽക്കായ ആഗ്നയൊക്കെ ചേർന്ന് പാടിയ ഈ പാട്ട് 90s സൂപ്പർഹിറ്റ് സോങ്സുകളുടെ ഇടയിൽ എവിടെയോ മുങ്ങിപ്പോയി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത്രയൊക്കെ പറയുമ്പോഴും ഇത്രയും മനോഹരമായ വരികൾ എഴുതിയ ആളെ നമ്മൾ ഓർക്കണ്ടേ? മജ്റു സുൽത്താൻപൂരി.

വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെയുള്ളത് സുനോ മെലഡീസിൽ. സുനോ മെലഡീസിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത് ചില അണ്ടർ റേറ്റഡ് ആയ സോങ്സ് എന്ന് എനിക്ക് തോന്നുന്ന ചില പാട്ടുകളിലൂടെയാണ്. എ ആർ റഹ്മാൻ കമ്പോസ് ചെയ്ത പാട്ടുകളിൽ ഒരു ഫുൾ ആൽബം ഏത് സിനിമയുടെയാണ് ഇഷ്ടമായത് എന്ന് ചോദിച്ചാൽ ഓരോരുത്തർക്ക് ഓരോ ചോയ്സ് ഉണ്ടാകും. എനിക്കതെപ്പോഴും തിരിടാത്തിരിടയാണ്. അതിലെപ്പോഴും ആളുകളുടെ ഓർമ്മയിലുള്ള സോങ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ടെണ്ണം ഉണ്ട്. എന്നാൽ കുറച്ചുകൂടെ അപ്രീഷിയേറ്റ് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയ പാട്ട് ടി ടി ആണ്. എ ആർ റഹ്മാൻ സാർ ആദ്യം ഈ പാട്ടിനായിട്ട് വളരെ മെലോഡിയസ് ആയിട്ട് ഒരു ശാന്തമായ ഒരു ട്യൂണാണ് മനസ്സിൽ കണ്ടിരുന്നത്. അപ്പോഴാണ് മണിരത്നം സാർ വന്ന് പറയുന്നത്, എനിക്ക് തികച്ചും വ്യത്യസ്തമായ ഒരു പാട്ട് വേണം, ഒരു കാട്ടിൽ കൊടുങ്കാറ്റൊക്കെ വീശുന്ന പോലെയുള്ള ഒരു ഫീലുള്ള പാട്ട്, ആ ഇമോഷൻസ് ഒക്കെ ആ പാട്ടിൽ കൃത്യമായിട്ട് വേണമെന്ന്. മണിരത്നം സാറിന് ഇത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ആഗ്രഹം പറഞ്ഞപ്പം റഹ്മാൻ സാർ ആ ട്യൂൺ കംപ്ലീറ്റ്ലി മാറ്റി. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് അതിൽ കേൾക്കുന്ന വിചിത്രവും മനോഹരമായ ഒരു വെസ്റ്റേൺ ഒപ്പേറ ശൈലിയിലുള്ള ആലാപനമാണ്. ഇതിനായിട്ട് എ ആർ റഹ്മാൻ സാർ തെരഞ്ഞെടുത്തത് ചൈനീസ് ഗായികയായ കാരലിനെയാണ്. 90s തുടക്കത്തിൽ ഡിജിറ്റൽ സംഗീതവും സിന്തസൈസേഴ്സും ഒക്കെ ഇന്ത്യയിൽ അത്ര സജീവമായിരുന്നില്ല. ഈ പാട്ടിൽ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്ത അത്യാധുനിക കീബോർഡുകളും ഇലക്ട്രോണിക് ഡ്രംസുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്.

0: सुनो मेलोडीज
1: वेलकम बैक टू रेडियो सुनो बॉबी ആണ് കൂടെയുള്ളത് सुनो മെലഡീസിൽ ഇന്ന് സുനോ മെലഡീസിൽ കുറച്ച് അണ്ടർറേറ്റഡ് എന്ന് എനിക്ക് തോന്നുന്ന ചില പാട്ടുകളുടെ പിന്നിലൂടെയുള്ള ഒരു യാത്ര. സംഗീത് ശിവൻ എന്ന ഡയറക്ടറെ ഓർമ്മ വരുമ്പോൾ മിക്ക ആളുകൾക്കും ഓർമ്മ വരുന്ന ഒരു സിനിമ യോധയായിരിക്കും. എന്നാൽ എനിക്ക് അദ്ദേഹത്തിന്റെ വളരെ അണ്ടർറേറ്റഡ് ആയൊരു മൂവി എന്ന് തോന്നുന്നത് ലാലേട്ടന്റെ നിർണയമാണ്. അതിൽ ഈ പറഞ്ഞതുപോലെ ആദ്യം ഓർമ്മ വരുന്ന ഒരു പാട്ടുണ്ട്. പക്ഷെ ഇതല്ല, വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫീൽ നൽകുന്ന ഒരു സോങ് ഉണ്ട് മലർമാസം. പരസ്യചിത്രങ്ങൾക്ക് മ്യൂസിക് കൊടുക്കുന്ന ശ്രദ്ധേയനായ ആർ ആനന്ദാണ് ഈ ചിത്രത്തിലെ ഗാനങ്ങൾ ഒരുക്കിയേക്കുന്നത്. പലരും ഈ പാട്ട് കേൾക്കുമ്പം ഇത് വിദ്യാജിയോ മറ്റാരെങ്കിലും ഒക്കെ ആണോ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. ബട്ട് മ്യൂസിക് ഡയറക്ടറിന്റെ പേര് ആർ ആനന്ദാണ്. 90s ഒരു പരമ്പരാഗത രീതികളിൽ നിന്നും മാറി വെസ്റ്റേൺ ഇൻസ്ട്രുമെന്റേഷനും വോക്കൽ അറേഞ്ച്മെന്റുകളും ഒക്കെ കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് ആനന്ദ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. 95 ഇറങ്ങിയ ഈ ഗാനത്തിന്റെ കമ്പോസിംഗ് ഇന്നത്തെ കാലത്തെ പുതുതലമുറ പാട്ടുകളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. 90s മധ്യത്തിൽ മലയാള സിനിമയിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ചിലപ്പോൾ വയലിനുകളും തബലയൊക്കെയാണ് യൂസ് ചെയ്തിരുന്നത്. അവിടെയാണ് അദ്ദേഹം സിന്തസൈസേഴ്സും വെസ്റ്റേൺ പോപ്പ് ബീറ്റുകളും ഇലക്ട്രിക് ഗിറ്റാറും ഒക്കെ വെച്ച് ഒരു മെലോഡിയസ് ആയിട്ടുള്ള ഒരു പാട്ട് ഒരുക്കിയേക്കുന്നത്. ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, ശരിക്കും ഇത്രയും റൊമാൻറ്റിക് ആയിട്ട് ഈ സിനിമ മാറിയതിന്റെ ഒരു റീസൺ ലാലേട്ടൻ കൂടിയാണ്. ബിക്കോസ് സംഗീത് ശിവൻ ഈ സിനിമയിൽ അഭിനയിക്കാൻ ആദ്യം പിച്ച് ചെയ്യുന്നത് മമ്മൂക്കയാണ്. മമ്മൂക്കയ്ക്ക് അന്നെന്തോ ചില ഡേറ്റ് ഇഷ്യൂ കാരണം ഇതിൽ കമ്മിറ്റ് ചെയ്യാൻ പറ്റാതിരുന്നപ്പോൾ ഇത് ലാലേട്ടനിലേക്ക് എത്തി. അങ്ങനെ ലാലേട്ടൻ വന്നപ്പോഴാണ് സംഗീത് ശിവൻ ഈ കഥയ്ക്ക് റൊമാൻറ്റിക് സൈഡും കൂടെ അങ്ങ് കൂട്ടിയത്. അങ്ങനെ ഈ പാട്ട് നമുക്ക് കിട്ടി.

ലിസ്ണിംഗ് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെ ഉള്ളത് സുനോ മെലഡീസിൽ. സുനോ മെലഡീസിൽ നമ്മൾ ചില ഹിറ്റ് പാട്ടുകളുടെ ഇടയിൽ ആരും തിരിച്ചറിയാതെ പോയ, അല്ലെങ്കിൽ അധികം നോട്ടീസ് ചെയ്യപ്പെടാതെ പോയ ചില പാട്ടുകളിൽ നിന്ന് എനിക്ക് തോന്നുന്നതിന്റെ പിന്നാലെയുള്ള ഒരു യാത്ര. മീര എന്ന സിനിമ കണ്ടിട്ടുണ്ടോ? വിക്രം ഐശ്വര്യയൊക്കെ അഭിനയിച്ച ചാൻസ് ഓർവ. എന്നാൽ അതിലെ ഓ ബട്ടർഫ്ലൈ എന്നുള്ള സോങ് കേട്ടിട്ടുണ്ടോ? കേൾക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഞാൻ ആക്ച്വലി ഈ പാട്ട് ആദ്യം കേൾക്കുന്നത് പോലും ഒരു റേഡിയോയിലാണ്. ഇതുപോലൊരു നൈറ്റ് ഷോയിൽ ഈ പാട്ട് കേട്ടപ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു. ഇത് ഏത് സോങ് ആണ്? വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കമ്പോസിഷൻ എന്നൊക്കെ എനിക്ക് തോന്നി. അങ്ങനെയാണ് ഈ പാട്ട് ഞാൻ തിരിച്ചറിയുന്നത്. ഈ സിനിമയുടെ ഡയറക്ടർ പ്രശസ്ത DOP ആയ PC ശ്രീറാം സാറായിരുന്നു. രാജ സാറിന്റെ കമ്പോസിംഗ് സെഷനിൽ പാട്ടിന്റെ സിറ്റുവേഷൻ കേട്ട ഉടനെ തന്നെ അദ്ദേഹം ഒരു ട്യൂൺ ചെയ്തു കൊടുത്തു. ഒരു ബട്ടർഫ്ലൈയുടെ ചലനങ്ങൾ പോലെ വേഗതയേറിയതും എന്നാൽ വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു മെലഡി. ഈ ഇനം തന്നെയാണ് എനിക്ക് വേണ്ടിയതെന്ന് അത് PC ശ്രീറാം സർ കേട്ടപ്പോൾ തന്നെ രാജാ സാറിനോട് പറഞ്ഞു. ഇതനുസരിച്ച് രാജാ സാർ മിനിറ്റുകൾക്കുള്ളിൽ ഹാർമോണിയത്തിൽ ഇതിന്റെ ട്യൂൺ വായിച്ച് കേൾപ്പിച്ചു. ഒരു ഹംഗേറിയൻ ഓർക്കസ്ട്രേഷൻ ശൈലിയിലാണ് രാജാ സാർ ഇതിലെ വയലിൻ നോട്ട്സ് ഒക്കെ അറേഞ്ച് ചെയ്തിരുന്നത്. ചിത്രശലഭം പറന്നുയരുന്നത് പോലെ തോന്നിക്കുന്ന രീതിയിലാണ് ഇതിലെ ഫ്ലൂട്ട് പീസും ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനൊപ്പം വരുന്ന അക്കോസ്റ്റിക് ഗിറ്റാറിന്റെ കോഡുകൾ പാട്ടിന് ഒരു വേറെ ഫീല്, മേ ബി ഒരു ഇന്റർനാഷണൽ ലെവൽ ഫീലൊക്കെ കൊടുക്കുന്നുണ്ട്. ആശാ ഭോസ്ലെ എന്ന ലെജൻഡ് ആണ് ഈ പാട്ട് പാടിയിരിക്കുന്നത്. ഇതിനു മുമ്പും രാജാ സാറിന് വേണ്ടിയിട്ട് ആശാജി പാടിയിട്ടുണ്ടെങ്കിലും ഈ പാട്ടിലെ തമിഴ് വരികളുടെ ഒരു പ്രൊണൗൺസിയേഷൻ ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് അവർക്ക് തോന്നി. വാലി സാറാണ് വരികൾ എഴുതിയിരിക്കുന്നത്. അത് ഹിന്ദിയിലേക്ക് അവർ എഴുതിയെടുത്ത് ഓരോ വാക്കിന്റെയും അർത്ഥം മനസ്സിലാക്കിയാണ് പാട്ട് പാടിയത്. പാട്ടിൽ പാടുമ്പോൾ വരുന്ന ബട്ടർഫ്ലൈ എന്ന് വിളിക്കുമ്പോഴുള്ള ആ ഒരു പ്രത്യേക ഭാവം രാജാ സാറിന്റെ ഒരു സജഷനിൽ കൊണ്ടു

0: सुनो 91.7 FM Qatar's favorite radio station.
1: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
2: Goes to A.R. Rahman.
3: Hi, this is A.R. Rahman.
0: You're listening to Radio Suno.
3: Listen to my songs on Radio Suno 91.7 FM. KTK.

വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെ ഉള്ളത് സുനോ മെലഡീസിൽ. ചില പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നില്ലേ ഈ പാട്ടുകൾ എന്തേ അത്ര അധികം ഹിറ്റാവാനേന്ന്. ഹിറ്റായിരിക്കും, പക്ഷെ എവിടെ നമ്മൾ മറന്നുപോയ ചില പാട്ടുകൾ. ഡയറക്ടർ സംഗീത് ശിവൻ സാറിന്റെ മറ്റൊരു സിനിമ. എനിക്ക് തോന്നുന്നു ആർട്ട് ഫിലിം മേക്കിംഗിൽ വളരെ പ്രശസ്തരായ പല മ്യൂസിക് ഡയറക്ടേഴ്സിനെയും മലയാള സിനിമയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് സംഗീത് ശിവൻ സാറായിരിക്കും. സംഗീത് ശിവൻ സാറിന്റെ ആർട്ട് ഫിലിം മേക്കിംഗ് കാലം തൊട്ടേ മുംബൈയിലെ വളരെ പ്രശസ്ത മ്യൂസീഷ്യനായ രാജു സിംഗ് അവര് വലിയ സുഹൃത്തുക്കളുമായിരുന്നു. നേരത്തെ നിർണയം ചിത്രത്തില് ആർ ആനന്ദിനെ കൊണ്ടുവന്നതുപോലെയാണ് തികച്ചും വ്യത്യസ്തമായൊരു ശബ്ദാനുഭവം മലയാളികൾക്ക് നൽകാനായിട്ട് സംഗീത് ശിവൻ രാജു സിംഗിനെ സ്നേഹപൂർവ്വം മന്ന എന്ന ചിത്രത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഒരു വശത്ത് തനി നാടൻ ഈണങ്ങൾ നൽകുമ്പോൾ തന്നെ ഈ പാട്ടിൽ അദ്ദേഹം ഹിന്ദുസ്ഥാനി ടച്ചും കൂടെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഗായകൻ ശ്രീനിവാസിന്റെയും ഒരു അണ്ടർ റേറ്റഡ് സോങ് ആയിട്ടാട്ടോ എനിക്കിത് എപ്പോഴും തോന്നിയേക്കുന്നത്. ചിത്രചേച്ചിയാണ് ഇതിൽ ഡ്യുവറ്റ് പാടിയേക്കുന്നത്. ഈ സിനിമയിലെ പാട്ട് എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് മറ്റൊന്നാണ്.

അക്ഷയ ചിത്രത്തിൽ വളരെ അണ്ടർ റേറ്റഡ് എന്ന് തോന്നിയ ഒരു പാട്ടിനെ പറ്റിയാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. കൊമേഴ്ഷ്യലി അത്രയ്ക്ക് വിജയമല്ലാത്ത ഈ സിനിമ പാട്ടുകളിലൂടെ തന്നെയാണ് ആളുകൾ എന്നും ഓർത്തിരുന്നത്.

0: सुनो मेलोडीज सुनो मेलोडीज
1: यू आर लिसनिंग टू रेडियो सुनो बॉबी ആണ് കൂടെ ഉള്ളത് സുനോ മെലഡീസിൽ സുനോ മെലഡീസിൽ കുറച്ചും കൂടെ നോട്ടീസ് ചെയ്യപ്പെടണം എന്നൊക്കെ തോന്നിയ ചില പാട്ടുകൾ എനിക്ക് തോന്നിയ ചില പാട്ടുകളിലൂടെ ഉള്ളൊരു യാത്രയാണ് ൂനെ എന്ന ചിത്രം കണ്ടിട്ടുണ്ടോ? 70s അവസാനത്തിൽ ബോളിവുഡിൽ കിഷോർ കുമാറും മുഹമ്മദ് റാഫി സാബു ഒക്കെ തിളങ്ങി നിൽക്കുന്ന സമയത്തായിരുന്നു ഈ ഒരു പാട്ടിന്റെ വരവ്. ഈ പാട്ടില് ശാസ്ത്രീയ സംഗീതത്തിന്റെ അടിത്തറയുള്ളതുകൊണ്ട് അതീവ ശാന്തമായ ഒരു ശബ്ദം വേണമെന്നാണ് ഇതിന്റെ മ്യൂസിക് ഡയറക്ടറായ ബപ്പി ദായിക്ക് തോന്നിയത്. അതുകൊണ്ട് ചിച്ചൂർ എന്ന ചിത്രത്തിലെ പാട്ടുകളിലൂടെ ബോളിവുഡിനെ അത്ഭുതപ്പെടുത്തിയ നമ്മുടെ സ്വന്തം ദാസേട്ടൻ തന്നെ മതി ഇത് പാടാനെന്ന് അദ്ദേഹം തീരുമാനിച്ചു. ദാസേട്ടൻ ഉറുദു വാക്കുകൾ വളരെ കൃത്യമായി ഉച്ചരിച്ച് പാടിയത് അവിടുത്തെ പ്രേക്ഷകരെ പോലും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഗാനത്തിന് മറ്റൊരു കുടുംബപരമായ സവിശേഷത കൂടിയുണ്ട്. ഗാനരംഗത്തിൽ അഭിനയിക്കുന്നത് പ്രശസ്ത നടി ഷബാന ആസ്മിയാണ്. ഈ ചിത്രത്തിലെ പാട്ടുകൾ എഴുതിയേക്കുന്നത് അവരുടെ പിതാവായ ഇതിഹാസ കവി കൈഫി ആസ്മിയാണ്. സ്വന്തം മകൾ സ്ക്രീനിൽ അഭിനയിക്കുമ്പോൾ പ്രണയരംഗത്തിന് വേണ്ടി അച്ഛൻ അതീവ മനോഹരമായ പാട്ടുകൾ എഴുതിയ റെക്കോർഡ് ഇവർക്ക് മാത്രമായിരിക്കും ചിലപ്പോൾ. ബപ്പിത എന്ന് കേൾക്കുമ്പോൾ ഏതൊരു പ്രേക്ഷകർക്കും മനസ്സിൽ ആദ്യം വരുന്നത് ഡിസ്കോ ഡാൻസർ പോലെയുള്ള ഫാസ്റ്റ് നമ്പർ സോങ്സ് ആയിരിക്കും. എന്നാൽ ബപ്പിതയ്ക്ക് കർണാടക സംഗീതത്തിലും ഹിന്ദുസ്ഥാനി മ്യൂസിക്കിലും ഒക്കെ വലിയ അറിവുണ്ടായിരുന്നു. ബപ്പിതന്റെ തന്നെ ഒരു അണ്ടർ റേറ്റഡ് സോങ് എന്ന് നമുക്ക് വേണമെങ്കിൽ ഈ പാട്ടിനെ പറയാം.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on
1: Uridu TV channel number 911. Action.
3: Mone Dinesha. Adi Mohamana. Adi Moham.
1: Horror.
4: Thanikku pogan anuvada illa.
1: Or drama.
5: Ente kudumbam. Ente swargaraj.
1: Ishta genre idanengilum ivide. To get ready. Radio Suno Cinematic Universe. Matinee Mashup. Nyayar mudal vyadam vare. Uchakki 2 mani mudal.
6: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
7: Malabar Gold and Diamonds. The responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
8: നമസ്കാരം, ഞാൻ നിങ്ങളുടെ നാസർ.

0: सुनो मेलोडीज।
1: वेलकम बैक टू रेडियो सुनो बॉबी अड़कूड സെനോ മെലഡീസ്. ഇന്ന് സെനോ മെലഡീസിലൂടെ നമ്മൾ കുറച്ച് അണ്ടർ റേറ്റഡ് എന്ന് തോന്നുന്ന ചില പാട്ടുകൾ, അതായത് ഒരു കാലത്ത് ചിലപ്പോൾ ഹിറ്റ് ആവാം, ഇന്ന് ചിലപ്പോൾ ഓർത്തെടുക്കാത്ത ചില പാട്ടുകളും ഉണ്ടാവില്ലേ, അങ്ങനത്തെ ചില പാട്ടുകൾ. 80s തുടക്കത്തിൽ മമ്മൂക്ക ഒരു ആക്ഷൻ അല്ലെങ്കിൽ കഠിനമായ കഥാപാത്രങ്ങൾ ചെയ്യുന്ന ആക്ടർ എന്ന നിലയിലാണ് കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നത്. എന്നാൽ ആ രാത്രി എന്ന സിനിമയുടെ വലിയ വിജയവും പ്രത്യേകിച്ച് ഈ പാട്ടിലെ അദ്ദേഹത്തിന്റെ ഒരു മാനറിസം ഒക്കെ ഒരു കുടുംബനാഥൻ എന്ന രീതിയിൽ അദ്ദേഹത്തിന് വലിയ രീതിയിൽ കുടുംബങ്ങൾക്കിടയിൽ ഒരു ഫാമിലി ഹീറോ എന്ന ഇമേജ് നേടിക്കൊടുത്തിരുന്നു. രാജസേറാണ് ഇതിന്റെ മ്യൂസിക്. രാജസേർ മലയാളത്തിൽ കൊടുത്ത പാട്ടുകളിൽ വളരെ ഡിഫറെന്റ് ആയ ഒരു കമ്പോസിഷൻ ആണ് ഇത്. പൂവച്ചൽ കാദർ സാർ എഴുതിയ വരികൾ ഇത് കേട്ട ഉടൻ തന്നെ രാജാ സാർ വളരെ ലളിതമായ ഒരു ട്യൂൺ തയ്യാറാക്കിയിരുന്നു. പാട്ടിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന ചില കിലുക്കാമ്പെട്ടിയുടെ ശബ്ദം, പിയാനോ നോട്ട്സ് ഒക്കെ ഒരു കുഞ്ഞിന്റെ മുറിക്കുള്ളിലെ ഒരു അന്തരീക്ഷം പോലെ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം കൊടുത്തിരുന്നത്. 40 മുൻപ് ഒരു താരാട്ടുപാട്ട് അല്ലെങ്കിൽ ഒരു കുട്ടിക്കായി പാടിക്കൊടുക്കുന്ന ഒരു പാട്ടിൽ നിന്നും ഒരു പുതിയ പാർട്ടി നമ്പർ ആയിട്ട് ഈ പാട്ട് മാറി. ഇന്നും ഇതൊരു ട്രെൻഡ് സെറ്റർ ആണ്. അതെ, ലോക്ക എന്ന സിനിമയിലൂടെ നമ്മൾ കേട്ട കിളിയെ കിളിയെ എന്ന പാട്ടിനെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇനിയും ചില പാട്ടുകൾ കാണും ഇതുപോലെ അണ്ടർ റേറ്റഡ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്, അതെനിക്ക് മെസ്സേജ് ചെയ്യാം. RJ Bobby 2020.

0: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ മോർണിംഗ് സവാരി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're home.
6: Kaatvan kaadal thalodi.
7: Everyone, this is Arman Malik here.
8: Naan varumi paadayilai
7: You're listening to Radio Suno 91.7 FM, Qatar's favorite radio station, yeah. And one of my favorite radio stations as well. Keta Keta Kootu Koodam.

सुनो 91.7 FM, 91.7 FM. Qatar's favorite radio station.

91.7 FM. 91.7 FM. Qatar's favorite radio station.

सुनो 91.7 FM। कतर्स फेवरेट रेडियो स्टेशन।